ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 23, കൊല്ലവർഷം 1201 മിഥുനം 30, 2026 ജൂലൈ 14 ചൊവ്വാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒതായി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. വാഴയിലെ ജൈവരാസവള പ്രയോഗരീതിയെപ്പറ്റി എന്തെല്ലാം അറിഞ്ഞിരിക്കണം? VFPCK മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ

റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ഗർഭാശയമുഖ ക്യാൻസർ, ലക്ഷണങ്ങളും ചികിത്സയും. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി കെ രമേശൻ സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കലിക്കട്ട് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസിലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. പൈൽസ് അഥവാ മൂലക്കുരു, ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ മുഹമ്മദ് അസ്ലം സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കലിക്കട്ട് റോഡ് മഞ്ചേരി കാവ്യധാര. ജി ശങ്കരക്കുറുപ്പിന്റെ യശോധര എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം രഞ്ജിനി കൃഷ്ണൻ. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം. 8:05 സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബി വി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേഡ് പരിപാടി. 8:35 സ്മൃതിഗീതങ്ങൾ. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. സമയം 6:00 കഴിഞ്ഞ് 4:35 ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: രഹസ്യമെന്തെന്ന് പലരും അവരോട് അന്വേഷിച്ചു. അപ്പോൾ പുഞ്ചിരിയോടെ ഭർത്താവ് പറഞ്ഞു, വിവാഹ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. രണ്ടാളും രണ്ട് അഭിരുചിക്കാർ, ഓരോ കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായം. രാവിലെ തന്നെ ഒന്നും രണ്ടും പറഞ്ഞ് പിണക്കവും വഴക്കും. ഇത് തുടർന്നപ്പോൾ ഞങ്ങൾ ഒരു ഫോർമുല കണ്ടെത്തി. രാവിലെ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടായാൽ ഞാൻ പുറത്തേക്ക് നടക്കാൻ പോകണം, ഭാര്യ അടുക്കളയിലേക്കും പോകണം. കഴിഞ്ഞ 25 വർഷമായി പുറത്തേക്കുള്ള എൻ്റെ പ്രഭാത നടത്തം തുടർന്നു പോകുന്നുണ്ട് അവളുടെ അടുക്കളയിലേക്കുള്ള പോക്കും. പരാജയമുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണ് നാം ശ്രമിക്കാറുള്ളത്. തോൽവിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നവർ നന്നേ കുറവാണ്. അനിഷ്ടകരമായ പെരുമാറ്റത്തിൻ്റെ കാരണം ഞാനല്ല മറ്റുള്ളവരാണ് എന്ന് കരുതാനാണ് നമുക്കിഷ്ടം. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സ്വഭാവവും പെരുമാറ്റവും മാറ്റാനായി നാം നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും അടുപ്പമുള്ളവരോടും കൂടുതൽ ഇടപഴകുന്നവരോടും നമ്മൾ പറയാറില്ലേ, എത്ര തവണ പറഞ്ഞതാ, എന്നിട്ടും ഒരു കുലുക്കവുമില്ല, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളോട് ദേഷ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾ പറയും, നിന്നെക്കൊണ്ട് തോറ്റു, നീയൊന്നും നന്നാവാൻ പോകുന്നില്ല. മറ്റുള്ളവർ അവരുടെ പെരുമാറ്റം മാറ്റമില്ലാതെ തുടരുമ്പോഴാണ് നാം വിഷമിക്കുന്നത്, പരിഭവപ്പെടുന്നത്. എന്നാൽ നാം തുടർന്നു വരുന്ന ശൈലിയിലും ഭാവത്തിലും വികാരപ്രകടനത്തിലും എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? വർഷങ്ങളോളം കൂടെയുള്ളവരെ മാറ്റാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടെങ്കിൽ സ്വയം മാറാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്? വ്യക്തിഗത പരിവർത്തനം സ്വയം ശാക്തീകരണത്തിൻ്റെയും വളർച്ചയുടെയും വഴിയാണ്. സ്വയം കഴിവുകൾ തിരിച്ചറിയുന്ന അർത്ഥപൂർണമായ മാറ്റത്തിൻ്റെ വഴിയാണത്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നാം അവരുടെ ചിന്തകളെയും വികാരങ്ങളെയും ഇഷ്ടങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയല്ലേ? സ്വയം മാറുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ലെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ സമീപനത്തിലോ ശൈലിയിലോ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. മറ്റുള്ളവരിൽ കാണാൻ ആഗ്രഹിക്കുന്ന പെരുമാറ്റവും ഗുണവും സ്വജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിച്ചാൽ തീർച്ചയായും അത് അവരെ സ്വാധീനിക്കും. സ്വയാവബോധത്തോടെ കർമ്മം ചെയ്ത് മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാവും, ആത്മസംതൃപ്തി ലഭിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരുടെ മാർഗഭ്രംശം നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല, നിങ്ങൾ സ്വയം സന്മാർഗസ്ഥരാണെങ്കിൽ. ലോകം മുഴുവൻ മാറ്റിയെടുക്കാൻ വെമ്പുന്നവരോട് കുഞ്ഞുണ്ണി മാഷ് ഒരു കൊച്ചുകാര്യം പറയുന്നുണ്ട്, വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക.
1: ഡോക്ടർ മൻസൂർ ഒദായി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9778392332. നമ്പർ ആവർത്തിക്കാം, 9778392332. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി.

ഇന്നത്തെ പ്രഭാതഗീതത്തിൽ ആദ്യം പി ലീല പാടിയ ഗാനമാണ് ശ്രീ കൊടുങ്ങല്ലൂരിൽ വാഴും ഭഗവതി എന്ന് തുടങ്ങുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു.
1: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 126.01 ചെന്നൈ മംഗലാപുരം മെയിൽ 6:28 120.81 കണ്ണൂർ തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസ് 6:44 165.27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566.07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം.
0: ചരിത്രത്തിന്റെ നാൾ വഴികളിലൂടെ.
2: ചരിത്രപഥം.
0: ഇന്ന് ജൂലൈ 14. ചരിത്രത്തിൽ ഇന്നാണ് 1942 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം മുൻനിർത്തി ഭാരതം മുഴുവൻ സ്വാതന്ത്ര്യസമര സേനാനികളുടെ നേതൃത്വത്തിൽ 1942 ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു.
2: ചരിത്രപഥം.

ഇന്ന് 6:30 കാർഷിക വൃത്താന്തം. വാഴയിലെ ജൈവരാസവള പ്രയോഗരീതിയെപ്പറ്റി എന്തെല്ലാം അറിഞ്ഞിരിക്കണം? VFPCK മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ സംസാരിക്കുന്നു. എഴുപത്തിന് ആരോഗ്യജാലകം. ഗർഭാശയമുഖ ക്യാൻസർ, ലക്ഷണങ്ങളും ചികിത്സയും. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ സംസാരിക്കുന്നു. 7:10 ആരോഗ്യജാലകത്തിൽ

7:40 കേൾക്കാം ആയുരാരോഗ്യം. പൈൽസ് അഥവാ മൂലക്കുരു ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ മുഹമ്മദ് അസ്ലം സംസാരിക്കുന്നു. ഏഴ് 7:45 കാവ്യധാരയിൽ കേൾക്കാം ജി ശങ്കരക്കുറുപ്പിന്റെ യശോധര എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് രഞ്ജിനി കൃഷ്ണൻ.

0: 7:50 ഹരിതം, കാലാവസ്ഥാ വ്യതിയാനം തരണം ചെയ്യുവാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു. 7:50 ഹരിതത്തിൽ.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.

0: വാഴയിലെ ജൈവ രാസവള പ്രയോഗ രീതിയെപ്പറ്റി എന്തെല്ലാം അറിഞ്ഞിരിക്കണം? ഈ കാര്യം നമ്മളോട് സംസാരിക്കുന്നു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജറായ എം കെ നസീമ.
1: ഒരു നേന്ത്രവാഴയ്ക്ക് ആവശ്യമായ ജൈവ രാസവളങ്ങളുടെ കണക്കാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് എത്ര തവണകളായി കൊടുക്കണമെന്നും എങ്ങനെ കൊടുക്കണമെന്നും നമുക്ക് നോക്കാം.

0: എങ്ങനെ കൊടുക്കണമെന്നും നമുക്ക് നോക്കാം. വാഴയ്ക്ക് ആവശ്യമായ ജൈവവളം ഒരു കുഴിക്ക് 10 കിലോയാണ്. ഇത് അടിവളമായി നൽകുകയോ അല്ലെങ്കിൽ 2 ഘട്ടങ്ങളായി, ആദ്യം അടിവളമായി കുഴിയെടുക്കുന്ന സമയത്തും 2-3 മാസം കഴിഞ്ഞും 2 ഘട്ടങ്ങളായി നൽകാം. അടിവളം 10 കിലോ കൊടുക്കാൻ തന്നെ ജൈവവളം ശ്രദ്ധിക്കുക. വാഴയ്ക്ക് വേണ്ടിയുള്ള കുഴിയെടുത്തതിന് ശേഷം 1/2 കിലോയെങ്കിലും കുമ്മായം ഇട്ട് മേൽമണ്ണുമായി മിക്സ് ചെയ്ത് 2 ആഴ്ച ഇടവേള കഴിഞ്ഞതിന് ശേഷം 5 കിലോ ജൈവവളം ഇട്ട് അതിലേക്ക് പരിചരിച്ച വാഴക്കന്ന് നടാൻ ശ്രദ്ധിക്കുക. ഇതിന് 1 മാസത്തിന് ശേഷം, അതായത് നട്ട് 30-ാം ദിവസം നൽകേണ്ട രാസവളത്തിന്റെ കണക്ക് ഇങ്ങനെയാണ്: യൂറിയ 90 ഗ്രാം, രാജഫോസ് 325 ഗ്രാം, പൊട്ടാഷ് 100 ഗ്രാം. 2 മാസത്തിന് ശേഷം, അതായത് 60-ാം ദിവസം 65 ഗ്രാം യൂറിയയും 1/2 കിലോ രാജഫോസും 100 ഗ്രാം പൊട്ടാഷും ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്യപ്പെടുന്ന രാസവളമാണ്. 3 മാസത്തിന് ശേഷം 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും ഒരു വാഴയ്ക്ക് നൽകേണ്ടതാണ്. ശ്രദ്ധിക്കുക, രാജഫോസിന്റെ ഉപയോഗം ആദ്യത്തെ 2 മാസത്തിൽ തന്നെ തീരുന്നതാണ്. അതായത് ഏകദേശം 600 ഗ്രാം രാജഫോസ് 300 ഗ്രാമായോ 1-ാം മാസവും 2-ാം മാസവും നൽകി നിർത്തേണ്ടതാണ്. അതിനുശേഷം യൂറിയയും പൊട്ടാഷും മാത്രമേ രാസവള പ്രയോഗത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ 3-ാം മാസത്തിൽ നമ്മൾ 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകി കഴിഞ്ഞു. 4-ാം മാസത്തിന് ശേഷം 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും വീണ്ടും നൽകുക. 5-ാം മാസത്തിൽ 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നേന്ത്രവാഴയ്ക്ക് നൽകുക. കുല മുഴുവൻ വന്നു കഴിഞ്ഞതിന് ശേഷം 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകുക. അങ്ങനെ മൊത്തം 415 ഗ്രാം യൂറിയയും 575 ഗ്രാം രാജഫോസും 500-600 ഗ്രാം പൊട്ടാഷും നൽകുക. 6 തവണകളായിട്ടാണ് ഈ വളപ്രയോഗം വാഴയിൽ നമ്മൾ നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ രാസവള പ്രയോഗത്തിനും 2 ആഴ്ച മുമ്പായി 100 ഗ്രാം കുമ്മായമെങ്കിലും ചുറ്റിലും വിതറിക്കൊടുത്ത് മണ്ണുമായി യോജിപ്പിച്ച് ഈർപ്പമുള്ളതുപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. വാഴയ്ക്ക് ചുറ്റും വളം വിതറിയതിന് ശേഷം മണ്ണ് ചുറ്റും നിന്നും വലിച്ച് വളം മൂടാനും ശ്രദ്ധിക്കുക. ഇനി യൂറിയ രാജഫോസ് പൊട്ടാഷിന് പകരം ഫാക്ടംഫോസ് ആയിട്ട് നൽകുകയാണെങ്കിൽ അതിന്റെ കണക്കുകളും കൂടി ഇവിടെ പറയുകയാണ്. 1-ാം മാസത്തിൽ ഫാക്ടംഫോസ് 325 ഗ്രാമും പൊട്ടാഷ് 100 ഗ്രാമും ഒരു വാഴയ്ക്ക് നൽകുക. 2-ാം മാസത്തിൽ 250 ഗ്രാം ഫാക്ടംഫോസും 100 ഗ്രാം പൊട്ടാഷും നൽകുക. 3 മാസത്തിന് ശേഷം 40 ഗ്രാം യൂറിയ 100 ഗ്രാം പൊട്ടാഷ് ഒരു വാഴയ്ക്ക് നൽകാം. 4-ാം മാസത്തിന് ശേഷം 40 ഗ്രാം യൂറിയ 100 ഗ്രാം പൊട്ടാഷ് നൽകുക. 5 മാസത്തിന് ശേഷം 40 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും വീണ്ടും നൽകുക. കുല വന്നു കഴിഞ്ഞാൽ 45 ഗ്രാം യൂറിയ 100 ഗ്രാം പൊട്ടാഷ് വീണ്ടും നൽകുക. അങ്ങനെ 6 തവണകളായാണ് വാഴയിലെ വളപ്രയോഗം ശുപാർശ ചെയ്യപ്പെടുന്നത്. ഫാക്ടംഫോസ് ഉപയോഗിച്ചാണെങ്കിൽ യൂറിയ മൊത്തം 165 ഗ്രാമും ഫാക്ടംഫോസ് 575 ഗ്രാമും 600 ഗ്രാം പൊട്ടാഷുമാണ് നമുക്ക് ശുപാർശ ചെയ്യപ്പെടുന്നത്.
1: വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജരായ MK നസീമയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 9496129985. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.

0: ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് ത്രിപ്രയ.
0: ഫോൺ 0483271439.
5: ദൃഷ്ടി.
6: സ്വാഗതം ദൃഷ്ടിയിലേക്ക്. പി എസ് സി പരീക്ഷാ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പി എസ് സി ഓഫീസിലെത്തി. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് പി എസ് സി. നെന്മാറ ഇരട്ടക്കൊലക്കേസ്, പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധിയിൽ അന്തിമവാദം നാളെ. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. കേന്ദ്രത്തിനും യു പി സർക്കാരിനും ക്ഷേത്ര ട്രസ്റ്റിക്കും നോട്ടീസ്. പൌരത്വ നിർണയം നീതിയുക്തമാകണമെന്ന് സുപ്രീംകോടതി. 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച ഗോഹട്ടി ഹൈക്കോടതി വിധി റദ്ദാക്കി. ഗോവധം നിരോധിച്ച മദ്രാസ് ഹൈക്കോടതി വിധിക്ക് സ്റ്റേ. ഹോർമുസിൽ വീണ്ടും യു എസ് നാവിക ഉപരോധം. ഇറാനിൽ വീണ്ടും ആക്രമണവുമായി യു എസ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ മിസൈൽ വർഷം. നാസയുടെ ഇന്ത്യൻ വംശജനായ മലയാളി ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ ഉൾപ്പെടുന്ന ദൌത്യസംഘം ഇന്ന് ബഹിരാകാശത്തേക്ക് യാത്രയാകും. ലോകകപ്പ് ഫുട്ബോൾ ഒന്നാം സെമി ഫൈനൽ അർദ്ധരാത്രി 12:30 സ്പെയിനും ഫ്രാൻസും തമ്മിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ നിലനിർത്തി. ഇംഗ്ലണ്ടിലെ ലോർഡ്സിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. ഇംഗ്ലണ്ടിനെതിരെ 270 റൺസിനാണ് ഇന്ത്യയുടെ ജയം.
0: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
7: അൽ റിഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
9: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
11: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
10: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
6: സ്വർണം 1,040 രൂപ കുറഞ്ഞ് പവന് 1,04,800 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,39,300 രൂപ. വെള്ളി കിലോയ്ക്ക് 2,24,000 രൂപ. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 23,700, വടകര 25,030. നാളികേരം 1,000-ന് പാലക്കാട് 24,000, പൊന്നാനി 16,500. അടയ്ക്ക 1,000-ന് പാലക്കാട് 3,500, പൊന്നാനി 4,000. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 710, മാനന്തവാടി ലഗോൺ 740. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,640, കോഴിക്കോട് 4,400. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,500, മഞ്ചേരി 4,000. അരി പാലക്കാട്ടെ വില മട്ട 4,600, പൊന്നി

0: 3900.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഐ ആർ ദ ഗ്രേറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം പകർന്നത് എം എസ് വിശ്വനാഥൻ.

0: സമയം
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
1: ജനങ്ങളുടെ വിവിധ
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്.

0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ സ്പോർട്സ്, ഡിജിറ്റൽ ആന്റ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികളുണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൌഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്തും.

0: കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
1: ഈ മാസം 2 ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
0: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. 2 ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പുകോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സ്. സംസ്കാരം രാവിലെ 9 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6:55 25:25. വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ FM ശുഭദിന പരിപാടികൾ ആരംഭിക്കുന്നു.

ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള കീം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടാംഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായി മറ്റന്നാൾ രാത്രി 11:59 വരെ ഓപ്ഷൻ കൺഫർമേഷൻ നൽകാം. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ നൽകാം. ഇത് ചെയ്തവരെ മാത്രമേ രണ്ടാംഘട്ട അലോട്ട്മെന്റിന് പരിഗണിക്കുകയുള്ളൂ. ബിആർക്ക് പ്രവേശനത്തിനായുള്ള കീം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് താൽപ്പര്യമുള്ള കോളേജുകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിയുള്ള ഓപ്ഷനുകൾ മറ്റന്നാൾ വരെ രജിസ്റ്റർ ചെയ്യാം. കോളേജുകളുടെ പട്ടിക വിജ്ഞാപനത്തിലുണ്ട്.

ത്രിവത്സര സംയോജിത പഞ്ചവത്സര LLB പ്രവേശനത്തിൻ്റെ അന്തിമ ഉത്തര സൂചികയും കാൻഡിഡേറ്റ്സ് റെസ്പോൺസും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.cee.kerala.gov.in കാണുക.

APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ BBA BCA പ്രവേശനത്തിനായി അപേക്ഷാ തീയതി മറ്റന്നാൾ വരെ നീട്ടിയിട്ടുണ്ട്. പ്രവേശന പരീക്ഷ 25-ന്. വിശദവിവരങ്ങൾക്ക് LBS applications.kerala.gov.in കാണുക.

ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ യു ജി സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സി യു ഇ ടി യു ജി സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അപേക്ഷ ഈ മാസം 22 വരെ നൽകാം. വിശദ വിവരങ്ങൾക്ക് jnuee.jnu.ac.in. ആവർത്തിക്കാം, jnuee.jnu.ac.in.

ഇന്നത്തെ ചിന്താവിഷയം: പ്രായമാകുമ്പോൾ നാം വിവേകികളാകും, പക്ഷേ വൈകിപ്പോയിരിക്കും. ചിന്താവിഷയം ആവർത്തിക്കാം. പ്രായമാകുമ്പോൾ നാം വിവേകികളാകും, പക്ഷേ വൈകിപ്പോയിരിക്കും. ഇത് ഫെസ്കെത് പിയേഴ്സിന്റെ വാക്കുകൾ.

മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയമായ മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം FM ശുഭദിന പരിപാടിയുടെ അവസാന സമയത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ്.
5: കിഴക്കൻ കുന്നിൻ ചരുവിലൂടെ ഒഴുകി വരുമെൻ നീർച്ചോലകളെ, പി എം രാഗസുധ ആലപിച്ച ഗാനം. രചന ബാപ്പു വെള്ളിപ്പറമ്പ്. സംഗീതം നിലമ്പൂർ പ്രമോദ്.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി
4: അലോഹ ഹോസ്പിറ്റൽ.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
8: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
7: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
8: അതെങ്ങനെ?
7: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
8: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
9: വായന മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, PN പണിക്കർ ഫൗണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. പ്രിയപ്പെട്ട പുസ്തകത്തിലെ ഒരു ഭാഗം സർഗാത്മകമായി ദൃശ്യാവിഷ്കാരം നടത്തി ഇൻസ്റ്റഗ്രാം റീൽ ഫോർമാറ്റിൽ ലഭ്യമാക്കുന്നതാണ് മത്സരം. ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ മുഖേന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാം. പരമാവധി ദൈർഘ്യം 90 സെക്കൻഡാണ്. വെർട്ടിക്കൽ ഫോർമാറ്റിലാകണം വീഡിയോ ചിത്രീകരിക്കേണ്ടത്. പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. മികച്ച റീലിന് സമ്മാനം നൽകും. ഡോക്യുമെന്റായി അപ്ലോഡ് ചെയ്യണം. അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 0491250539. നമ്പർ ആവർത്തിക്കാം, 0491250539. പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനുമിടയിലുള്ള റെയിൽവേ ഗേറ്റ് ഇന്ന് വൈകിട്ട് 5 മണിവരെ അടച്ചിടുന്നതിനാൽ പട്ടാമ്പി പള്ളിപ്പുറം റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾ കൊപ്പം മുതലമട റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
10: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
12: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
13: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
12: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
14: ട്രെയിൻ സമയം.
9: ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 226-10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 166-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163-05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
14: ട്രെയിൻ സമയം.
15: ദൃശ്യം കണ്ണാശുപത്രി, കോവിലാത്തുംപാടം, തൃശൂർ.

0: ആരോഗ്യ ജാലകം.
1: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം
2: പ്രായോജകർ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
3: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
4: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ 1-ാം തരം. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: ദൃശ്യം കണ്ണാശുപത്രി.
5: ഗർഭാശയമുഖത്തെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളും ചികിത്സയും ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ.
6: വികസിത രാജ്യങ്ങളിൽ സെർവിക്കൽ ക്യാൻസർ കുറവായതിന്റെ കാരണം ആ രാജ്യങ്ങളിൽ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതിനു മുന്നേ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ഫലപ്രദമായി ചെയ്യുന്നതും കൂടുതൽ ആളുകൾ വാക്സിൻ എടുക്കുന്നതും ആണ് അതിന്റെ കാരണം. സെർവിക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ നൽകുന്നതും ഈ ക്യാൻസർ കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ സഹായിക്കും. എന്തൊക്കെയാണ് ഗർഭാശയമുഖത്തെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ? രക്തം കലർന്ന് യോനിയിൽ നിന്നുള്ള പഴുപ്പ് വരിക, ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാവുന്ന രക്തസ്രാവം, ആർത്തവ സമയം അല്ലാതെയുള്ള രക്തസ്രാവം, ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം, ഇതൊക്കെയാണ് ഗർഭാശയമുഖത്തെ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ വളരെയധികം ക്യാൻസർ പടർന്നു കഴിഞ്ഞാൽ കാലിലെ നീർക്കെട്ട്, അടിവയറ്റിലെയും വശങ്ങളിലെയും ഉള്ള തീവ്രമായ വേദന, കാലിലോട്ട് പടരുന്ന വേദന എന്നിവയും ഉണ്ടാവാം. എങ്ങനെയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ രോഗനിർണയം നടത്തുന്നത്? സംശയം ഉള്ള അവസ്ഥയിൽ ബയോപ്സി ടെസ്റ്റ് വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. രോഗത്തിന്റെ വ്യാപനത്തിന്റെ തോത് നിർണയിക്കുന്നതിന് വിശദമായ ഉൾപരിശോധനയും MRI സ്കാനിങ്ങും അത്യാവശ്യമാണ്. രോഗത്തിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് ചികിത്സ നിർണയിക്കുന്നത്. എന്തൊക്കെയാണ് സെർവിക്കൽ ക്യാൻസർ വന്നാലുള്ള ചികിത്സകൾ? തുടക്കത്തിലുള്ള അവസ്ഥയിൽ സർജറിയാണ് ഇതിന്റെ ചികിത്സ. ഇതിന് റാഡിക്കൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയും. ഈ ഓപ്പറേഷനിൽ ഗർഭപാത്രവും അണ്ടാശയവും വജൈനയുടെ ഒരു ഭാഗവും അതുമായി ബന്ധപ്പെട്ട കയലുകളും നീക്കം ചെയ്യുന്നു. ഈ നീക്കം ചെയ്ത ഭാഗം പരിശോധനയ്ക്കയക്കുന്നു. ചിലപ്പോൾ ഈ ഓപ്പറേഷന് ശേഷം റേഡിയേഷൻ ചികിത്സ കൂടി വേണ്ടിവരാൻ സാധ്യതയുണ്ട്. കൂടുതൽ പടർന്നിരിക്കുന്ന അവസ്ഥയിൽ അഥവാ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ റേഡിയേഷൻ ചികിത്സ ആണ് മുഖ്യമായി ഉള്ളത്. സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് കെയറിനും ക്യാൻസർ ചികിത്സയിൽ പ്രധാന പങ്കുവഹിക്കാനുണ്ട്. അതികഠിനമായ വേദന, മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥ, ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ക്യാൻസർ വളരെയധികം പടർന്നു പിടിച്ചാൽ ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങൾക്ക് സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് കെയർ വളരെ പ്രയോജനപ്രദവും അത്യാവശ്യവും ആണ്.
5: ഗർഭാശയമുഖത്തെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളും ചികിത്സയും ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
1: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
8: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം
8: ബുധൻ രാവിലെ 8:20.
9: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
8: 9847341588.
10: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
8: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
11: സമയം 7:15. FM ശുഭദിനത്തിൽ ഇനി നോവൽ വായന.
12: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: ഫോൺ 0483280500.
13: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
14: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
13: ഈ എന്തിനാണ് പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
12: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
15: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ

0: ബ്രസീലിയൻ നോവൽ.
1: ചിലപ്പോൾ മാങ്കോ രാജിബ അദ്ദേഹത്തെ ചുഴറ്റിയെറിഞ്ഞ് ചതയ്ക്കുന്നത് ഞാൻ കണ്ടു. എനിക്കത് ഒഴിവാക്കാൻ പറ്റിയില്ല. ഉണ്ണീശോയോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഉണ്ണീശോയ്ക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോർച്ചുഗയ്ക്ക് ഒരു വേദനയും അനുഭവപ്പെട്ടിരിക്കല്ലേ എന്ന്. ഗ്ലോറിയ വന്ന് എന്റെ തല തഴുകും. കരയല്ലേ കുഞ്ഞൂസേ, ഇത് മാറും. നിനക്ക് വേണമെങ്കിൽ എന്റെ മാവ് മുഴുവനും എടുത്തോ, ആരും നിന്നെ തടുക്കില്ല. ഒരു മാമ്പഴം പോലും ഇനി ഉണ്ടാവാത്ത പപ്പു കൊഴിഞ്ഞ ആ മാവിൻ തള്ളയെ എനിക്കെന്തിനാ? എന്റെ ഓറഞ്ച് മരത്തിനു പോലും പഴയ ഭംഗിയെല്ലാം നഷ്ടപ്പെടും, വെറുമൊരു സാധാരണ നാരകമായി മാറും. അവർ അതിന് ജീവിക്കാൻ സമയം കൊടുക്കുകയാണെങ്കിൽ മരിക്കാൻ എത്ര എളുപ്പമാണ്. ഒരു ക്രൂര തീവണ്ടി ഓടി വന്നു, അത്രമാത്രം. പക്ഷെ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കെന്തുമാത്രം വിഷമമാണ്. ഞാൻ പോവാതിരിക്കാൻ എല്ലാവരും എന്റെ കാലിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഗ്ലോറിയയുടെ കാരുണ്യവും ആത്മാർത്ഥ പരിചരണവും എന്നെ ഇത്തിരിയെങ്കിലും സംസാരിപ്പിച്ചു. അപ്പൻ പോലും രാത്രി വെളിയിൽ പോകാതായി. പശ്ചാത്താപം മൂലം ടോട്ടോക്കയുടെ തൂക്കം കുറഞ്ഞു. ജഞ്ചീര അവനെ വഴക്കു പറഞ്ഞു, ഒരു രോഗി പോരെ ഒരു വീട്ടിൽ ടോട്ടോക്ക? നിങ്ങൾ എന്റെ സ്ഥാനത്താണെങ്കിലേ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലാവൂ. ഞാനാണ് അവനോട് അത് പറഞ്ഞത്. ഇപ്പോഴും എന്റെ വയറ്റത്ത് കരഞ്ഞു കരഞ്ഞ് വേദനിക്കുന്ന അവന്റെ മുഖമാണ്. ഇനി നീയും കൂടി കരയല്ലേ? നീ ഒരു വലിയ ആൺകുട്ടിയല്ലേ? അവനിത് കടക്കും. ഇനി നീ ഉഷാറായി കഷ്ടപ്പാടും വിശപ്പും കടയിൽ നിന്ന് കണ്ടൻസ് മിൽക്കിന്റെ ഒരു ടിന്ന് വാങ്ങി വായോ. എന്നാ പണം തരണം. അവരപ്പന്റെ പറ്റുമുക്കിൽ ഒന്നും തരില്ല. എന്റെ ക്ഷീണം കാരണം ഞാൻ എപ്പോഴും ഉറങ്ങി. രാവേത് പകലേത് എന്ന് തിരിച്ചറിയാതെയായി. പനി അല്പം താണാൽ എന്റെ വിറയും പരവേശവും അല്പം കുറയും. ഞാൻ മങ്ങിയ ഇരുട്ടിലേക്ക് കണ്ണയച്ചാൽ ഗ്ലോറിയ അവിടെ ഉണ്ടാവും. അവൾ ഒരിക്കലും എന്നെ വിട്ടുപിരിഞ്ഞില്ല. ആട്ടുകസേര മുറിയിലേക്ക് കൊണ്ടുവന്നു. ചിലപ്പോ അതിൽ കിടന്നുറങ്ങി. അത്രയും ക്ഷീണമായിരുന്നു അവൾക്ക്. ഗ്ലോ, വൈകുന്നേരമായോ? ആ, ഏകദേശം. ജന്നാല തുറന്നാലോ? നിനക്ക് തലവേദന വരുമോ? ഇല്ലാന്ന് തോന്നുന്നു. വെളിച്ചം വന്നു. മനോഹരമായ ആകാശത്തിന്റെ വെള്ളി നിറം ഞാൻ കണ്ടു. ഒന്നേ നോക്കിയുള്ളൂ. ഞാൻ കരയാൻ തുടങ്ങി. എന്തുപറ്റി സെസേ? ഉണ്ണീശോ നിനക്ക് വേണ്ടി എത്ര ഭംഗിയുള്ള നീലാകാശമാ ഉണ്ടാക്കിയിരിക്കുന്നേ. ഉണ്ണീശോ എന്നോട് ഇന്ന് പറഞ്ഞതാ.
2: ആകാശം സ്വർഗത്തെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചു എന്ന് ഗ്ലോറിയയ്ക്ക് അറിയില്ലല്ലോ. അവൾ കുനിഞ്ഞ് ചാഞ്ഞു നിന്നു. എന്റെ കൈകൾ അവളുടെ കൈയിലെടുത്ത് എന്നെ ഉഷാറാക്കാൻ നോക്കി. അവളുടെ മുഖം മെലിഞ്ഞ് ക്ഷീണിച്ചു.
1: നോക്ക് സെസേ, നിനക്ക് വേഗം സുഖാവും. പട്ടം പറത്താം, ഒരു കൂമ്പാരം ഗോട്ടിക്കായകൾ കളിച്ച് എടുക്കാം, മരം കയറാം, പിങ്കിയിൽ സവാരി ചെയ്യാം. ആ പഴയ നിന്നെ എനിക്ക് കാണണം. പാട്ടുപാടുന്ന, എനിക്ക് പാട്ടുപുസ്തകം കൊണ്ടുതരുന്ന നിന്നെ. എത്രയെത്ര മനോഹര കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു.
2: തെരുവുറങ്ങിപ്പോയി. ദുഃഖത്തിലാണ്ട് നീ കൊണ്ടുവന്ന ജീവനും പ്രസരിപ്പുമൊക്കെ ആൾക്കാർക്ക് മിസ് ചെയ്യുന്നു. പക്ഷെ നീ തന്നെ വിചാരിക്കണം, ജീവിക്ക്, ജീവിക്ക്, ജീവിക്കടാ.
0: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
6: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90-20-620-630.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
12: മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ

ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC പാസ്സായ വനിതകൾക്ക് അങ്കണവാടി വർക്കർ തസ്തികയിലേക്കും എഴുത്തും വായനയും അറിയാവുന്നതും SSLC പാസ്സാവാത്തതുമായ വനിതകൾക്ക് അങ്കണവാടി ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. പ്രായപരിധി 46 വയസ്സ്. അപേക്ഷകൾ നാളേക്കകം മലപ്പുറം അഡീഷണൽ ICDS ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 859-000-3677. നമ്പർ ആവർത്തിക്കാം, 859-000-3677.

ദേശീയ ആരോഗ്യ ദൗത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് വിലാസം www.arogyakeralam.gov.in.

പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള വിവിധ ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദ തെറാപ്പിസ്റ്റുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് നാളെ രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തുന്നു. SSLC സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുമാണ് യോഗ്യത. പ്രായം 45 വയസ്സിൽ താഴെ. യോഗ്യത ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണമെന്ന് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്.

0: ദേശീയാരോഗ്യ ദൗത്യം മലപ്പുറം ഒഫ്താൽമിക് അസിസ്റ്റന്റ് എസ് ടി എൽ എസ് സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ എൽ എച്ച് വി എൽ എച്ച് ഐ പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അവസാന തീയതി ഈ മാസം 20 വൈകിട്ട് 5 മണിവരെ. വെബ്സൈറ്റ് വിലാസം www.arogyakeralam.gov.in.
1: കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 24:32. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക.

0: ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: Our ambition lies in a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism, the sky is the limit, my friends.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3-ാം പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൌകര്യം ഈ മാസം 15-ാം തീയതി വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രാമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ള അധ്യക്ഷയായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: ആഗോളതലത്തിൽ സംഘർഷങ്ങളും

0: അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. യു എൻ രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 യു എൻ സമാധാന ദൌത്യങ്ങളിലായി 4,300 ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ യു എ ഇയുടെ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6

0: ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്തു വച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്തുനിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31 വേവ്സ് .com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.

0: എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. എംഇഎസ് മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും ഒപി പ്രവർത്തിക്കുന്നു.
0: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന ഒപി.
1: വിവരങ്ങൾക്ക് എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.
3: ഇന്ന് ജൂലൈ 14 ദക്ഷിണേന്ത്യൻ സംഗീതത്തിലെ മാസ്റ്റർ MS വിശ്വനാഥന്റെ ഓർമ്മദിനം. തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായി 1000-ലധികം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ മല്ലിസൈ മന്നർ എന്നറിയപ്പെട്ട

പ്രിയപ്പെട്ട ലളിത സംഗീതത്തിന്റെ രാജാവ്. സംഗീത സംവിധാനം മാത്രമല്ല, അഭിനയവും ആലാപനവും വഴങ്ങുന്ന അപൂർവ പ്രതിഭ. ബാല്യകാലത്തെ ദാരിദ്ര്യത്തെ അതിജീവിച്ച് പ്രതിഭ കൊണ്ട് സംഗീതവാതായനങ്ങൾ തള്ളി തുറന്ന എം എസ് 1952 പണം എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ച് തെന്നിന്ത്യൻ സംഗീത സിംഹാസനത്തിൽ ഇരിപ്പിടമുറപ്പിച്ചു. തമിഴിൽ കണ്ണദാസന്റെ നിരവധി രചനകൾക്ക് സംഗീതം നൽകിയ എം എസ് മലയാളത്തിൽ വയലാർ ഉൾപ്പെടെയുള്ള നിരവധി ഗാനരചയിതാക്കളുടെ ഈണദായകനായി. ലങ്കാദഹനത്തിലെ ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി, ചന്ദ്രകാന്തത്തിലെ ഹൃദയവാഹിനി, രാജീവനയനെ നീയുറങ്ങൂ, ബാബുമോനിലെ ഇവിടമാണ് ഈശ്വര സന്നിധാനം, ദിവ്യദർശനത്തിലെ സ്വർണഗോപുര നർത്തകീശില്പം തുടങ്ങി മലയാളികൾ മനസ്സിലാവാഹിച്ച നിരവധി ഗാനങ്ങളുടെ സംഗീതകാരൻ. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ വയലാറിന്റെ വരികൾക്ക് പൂർണ്ണഭാവം നൽകാൻ എം എസ് തന്നെ സംഗീതം നൽകി ആലപിച്ച ഈ ഗാനം കേൾക്കാം. എം എസ് വിശ്വനാഥന്റെ ഓർമ്മകൾക്കൊപ്പം ഇന്നത്തെ ഗാനമായി, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: പൈൽസ് അഥവാ മൂലക്കുരു, ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
4: സാധാരണ രോഗികൾ പ്രകടിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് മലദ്വാരത്തിലുള്ള രക്തസ്രാവം. സാധാരണ പല രോഗികളും അത് പൈൽസാണെന്ന് പലപ്പോഴും പറയും, ചിലപ്പോൾ ഫിഷറാണെന്ന് പറയും, ചിലപ്പോൾ

0: മറ്റു അൾസറാണെന്ന് പറയും. അപ്പം അത് തിരിച്ചറിയാതെ പലപ്പോഴും പോവാറുമുണ്ട്. ചില ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ പോലും അത് തിരിച്ചറിയാതെ ഏറ്റവും വൈകിയാണ് ഇത്തരം നമ്മൾ കോളൻ ക്യാൻസർ പോലെയുള്ള അവസ്ഥകളൊക്കെ തിരിച്ചറിയാറ് ഉള്ളത് എന്നുള്ളതും സത്യമാണ്. അപ്പം അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ലക്ഷണങ്ങളിൽ നിന്ന് രോഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ചികിത്സയും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളും അതിൻ്റെ രോഗനിർണയവും നമുക്ക് നടത്താൻ പറ്റും. മൂലക്കുരു എന്ന് പറയുന്ന പൈൽസ് മലവിസർജന സമയത്തുണ്ടാകുന്ന രക്തസ്രാവമാണ് പ്രധാന ലക്ഷണം. സാധാരണ പൈൽസുള്ള രോഗികളിൽ ചുവപ്പ് നിറത്തിൽ മലത്തോടുകൂടി ചെറിയ തുള്ളി തുള്ളിയായിട്ടാണ് രക്തസ്രാവം ഉണ്ടാവാറുള്ളത്. സാധാരണ ഒരു വേദന അനുഭവപ്പെടാറില്ല. പൈൽസിന് സാധാരണ 4 ഗ്രേഡുകളാണ് നമ്മൾ വിവക്ഷിച്ചിട്ടുള്ളത്. പൈൽസിൻ്റെ ഗ്രേഡ് 1 പൈൽസ് പുറത്തേക്ക് തള്ളി, സാധാരണ മലം പോകുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി വരില്ല, ചെറിയൊരു തടിപ്പ് മാത്രം തോന്നും. ഗ്രേഡ് 2 മലവിസർജന സമയത്ത് പൈൽസ് നമുക്ക് പുറത്തേക്ക് തള്ളി വരികയും അത് തനിയെ തന്നെ മലവിസർജനം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു കയറിപ്പോവുകയും ചെയ്യും. ഇനി ഗ്രേഡ് 3 ഘട്ടത്തിൽ സാധാരണ വിസർജന സമയത്ത് പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസിനെ നമ്മൾ വിരൽ കൊണ്ട് അമർത്തിയാൽ മാത്രമേ അത് തിരിച്ചു പോവുകയുള്ളൂ. ഗ്രേഡ് 4 നമ്മൾ പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസിനെ വിരൽ കൊണ്ട് നമ്മൾ അമർത്തിയാലും അത് തിരിച്ചു പോകില്ല. മലദ്വാരത്തിന് ചുറ്റുമായി സാധാരണ പുകച്ചിൽ, അതുപോലെ ചൊറിച്ചിൽ, തടിപ്പ് പോലെയുള്ള രോഗാവസ്ഥകളും ഈ പൈൽസ് രോഗികളിൽ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സയും സ്വീകരിച്ചാൽ നമുക്ക് അതിൽ നിന്നും കൃത്യമായിട്ട് മോചനം ലഭ്യമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു രോഗാവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്നത്. മലദ്വാരത്തിൽ ഉണ്ടാകുന്ന നീളത്തിലുള്ള വിള്ളലുകളെയാണ് നമ്മൾ സാധാരണ ഫിഷർ എന്ന് പറയാറുള്ളത്. മലവിസർജനം നടത്തുന്ന സമയത്ത് അസഹ്യമായ വേദന, സാധാരണ മലം പോയി കഴിഞ്ഞാലും മണിക്കൂറുകളോളം വേദന, ഒരു പുകച്ചിൽ പോലെ അസഹ്യമായിട്ടുള്ള വേദനയാണ് ഫിഷറുള്ള രോഗികളിൽ അനുഭവപ്പെടാറുള്ളത്. ഈ ഓരോ പ്രാവശ്യവും മലവിസർജനം നടത്തുമ്പോഴും ഒരു ബ്ലേഡ് കൊണ്ടൊക്കെ കീറുന്ന പോലെയുള്ള തീവ്രമായ വേദനയാണ് ഇത്തരം രോഗികളിൽ സാധാരണ പ്രകടിപ്പിക്കാറുള്ളത്. മലവിസർജ്ജത്തിന് ശേഷവും മണിക്കൂറുകളോളം വേദനയും എരിച്ചിലും അവർക്ക് കണ്ടേക്കാം. മലത്തിന് മുകളിലായി വരയിട്ടതുപോലെ രക്തവും കാണപ്പെടാം. സാധാരണ നമ്മൾ പൈൽസിൽ സാധാരണ തുള്ളി തുള്ളിയായി ബ്ലഡ് പോകുന്നത് പോലെയാവില്ല. ഫിഷറുള്ള രോഗികളിൽ ആ മുറിവിലൂടെ മലം പോരുന്ന സമയത്തുണ്ടാകുന്ന ഒരു വിള്ളലിൽ കൂടെയുള്ള ബ്ലീഡിംഗ് ആണ് സാധാരണ ഫിഷർ രോഗികളിൽ കാണാറുള്ളത്. സാധാരണ പ്രസവാനന്തരം സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ട് ഈ ഫിഷറിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നീട് സാധാരണ മലദ്വാരത്തിലുണ്ടാകുന്ന രക്തത്തിലുള്ള ഒരു കാര്യമാണ് പോളിപ്പുകൾ എന്ന് പറയുന്നത്. വൻകുടലിലും അതുപോലെ മലദ്വാരത്തിനുള്ളിലും കാണപ്പെടുന്ന ഒരു ശ്ലേഷ്മ സ്ഥലത്തിൻ്റെ തടിപ്പുകളെയാണ് നമ്മൾ സാധാരണ പോളിപ്പുകൾ എന്ന് പറയുന്നത്. ഇത് വലുതാവുമ്പോൾ മലവിസർജന സമയത്ത് രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. ഇതാണ് സാധാരണ കാണുന്ന മറ്റൊരവസ്ഥ. പിന്നീട് മലദ്വാരത്തിൽ അൾസർ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ്. അതിനെ സോളിറ്ററി റെക്ടൽ അൾസർ സിൻഡ്രോം എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. ഈ അവസ്ഥയിൽ മലവിസർജന സമയത്ത് രക്തസ്രാവം ഉണ്ടാകാം. രക്തത്തോടൊപ്പം ചിലപ്പോൾ കൊഴുപ്പ് പോലെ സ്രവങ്ങൾ മലത്തിനു കൂടെ പോകുന്നത് കാണാറുണ്ട്. അതുപോലെ സാധാരണ മലബന്ധമുള്ളവരിലാണ് ഇത്തരം അൾസറുകൾ രൂപപ്പെടുന്നത്. വൻകുടലിൽ രൂപപ്പെടുന്ന നമ്മുടെ അറകളെയാണ് നമ്മൾ ഡൈവർട്ടിക്കുലം എന്ന് പറയപ്പെടുന്നത്. ഇവയിൽ നിന്ന് ഗുരുതരമായ രീതിയിൽ വേദനരഹിതമായ രക്തസ്രാവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏകദേശം 80% ആളുകളിൽ രക്തസ്രാവം സ്വയം നിൽക്കുമെങ്കിലും പിന്നീട് വീണ്ടും രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയും ഇത്തരം രോഗികളിൽ കാണാറുണ്ട്.
1: പൈൽസ് അഥവാ മൂലക്കുരു ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ,
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: സമയം 7 കഴിഞ്ഞ് 45:54. FM ശുഭദിന പരിപാടികൾ തുടരുകയാണ്.
7: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
9: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
10: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30.
7: ബുക്കിംഗിന് 0483280500.
11: കാവ്യധാര
12: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
11: കാവ്യധാരയിൽ ഇന്ന് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ യശോധര എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത്

0: രഞ്ജിനി കൃഷ്ണൻ.
1: പാണി സംലാളനമേൽ കാത്ത വിശ്ലധവേണി മെലിഞ്ഞ കണങ്കാൽ മുകരവേ, മാനിനിയായ യശോധര തൻ രാജധാനിയിൽ ശ്ലക്ഷ്ണശിലാമയ ഭിത്തിമേൽ ചാരി നിൽക്കുന്നു പരിധൂസരമായ സാരിതൻ തുമ്പിൽ തുരുപ്പിടിച്ചേകയായി. ചിന്തിയ കാർമുകിൽ പൂണ്ടു വർഷത്തിലെ ക്ലാന്തി കലർന്ന സായന്തന സന്ധ്യ പോൽ ഖിന്നതൻ ചോപ്പറ്റ ചുണ്ടനങ്ങുന്നുണ്ട് തെന്നലിൻ.

പോയി. ഏറെ നാളേവം കഴിഞ്ഞിട്ടു തൻ മുൻപിൽ ആറേഴു ശിഷ്യരൊത്തെത്തി പ്രിയതമൻ. ഒറ്റയ്ക്കടുത്തൊന്നു വന്നാൽ മിഴിനീരുവറ്റിയ തൻ കൺകളൊന്നു കണ്ടാൽ മതി. ചെയ്തില്ലതുപോലും എങ്ങും കൃപാമൃതം പെയ്തു നടക്കും ഘനാഘനമാകിലും. താനായിരുന്നു സർവസ്വമവിടേക്കും

ഞങ്ങൾ ഏകിക്കഴിഞ്ഞിട്ടവിടത്ത് മുൻപിലേക്കേകയായി കണ്ങ്ങൾ പൊങ്ങാതെ താനെത്തവേ നെഞ്ചുകുളിർക്കെ സവിശേഷമാമിളം പുഞ്ചിരിയാർന്നു വിറപൂണ്ട കൈകളാൽ പൊന്നിങ്കവാടം കണക്കു വിശാലമാം തന്നുടെ മാറിൽ നിന്നൂരിയെടുത്തുടൻ പ്രേമമധുരസ്മിതാശ്രുബിന്ദുക്കൾ പോൽ കോൾമയിരേകുന്ന മൗക്തികമാലിക തൻകളത്തിങ്കളണിയിച്ചു മോഹനമംഗല്യദർശകൻ മാദകസ്പർശനൻ ഗർവം തകർന്നു കണ്ണീരൊലിച്ചും കൊണ്ടു ദുർവഹ ജീവിതം കാൽക്കലർപ്പിച്ചു താൻ കുമ്പിട്ട തന്നെ.

0: சக்தி கணக்கெழும் பாணிதலத்தினால் தன்னை அனுகிரகிச்சின் அதிசாந்தனாய் நின்னதேயுள்ளு பிரசன்னவதனாய் தன்னை அனுகிரகிச்சின் அதிசாந்தனாய் நின்னதேயுள்ளு பிரசன்னவதனாய்.
1: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ യശോധര എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ചൊല്ലിയത് രഞ്ജിനി കൃഷ്ണൻ.
2: കാവ്യധാര.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
8: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
9: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
10: ഹരിതം.
9: പ്രായോജകർ
10: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0499332622.
10: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
9: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0499332622.

0: ഹരിതം.
1: കാലാവസ്ഥാ വ്യതിയാനം തരണം ചെയ്യാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയ ഡോക്ടർ മനോജ് പി സാമുവൽ.
2: കാലാവസ്ഥാ മാറ്റം ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിത രീതി എങ്ങനെ മാറ്റാം, നമ്മുടെ കൃഷി രീതി എങ്ങനെ മാറ്റാം, ക്രോപ്പിംഗ് പാറ്റേൺ എങ്ങനെ ചേഞ്ച് ചെയ്യാം, വാട്ടർ ലവിംഗ് ക്രോപ്പ്, വെള്ളം കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ വാട്ടർ ലവിംഗ് ക്രോപ്പ്, ഈ നെല്ല് പോലെയുള്ള കൂടുതൽ വെള്ളം വേണ്ട കരിമ്പ് പോലെയുള്ള വിളകളെ മാറ്റി വെള്ളം കുറവുള്ള വിളകളിലേക്ക് നമ്മൾ മാറുകയാണ്. അവിടെയാണ് നമ്മൾ ഈ മില്ലറ്റ്സ്, ഉപ്പ് മില്ലറ്റ്സ്, അങ്ങനത്തെ അധികം വെള്ളം വേണ്ടാത്ത ചെറുധാന്യങ്ങളിലേക്കും പയറുവർഗ്ഗങ്ങളിലേക്കും ഒക്കെ നമുക്ക് മാറാൻ സാധിക്കും. ഒപ്പം കൂടുതൽ എല്ലാ വർഷവും വെള്ളം കൂടുതലായിട്ട് പൊങ്ങി വരുന്ന, ഫ്ലഡ് കൂടുതലായിട്ട് കണ്ടുവരുന്ന, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, വെള്ളം കെട്ടിക്കിടക്കാനുള്ള സ്ഥലങ്ങളിൽ നമുക്കപ്പം കൂടുതൽ വാട്ടർ ലവിംഗ് ക്രോപ്പ് കൊടുക്കാം. വെള്ളത്തിൽ നിന്നാലും ബുദ്ധിമുട്ടില്ലാത്ത ഫ്ലഡ് ടോളറന്റ് ആയിട്ടുള്ള പാഡി വെറൈറ്റീസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്, നെല്ലിനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ആ സ്ഥലങ്ങളിലേക്ക് അങ്ങനത്തെ നെല്ലിനങ്ങളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കണം. അപ്പം അതിന് ബയോടെക്നോളജിസ്റ്റ് ഉണ്ട്, പിന്നെ പ്ലാന്റ് ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള വിളകളെ വികസിപ്പിക്കണം, അത് ഓരോരുത്തരും താല്പര്യം വേണം. ഇപ്പം നമ്മളിവിടെ ഒരു വെള്ള അരി വികസിപ്പിച്ചെടുത്ത ആൾക്കാരുണ്ടാവും. ഇവിടെ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള തവിടുകളുള്ള മറ്റ അരിയാണ്, അതിനുള്ള ബ്രീഡുകളാണ് നമ്മളിവിടെ വികസിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. നമ്മുടെ നീതി ആയോഗ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, ഞങ്ങളും ആ ഒരു ടീമിന്റെ പാർട്ടാണ്. ഒരു കൃഷിഭൂമിയിൽ തന്നെ നമ്മൾ അവിടെ ഒരു കാർബൺ എമിഷൻ, ഒരു കാർബൺ മാപ്പ് ചെയ്യാണ്. അതായത് നമ്മളൊക്കെ ഒരു 2 ഏക്കർ കൃഷി ഉണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ വേലിക്കകത്ത് ഒരു കൃഷി തുടങ്ങുമ്പോൾ, ഒരു നെൽകൃഷിയാണെങ്കിൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു മൊബൈൽ ആപ്പിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വിതച്ചു നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, എന്നാണ് വളവിട്ടത്, എന്നാണ് മരുന്നടിച്ചത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവിടെ എത്ര ജലാശയങ്ങളുണ്ട്, എവിടെ എന്തൊക്കെയാണ്, ഏതൊക്കെ റിസോഴ്സസ് ആണുള്ളത്, ഏതൊക്കെയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നത്, ഏതൊക്കെയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്, എല്ലാം അതിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മൾ ഈ ബാക്കിയുണ്ടാകുന്ന റെസിഡ്യൂസും മലിനവസ്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നത്, ഇതെല്ലാം അതിലേക്ക് വരും. ഇതനുസരിച്ചിട്ട് ഈ ഒരു അൽഗരിതം, ഈ കമ്പ്യൂട്ടർ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ കൃഷിഭൂമിയിൽ കാർബൺ പോസിറ്റീവ് ആണോ കാർബൺ നെഗറ്റീവ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ അവിടെ കാർബൺ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് നിങ്ങൾ കുറച്ച് പുറന്തള്ളലേ നടത്തുന്നുള്ളൂ എങ്കിൽ, നിങ്ങൾക്ക് അവിടെ പോസിറ്റീവ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് കിട്ടുകയാണ്. ആ കാർബൺ ക്രെഡിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ആയിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ കൃഷിഭൂമിയിൽ സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ കൊണ്ടുവരും. നിങ്ങൾ കത്തിക്കുന്നതിന് പകരം വേറൊരു രീതിയിൽ കമ്പോസ്റ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 2000 രൂപയോ 2500 രൂപയോ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അത് പൈസയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്.
1: ഇന്നത്തെ ഹരിതം പരിപാടിയിൽ ഇതുവരെ നമ്മളോട് സംവദിച്ചത് കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ മനോജ് പി സാമുവൽ.
3: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
4: ഹരിതം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത്
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-262-262.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
6: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
8: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
9: ആകെ പേടിയാവുന്നു ഡോക്ടർ.
8: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
10: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
5: ഇപ്പോൾ നാട്ടിപ്പാട്ട് കേൾക്കാം. ഞാറ് പറിച്ച് നടുന്ന സ്ത്രീകൾ നടീലിന്റെ താളത്തിനൊത്ത് പാടുന്ന നാടൻ പാട്ടാണ് നാട്ടിപ്പാട്ട് അഥവാ ഞാറ്റുപാട്ട്. ആയാസരഹിതമായി പണി ചെയ്യാനും ഉത്സാഹത്തിനും മാനസികോല്ലാസത്തിനും ഇത് ഉപകരിക്കുന്നു. മിക്കപ്പോഴും വീര്യവും സമ്പൽ സമൃദ്ധിയുമായിരിക്കും നാട്ടിപ്പാട്ടുകളിലെ പ്രധാന ആശയങ്ങൾ. ഇന്ന് നാട്ടിപ്പാട്ട് അവതരിപ്പിക്കുന്നത് KK മാളുവും സംഘവും.

0: കെ കെ മാളുവും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി.
3: FM പ്രധാന വാർത്തകൾ.
2: നമസ്കാരം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂയോർക്കിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യ, ഉക്രൈൻ, സുഡാൻ ഉൾപ്പെടെ ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹം യാത്ര തിരിക്കും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൌശ്രുതം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ തുടങ്ങും. സൌശ്രുതം 2026 ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ

0: ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം ഇന്ന്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലി കഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി, ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
3: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 226/10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 166/07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 166/09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163/05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 206/31 മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563/23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
7: വൈകുന്നേരം വീട്ടിലെത്തിയാൽ മഴയൊക്കെ കണ്ടുകൊണ്ട് റേഡിയോയും കേട്ട് നല്ലൊരു ചൂട് ചായ, പരിപ്പുവടയോ പഴംപൊരിയോ ഉണ്ടെങ്കിൽ ഉഷാറായി ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുന്ന നിമിഷങ്ങൾ.
8: മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ.
6: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
2: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
9: മുട്ടിന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
12: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
2: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.

0: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
1: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
0: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി.
1: ഫോൺ 9495777174. കരിയർ ടിപ്സ്.
2: ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് BPO ഈ കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബിവി.
3: ശാരീരിക വൈകല്യമുള്ള വ്യക്തികളുടെ ചലനശേഷിയും പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേക ആരോഗ്യ സംരക്ഷണ മേഖലയാണ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്. രണ്ട് പ്രധാന പഠനശാഖകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കോഴ്സ്. പ്രോസ്തെറ്റിക്സ് എന്നാൽ രോഗം കാരണമോ ആക്സിഡന്റ് കാരണമോ അല്ലെങ്കിൽ ജന്മനാ ഉള്ളതോ ആയ വൈകല്യങ്ങൾ കാരണം ശരീരത്തിൽ നിന്ന് കൈകളോ കാലുകളോ നഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ശരീരത്തിനോട് അനുസൃതമായ ഘടനയോടുകൂടി കൃത്രിമ അവയവങ്ങൾ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്യുകയും ഘടിപ്പിക്കുകയും ചെയ്യുന്ന പഠനശാഖയാണ് ഇത്. ഓർത്തോട്ടിക്സ് എന്നാൽ ശരീരഭാഗങ്ങളുടെ വൈകല്യം പരിഹരിക്കാനോ തളർച്ച ബാധിച്ച ഭാഗങ്ങൾക്ക് താങ്ങായി നൽകാനോ വേദന കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന പ്രത്യേക ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ്. നട്ടലിന് പരിക്കേറ്റവർ, പോളിയോ ബാധിച്ചവർക്കും സ്ട്രോക്ക് വന്നവർക്കും പരിക്കുകൾ മൂലം വൈകല്യം സംഭവിച്ചവർക്കും ഓർത്തോട്ടിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരാനോ പരസഹായമില്ലാതെ ജീവിക്കാനോ സാധിക്കും. ബ്രേസുകൾ, ഉദാഹരണത്തിന് നീ ബ്രേസ്, സ്പൈനൽ ബ്രേസ്, സ്പ്ലിൻഡുകൾ, കാലിപ്പറുകൾ, പ്രത്യേകതരം ചെരുപ്പുകൾ എന്നിവയെല്ലാം ഓർത്തോട്ടിക്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. രോഗിയെ പരിശോധിച്ച് ആവശ്യത്തിനനുസരിച്ച് കൃത്യമായ അളവുകൾ എടുക്കുക, ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്യുക, രോഗിയിൽ ഘടിപ്പിക്കുക, അവർക്ക് പരിശീലനം നൽകുക എന്നതൊക്കെയാണ് BPO പ്രൊഫഷണലുകളുടെ ചുമതലകൾ. 4.5 വർഷമാണ് BPO കോഴ്സിന്റെ കാലാവധി. ഇതിൽ 6 മാസം ക്ലിനിക്കൽ ഇന്റേൺഷിപ്പാണ്. +2 തലത്തിൽ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾക്കൊപ്പം ബയോളജിയോ മാത്തമാറ്റിക്സോ പഠിച്ചവർക്ക് കോഴ്സിന് അപേക്ഷിക്കാം. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലോ പ്രത്യേക എൻട്രൻസ് പരീക്ഷകൾ വഴിയോ ആണ് പ്രവേശനം നൽകുന്നത്. ഇന്ത്യയിൽ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ മാത്രമാണ് കോഴ്സ് നൽകി വരുന്നത്. അവ ഏതെല്ലാമെന്ന് നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, തൃശൂർ, +2 മാർക്ക് അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുന്നത്. SVNIR TAR ഒഡീഷ, NILD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി കൽക്കത്ത, NIEPMD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, പേഴ്സൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ചെന്നൈ എന്നീ 3 കേന്ദ്രങ്ങളിലേക്ക് ഒരു പൊതുപരീക്ഷ വഴി കോഴ്സിന് ചേരാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മുംബൈ മറ്റൊരു മികച്ച സ്ഥാപനമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലും കോഴ്സ് നൽകി വരുന്നുണ്ട്. തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുണ്ടായിരിക്കണം. വിദേശ രാജ്യങ്ങളിൽ കരിയർ ആഗ്രഹിക്കുന്നവർ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് അക്രഡിറ്റേഷൻ ഉള്ള സ്ഥാപനങ്ങൾ കൂടി തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്.
2: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബിവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
1: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
0: ഫോൺ 9495777174.
1: കരിയർ ടിപ്സ്.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
6: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
6: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
9: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.

0: ഫോസ്ഫൈഡിൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: സുപ്നാ പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
3: സുപ്നാ പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
2: സുപ്നാ പാം.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
9: വൈകുന്നേരം വീട്ടിലെത്തിയാൽ മഴയൊക്കെ കണ്ടുകൊണ്ട് റേഡിയോയും കേട്ട് നല്ലൊരു ചൂട് ചായ, പരിപ്പുവടയോ പഴംപൊരിയോ ഉണ്ടെങ്കിൽ ഉഷാറായി ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുന്ന നിമിഷങ്ങൾ.
10: മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ.
8: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
13: എന്നും രാവിലെ 7:00.
12: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
14: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
13: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
15: സൈബർ ജാലകം.
16: ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം?
17: ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഒരുപാട് സമയം റീലുകളും ഫോട്ടോകളും ഒക്കെ അങ്ങനെ നോക്കി നോക്കി സമയം പോകുന്നത് ഒട്ടും അറിയില്ല അല്ലേ? എന്നാൽ ചിലപ്പോൾ ഇത് കുരുക്കാകും. അയ്യോ, ഇൻസ്റ്റഗ്രാം എൻ്റെ സമയമെല്ലാം കവർന്നെടുക്കുന്നല്ലോ എന്നൊരു തോന്നൽ വരും. ആ സമയത്ത് തോന്നും, എനിക്കൊരു ബ്രേക്ക് എടുക്കണം. ഞാൻ തന്നെയാണ് എൻ്റെ മാസ്റ്റർ എന്ന് തെളിയിക്കുവാനായി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്കൊരു ബ്രേക്ക് വേണം. ഇങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കാം. പക്ഷേ ഈ തീരുമാനത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സുന്ദരമായിട്ട് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ വിരൽ ആ ഭാഗത്തേക്ക് ചലിച്ചേക്കും. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? അത് അൺഇൻസ്റ്റാൾ ചെയ്യാം. അൺഇൻസ്റ്റാൾ ചെയ്താലും അറിയാതെ പ്ലേ സ്റ്റോറിലേക്ക് വീണ്ടും കൈ നീണ്ടാലോ? അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് പോയി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താലോ? അപ്പോൾ പിന്നെ എന്താണ് മാർഗം? ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം. നല്ലൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, താത്കാലികമായി ഡിലീറ്റ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേതോ, പെർമനൻ്റായി സ്ഥിരമായി ടാറ്റ ബൈ ബൈ ഇൻസ്റ്റഗ്രാമേ എന്ന് പറഞ്ഞ് അതിൽ നിന്നിറങ്ങിപ്പോരണം. ഇതിൽ സാധാരണഗതിയിൽ മിക്കവരും ആഗ്രഹിക്കുന്നത് താൽക്കാലികമായി ടാറ്റ പറയുവാനായിരിക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആപ്പ് തുറന്ന് ഇതിനായുള്ള ഓപ്ഷൻ തിരഞ്ഞാൽ എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുവാൻ? നിങ്ങൾ instagram.com എന്ന വെബ്സൈറ്റിൽ ബ്രൗസറിൽ നിന്ന് ലോഗിൻ ചെയ്യണം. അതിനായി യൂസർ നെയിമും പാസ്വേഡും നൽകുക. അതിനുശേഷം വലതുഭാഗത്ത് മുകളിലുള്ള പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ എന്നത് തിരഞ്ഞെടുക്കണം. ശേഷം എഡിറ്റ് പ്രൊഫൈൽ എന്നത് ക്ലിക്ക് ചെയ്യുക.

0: താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടെമ്പററിലി ഡിസേബിൾ മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കും. ആ കാരണം കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാസ്വേഡ് ഒരിക്കൽ കൂടി നൽകേണ്ടി വരും. ഇതിനുശേഷം ടെമ്പററിലി ഡിസേബിൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ താൽക്കാലികമായി നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കപ്പെടും. ഇനി മറ്റൊരു സാഹചര്യം പറയാം. നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഇനി എനിക്ക് ഇൻസ്റ്റഗ്രാമേ വേണ്ട, ഈ ഒരു അക്കൗണ്ട് ഇനി ഞാൻ ഉപയോഗിക്കാനേ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിനോട് ചാറ്റ പറയേണ്ട രീതി ഇതല്ല. അതിനായി ഇനി പറയുന്ന ലിങ്ക് ബ്രൗസർ തുറന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ലിങ്ക് ശ്രദ്ധിച്ചോളൂ, instagram.com/accounts/remove/request/permanent. ഒരിക്കൽ കൂടി പറയാം, www.instagram.com/accounts/remove/request/permanent. ഈ ലിങ്ക് സന്ദർശിച്ചതിന് ശേഷം യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ഇവിടെയും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുവാനുള്ള കാരണം ചോദിക്കും. ആ കാരണം കൊടുക്കുക. അത് കഴിഞ്ഞ് പാസ്വേഡ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ഡിലീറ്റ് ബട്ടൺ അമർത്തുക. അതോടെ നിങ്ങൾ ഫൈനലായി ഇൻസ്റ്റഗ്രാമിന് ടാറ്റ പറഞ്ഞ് ഇറങ്ങലായി. ഒരിക്കൽ കൂടി പറയാം, രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിനോട് ടാറ്റ ബൈ ബൈ പറയാം. ഒന്ന് താൽക്കാലികമായുള്ള മാറി നിൽക്കലാണ്. അതിനായി ടെമ്പററിലി ഡിസേബിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യുവാനുള്ള മറ്റൊരു ഓപ്ഷനുണ്ട്. രണ്ടിനും ഇൻസ്റ്റഗ്രാം ആപ്പിൽ സാധ്യമല്ല, മറിച്ച് ബ്രൗസറിലൂടെ instagram.com ലോഗിൻ ചെയ്യണം.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
9: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
11: മീഡിയ വാണി
10: നമ്പർ മറക്കല്ലേ, 90-20-620-630.
12: ഇഡ്ഡലി പലരുടെയും പ്രിയ ഭക്ഷണമാണല്ലോ. എന്നാൽ ചക്ക കൊണ്ടുള്ള ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടോ? കേൾക്കാം ഇന്നത്തെ രസമുകുളം.
13: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. പ്രായോജകർ
14: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555-8852-664.
13: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
14: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
13: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
14: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
13: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര. ഫോൺ 7555-8852-664.
1: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് ഒരു ഇഡലി തയ്യാറാക്കി നോക്കിയാലോ. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത മാലൂരിൽ നിന്ന് കാർത്തികയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പഴുത്ത ചക്ക, വരിക്ക ചക്കയോ പഴഞ്ചക്കയോ ആകാം. ഇത് കുരുകളഞ്ഞത് 1 കപ്പ്. 1 കപ്പ് ഇടിയപ്പൊടി, തേങ്ങാക്കൊത്ത് 4 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. നന്നായി പഴുത്ത ചക്കയാണെങ്കിൽ 1 ശർക്കരയാച്ച് അല്ലെങ്കിൽ 2 എണ്ണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചക്ക ഇഡലി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കുക്കറിൽ നെയ്യ് പുരട്ടി നമ്മൾ അരിഞ്ഞുവെച്ച 1 കപ്പ് ചക്ക ശർക്കര ചേർത്ത് നന്നായി വേവിക്കണം. ഇത് തണുത്തതിന് ശേഷം വെണ്ണ പോലെ അരിച്ചെടുക്കാം. അരച്ച ചക്കക്കൂട്ടിലേക്ക്

0: ഒരു കപ്പ് ഇടിയപ്പ പൊടി ചേർത്ത് അതിലേക്ക് തേങ്ങാക്കൊത്തും ആവശ്യത്തിന് ഉപ്പുമിട്ട് കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് കൂടുതൽ അയഞ്ഞു പോകാൻ പാടില്ല. അതിനുശേഷം ഇഡലിത്തട്ടിൽ നെയ്യോ വെളിച്ചെണ്ണയോ തൂവി ഓരോ തവി വീതം കോരിയൊഴിക്കുക. എന്നിട്ട് ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം. തീ നന്നായി കൂട്ടിവെച്ച് ആവി വന്നു തുടങ്ങുമ്പോൾ ഇടത്തരം തീയിലേക്ക് മാറ്റാം. പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ വാങ്ങിവെച്ച് തണുത്തതിനു ശേഷം എടുത്ത് ഉപയോഗിക്കാം. 4 മണി ചായയ്ക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എന്നാണ് കാർത്തിക പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ചക്കക്കാലം കഴിയുന്നതിന് മുൻപായി നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കുക്കറിൽ നെയ്യ് പുരട്ടി നമ്മൾ അരിഞ്ഞുവെച്ച 1 കപ്പ് ചക്ക ശർക്കര ചേർത്ത് നന്നായി വേവിക്കണം. ഇത് തണുത്തതിനു ശേഷം വെണ്ണ പോലെ അരച്ചെടുക്കാം. അരച്ച ചക്കക്കൂട്ടിലേക്ക് 1 കപ്പ് ഇടിയപ്പ പൊടി ചേർത്ത് അതിലേക്ക് തേങ്ങാക്കൊത്തും ആവശ്യത്തിന് ഉപ്പുമിട്ട് കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇഡലിത്തട്ടിൽ നെയ്യോ വെളിച്ചെണ്ണയോ തൂവി ഓരോ തവി വീതം കോരിയൊഴിക്കുക. എന്നിട്ട് ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഇഡലി തയ്യാറായി.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
9: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
10: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
12: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
13: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
14: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
15: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
16: അല്ല, അതെങ്ങനെ?
15: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശൂർ വന്നിട്ടുണ്ടല്ലോ.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
15: ഫോൺ 8078788881.
17: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയമായ മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: തിരുവനന്തപുരത്തെ ഉള്ളൂരിൽ. വൈദ്യശാസ്ത്രം, വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട പഠന സഹായികൾ, ശരീരഘടനകൾ, മാതൃകകൾ തുടങ്ങിയവ മ്യൂസിയത്തിലുണ്ട്. ആർട്ടിസ്റ്റ് മോഡലറായ എ ശിവരാമനാണ് മ്യൂസിയം സ്ഥാപിച്ചത്.
12: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
13: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
14: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
10: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
10: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
18: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
19: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

പ്രിയമുള്ളവരെ, ഇന്നത്തെ എഫ് എം ശുഭദിന പരിപാടികൾ അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഓർക്കാം നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം ഒരിക്കൽ കൂടി.

പ്രായമാകുമ്പോൾ നാം വിവേകികളാകും, പക്ഷേ വൈകിപ്പോയിരിക്കും. ഇത് ഫെസ്കെത്ത് പിയേഴ്സിന്റെ വാക്കുകൾ. എഫ് എം ശുഭദിനത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി രവീന്ദ്രൻ, കൂടെ സബാ മെഹബൂബ്. എഫ് എം ശുഭദിനം നാളെ വീണ്ടും ഇതേ സമയത്ത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 28:45. പ്രിയമുള്ളവരെ, ഇനി കേൾക്കാം.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: സൌത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
3: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
2: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ. വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്.
1: ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജനറൽ സർജനും പ്രോക്ടോളജിസ്റ്റുമായ ഡോക്ടർ സമീനയാണ്. പ്രോക്ടോളജിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിക്കായി നമുക്ക് കാതോർക്കാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
0: ഡോക്ടർ. എന്താണ് പ്രോക്ടോളജി എന്ന് ഒന്ന് ആദ്യം വിശദീകരിക്കാമോ?
2: പ്രോക്ടോളജി എന്ന് പറയുന്നത് മലദ്വാരം, മലാശയം, അതുപോലെ തന്നെ വൻകുടലിന്റെ അവസാന ഭാഗം വരുന്ന ഏരിയയിൽ വരുന്ന അസുഖങ്ങളെ ചികിത്സിക്കുന്ന വിഭാഗമാണ് പ്രോക്ടോളജി.
0: പൊതുവെ എന്തെല്ലാം രോഗങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് വലിയ പ്രശ്നക്കാരായി വരുന്നത്?
2: പ്രോക്ടോളജിയിൽ വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നതാണ് പൈൽസ്. ഇതായിരിക്കും പൊതുവെ ആളുകൾക്ക് അറിയാവുന്ന ഒരു അസുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിഷർ, ഫിസ്റ്റുല, പിന്നെ പൈലോനിഡൽ സൈനസ്, ആപ്സസ് തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾ ഈ ഏരിയയിൽ വരുന്നുണ്ട്.
0: കോമൺ ആയിട്ടുള്ള നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകൾ തന്നെയാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്, പൈൽസും ഫിഷറും ഫിസ്റ്റുലയും. പൈൽസ് എന്താണ്, പൈൽസ് എന്തുകൊണ്ട് വരുന്നു, അതൊന്ന് ആദ്യം പറയാമോ?
2: തീർച്ചയായും. എന്താണ് പൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ മലദ്വാരത്തിനകത്ത് കോമൺ ആയിട്ടുള്ള രക്തക്കുഴലുകൾ ഒന്ന് ബൾജ് ചെയ്ത് വരുന്നതാണ്

കോമൺ ആയിട്ടുണ്ടാവുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള മലബന്ധം അല്ലെങ്കിൽ മലം പിടിച്ചു വെക്കാനുള്ള പ്രവണത, പ്രഗ്നൻസി, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഫൈബർ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കുറയുക, ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ മലബന്ധം വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആളുകൾ ഒരുപാട് സമയം വാഷ്റൂമിൽ ഇരിക്കുകയും സ്ട്രെയിൻ ചെയ്യുകയും അങ്ങനെ ഈ രക്തക്കുഴലുകളുടെ മേലെ ഓരോ പൊസിഷനിലായിട്ട് കാണുന്ന രക്തക്കുഴലുകൾ ചെറുതായിട്ട് ബൾജ് ചെയ്ത് വരും. ആദ്യം ചെറിയ രീതിയിലായിരിക്കും ഉണ്ടാവുക, പിന്നെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ സൈസ് കൂടിക്കൂടി വരും. ചിലപ്പോൾ അത് താഴോട്ട് ഇറങ്ങി പുറമേക്ക് കാണുന്ന രീതിയിലും ഉണ്ടാകാറുണ്ട്. ഇതാണ് പൈൽസ് എന്ന് പറയുന്നത്. പൈൽസ് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഉൾഭാഗത്ത് കാണുന്ന രീതിയിൽ, അതിനെ നമ്മൾ ഇന്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയും.

0: ഉൾഭാഗത്ത് കാണുന്ന രീതിയിൽ അതിനെ നമ്മൾ ഇന്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയും. പുറമേക്ക് കാണുന്നതുണ്ട്, അത് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയും. എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് നമുക്ക് പുറമേ തൊലി ഭാഗത്തായിട്ട് രക്തക്കുഴലുകളും കൂടെ കൂടിയിട്ട് ബൾജ് ചെയ്ത് വരുന്ന പൈൽസ് ആണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.
1: പൈൽസിനൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന പേരാണ് ഫിഷറും ഫിസ്റ്റുലയും. അതും കൂടെ എന്താണെന്ന് ഡോക്ടർ വിശദീകരിക്കാമോ?
0: ഫിഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലദ്വാരത്തിന്റെ ഏരിയയിലായിട്ട് വരുന്ന ചെറിയ വിള്ളലുകളാണ്. അതും ഈ ഇതുപോലെ തന്നെ മലബന്ധവും കാര്യങ്ങളും വരുമ്പോൾ ചിലർക്ക് ലൂസ് സ്റ്റൂൾ, ഒരു അഞ്ചാറോ തവണയൊക്കെ മലം ലൂസായിട്ട് പോയി കഴിഞ്ഞാലും ഫിഷർ വരാറുണ്ട്. അപ്പോൾ നമ്മൾ തണുപ്പ് കാലത്ത് ചുണ്ടൊക്കെ പൊട്ടുന്ന പോലെ മലദ്വാരത്തിൻ്റെ അവിടെ ചെറിയ വിള്ളലുകൾ വരും. ഇങ്ങനെ വിള്ളലുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഷർ സോൺ ആയതുകൊണ്ട് ഓരോ തവണയും മലം പോകുന്ന സമയത്ത് ഈ മുറിവുകൾ വലിയുകയും അത് കൂടുതൽ ചിലപ്പം ബ്ലീഡിംഗ് ആയിട്ടോ നീര് ആയിട്ടോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയുള്ള മസില് ടൈറ്റ് ആവുകയും മലം പോകാനുള്ള ഏരിയ വികസിക്കാതെ നാരോ ആയിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടാകുന്നതാണ് ഫിഷർ. അടുത്തത് ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്. അതായത് നമ്മളുടെ മലദ്വാരവുമായിട്ട് പുറമേക്ക് തൊലിയുടെ ഭാഗത്തോട്ടോ അതല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ചുറ്റുപാടും മലദ്വാരത്തിന് ചുറ്റുപാടുമുള്ള ഭാഗങ്ങളിലായിട്ട് ചെറിയ ഹോളുകളായിട്ട് പ്രത്യക്ഷപ്പെടും. ആദ്യം പേഷ്യൻസിന് വരുന്ന ലക്ഷണങ്ങൾ അവിടെ നിന്ന് ചെറിയ പഴുപ്പ് പോലെ വരിക, പെയിനായിട്ട് വരിക, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ അപ്പോൾ അതിൻ്റെ ഫർദർ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കൊരു കണക്ഷന് ഉൾഭാഗത്തോട്ടായിട്ട് കണക്ഷൻ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫിസ്റ്റുല എന്ന് പറയും. കണക്ഷൻ ഇല്ലാതെ ചെറിയൊരു ട്രാക്ക് പോലെ കാണുകയാണെങ്കിൽ അത് സൈനസുമാണ്.
1: ഡോക്ടർ, നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അസുഖം എന്ന നിലയ്ക്ക് പലപ്പോഴും ഇത്തരം രോഗങ്ങളെ ചികിത്സിക്കാനോ ഡോക്ടറെ കാണാനോ പലരും മടിക്കുന്നുണ്ട്. അത് ഈ രോഗം അധികരിക്കാൻ കാരണമാകുന്നില്ലേ?
0: തീർച്ചയായും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്വകാര്യ ഭാഗമായതുകൊണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള മടി കാരണം, തെറ്റിദ്ധാരണകൾ കാരണം, അതായത് എനിക്കുള്ള അസുഖം പലരും പല രീതിയിലും പല സോഴ്സുകൾ ഉപയോഗിച്ച് ഇതെല്ലാം സെർച്ച് ചെയ്ത് എനിക്കുള്ള അസുഖം ഇതാണ് എന്നുള്ള ധാരണയിൽ പല രീതിയിലുള്ള ചികിത്സകളും സയന്റിഫിക് അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ഒരുപാട് കോംപ്ലിക്കേഷൻ ആയതിന് ശേഷം സർജന്റെ അടുത്ത് വരികയും ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഒരു അസുഖങ്ങളുടെയും പോലെ നമുക്ക് വരുന്ന സാധാരണ അസുഖങ്ങൾ പോലെയുള്ള ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സ്വയം ചികിത്സിക്കാതെ അല്ലെങ്കിൽ അൺസയന്റിഫിക് ആയിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യാതെ കറക്റ്റായിട്ട് ഒരു സർജനെ കൺസൾട്ട് ചെയ്ത് അത് പരിശോധിച്ച് അസുഖം എന്താണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്.
1: പൈൽസ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം?
0: പൈൽസ് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ചെറിയ മാസ് പോലെ മലദ്വാരത്തിന്റെ അവിടെ ചെറിയൊരു തടസ്സം പോലെ ആയിട്ടായിരിക്കും തുടക്കം ഉണ്ടാവുക. അതിനെ അവഗണിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ബ്ലീഡിംഗ്, സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് വന്ന് രക്തക്കമ്മി വരിക, അനീമിയ വരിക എന്നുള്ളത് ഒരു വലിയൊരു കോംപ്ലിക്കേഷനാണ്. അതല്ലാതെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എക്സ്റ്റേണൽ പുറമേക്കുള്ള പൈൽസിന് പൊതുവെ ആളുകൾക്ക് വേദനയായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. നീര് വന്ന് വീർക്കുക, അതിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആവുക, അതിന് ഭയങ്കര പെയിനായിരിക്കും, ത്രോംബോസിസ് എന്ന് പറയും. ഇതെല്ലാം പൈൽസിന്റെ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ഇങ്ങനെ ഒരു ഭാഗത്ത്, സ്വകാര്യ ഭാഗത്ത് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ അത് ബാധിക്കും. അതാണ് വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.
1: ഡോക്ടർ, പൈൽസിൽ നിന്ന് ബ്ലീഡിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്?
0: പൈൽസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രക്തക്കുഴല് വീർത്തു വരുന്നതെന്ന് പറഞ്ഞത് ആക്ച്വലി ആർട്ടറിയാണ്, ശുദ്ധ രക്തം ഉണ്ടാക്കുന്ന ആർട്ടറികളാണ്. അതില് നമ്മൾ മലം പോകുന്ന സമയത്ത് ചിലപ്പോൾ ഹാർഡായിട്ട് പോവുകയോ അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ അവിടെ വന്ന് ഇത് സ്റ്റെക്കായി നിൽക്കുന്ന സമയത്ത് അതിൽ ചെറിയ സ്ക്രാച്ചുകൾ വരും, ചെറിയ മുറിവുകൾ വരുമ്പം സ്വാഭാവികമായിട്ടും ഈ വെസലിനകത്തുനിന്ന് ഇത് പൊട്ടി സ്പേർട്ട് ചെയ്ത് പുറത്തോട്ട് വരും. അപ്പോൾ നോർമൽ ബ്ലീഡിംഗ് ക്ലോട്ട് ആവുന്ന ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ക്ലോട്ട് ആവും. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കുന്ന ഹാർട്ട് പേഷ്യൻസ്, സ്ട്രോക്ക് പേഷ്യൻസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, ഇത് തുടർച്ചയായി ബ്ലീഡിംഗ് വന്നുകൊണ്ടേയിരിക്കും, ബ്ലഡ് ഇങ്ങനെ ഊസായിക്കൊണ്ടേയിരിക്കും, മലത്തിലൂടെ അല്ലാതെ തന്നെ അണ്ടർവെയർസിലൊക്കെ ബ്ലഡ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ രക്തക്കമ്മിയിലോട്ട് അത് പോവും, അനീമിയായിട്ട് വരും.
1: പൊതുവെ എല്ലാവരും പൈൽസിന് ഒരു ഫൈനൽ സൊല്യൂഷൻ ആയി കാണുന്നത് ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ ചെയ്യാതെ തന്നെ ഏത് മാർഗത്തിലൂടെ പൈൽസിന് ചികിത്സിക്കാൻ പറ്റും?
0: ഇത് പൊതുവെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശസ്ത്രക്രിയ കൂടാതെ തന്നെ നമുക്ക് പൈൽസിനെ, ഫിഷർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ചികിത്സിക്കാൻ പറ്റും. പക്ഷെ അത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ

0: അതെ, അതായത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിലും നമ്മൾ ഭക്ഷണക്രമങ്ങള്, റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകള്, ഭക്ഷണത്തിൽ നമ്മൾ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, പച്ചക്കറികള്, ഫ്രൂട്ട്സ്, ധാന്യങ്ങള്, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക, ഇതെല്ലാം നമ്മളുടെ മോഷൻ പോകുന്നത് സ്മൂത്ത് ആക്കാൻ സഹായിക്കും. ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ പൈൽസിന്റെയും ഫിഷറിന്റെയും ഒക്കെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ശസ്ത്രക്രിയ ഒരു പരിധിവരെ മാറ്റി വെക്കാം. പക്ഷേ ഇത് ഗുരുതരമായിട്ട് കോംപ്ലിക്കേഷനിലോട്ട് പോവാണ് അല്ല സിംപ്റ്റംസ് കുറയാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയ തന്നെ വേണ്ടി വരാറും ഉണ്ട്.
1: ഇതുവരെ പ്രോക്ടോളജിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജനറൽ സർജനും പ്രോക്ടോളജിസ്റ്റുമായ ഡോക്ടർ സമീനയാണ്.
2: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
3: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0499-299-599.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
5: നിങ്ങൾക്കായി സമർപ്പിച്ചത്
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8:39:17.
8: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സ്മൃതി ഗീതങ്ങൾ.
7: സ്മൃതിഗീതങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം അഭിമന്യു.

0: വേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഗാനശില്പികൾ കൈതപ്രം രവീന്ദ്രൻ, പാടിയത് യേശുദാസും സംഘവും.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചിത്രം പവിത്രം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശരത്. പാടിയത് MG ശ്രീകുമാറും സുജാതയും ചേർന്ന്.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ചിത്രം നമ്പർ 20 മദ്രാസ് മെയിൽ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: ചിത്രം മാളൂട്ടി. ഗാനശില്പികൾ പഴവില രമേശൻ ജോൺസൺ, പാടിയത് യേശുദാസ്.

പ്രിയമുള്ളവരെ, സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റും 45 സെക്കൻഡുമായിരിക്കുന്നു. സ്മൃതി ഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ചിത്രം ഡ്രീംസ്.

സ്മൃതിഗീതങ്ങളിലെ അവസാന ഗാനം കേൾക്കാം. ചിത്രം ഇത് ഞങ്ങളുടെ കഥ. ഗാനശില്പികൾ പി ഭാസ്കരൻ ജോൺസൺ, പാടിയത് എസ് ജാനകി.

0: ഈ ഗാനത്തോടെ സ്മൃതി ഗീതങ്ങൾ സമാപിച്ചു.
1: സ്മൃതി ഗീതങ്ങൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 9 മണി കഴിഞ്ഞ് 20:43. നമസ്കാരം. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. യുഡിഎഫ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി സിപിഐഎം തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. എകെജി പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ഒഎംആർ ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തവും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എംഡിസി നിവേദനം നൽകി. ഷൊർണൂർ വാണിയംകുളത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കുടുംബം സഞ്ചരിച്ച വാഹനം വഴിക്കടവിൽ കണ്ടെത്തി. കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ലോർഡ്സിൽ ടെസ്റ്റ് മത്സരം വിജയിച്ച ആദ്യ വനിതാ ടീമായി മാറിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ടിനെതിരെ 270 റൺസിന്റെ മികച്ച വിജയം നേട്ടത്തെ കൂടുതൽ

0: ശേഷമാക്കുന്നുവെന്നും താരങ്ങൾ ചരിത്രം കുറിച്ചുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെയും രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെയും നേരിടും.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
6: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166649, മംഗലരൂ സെൻട്രൽ, കന്യാകുമാരി, കേപ്പ് പരശുരാം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 9:28. 16345 ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:28. 16610 മംഗലരൂ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
10: രാവിലെ 8:23.
11: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് സബാ മെഹബൂബ്. ജനസാക്ഷ്യം അദാലത്തിൽ ലഭിച്ച പരാതികൾ വേഗം തീർപ്പാക്കണമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും പൊതുജന പരാതി പരിഹാരത്തിനായി നടത്തുന്ന ജനസാക്ഷ്യം അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാങ്കേതികത്വത്തിന്റെ പേരിൽ അർഹരായവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും ജില്ലാ പഞ്ചായത്തും ജില്ലാ കളക്ടറും മുൻകൈയെടുത്ത് നടത്തുന്ന അദാലത്ത് അഭിനന്ദാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയലിന്റെ നേതൃത്വത്തിൽ ADM, സബ് കളക്ടർ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ, വകുപ്പ് ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരാതികൾ പരിശോധിച്ചത്. അദാലത്തിൽ 387 പരാതികൾ ലഭിച്ചു. പരാതികൾ അതിവേഗം തീർപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയൽ പറഞ്ഞു. പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഹോമിയോ വകുപ്പ് മുണ്ടുപറമ്പിലെ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി ക്ലിനിക് ആരംഭിച്ചു. ജില്ലാ റാപ്പിഡ് ആക്ഷൻ ആന്റ് എപ്പിഡമിക് കൺട്രോൾ സെൽ യോഗം ചേർന്നാണ് തീരുമാനം എടുത്തത്. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോ സുമേഷ് പി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടെന്ന് ഡോ സുമേഷ് അറിയിച്ചു. സർട്ടിഫൈഡ് ഹോമിയോ ഡോക്ടർമാരുടെ സേവനം ക്ലിനിക്കിൽ ലഭ്യമാണ്.

0: ആണ്. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.

0: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
10: മുട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
11: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
8: മീഡിയ വാണി
11: നമ്പർ മറക്കല്ലേ, 90-20-620-630.
12: മഴവില്ലിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗസൽ കേൾക്കാം.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
1: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
7: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
8: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
10: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
11: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
10: എന്നും രാവിലെ 7 മണിക്ക്.
11: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: ആയിഷ ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
14: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ ഇന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ, യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ

0: നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: മഴവില്ലിൽ ഇനി യൂസഫ് അലി കേച്ചേരിയുടെ രചനയ്ക്ക് MS വിശ്വനാഥൻ സംഗീതം പകർന്ന ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്.

0: സിയേറ്റ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിയേറ്റ് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
6: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
6: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
10: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: മഴവില്ലിൽ അവസാനമായി കേൾക്കാം ശ്രീനിവാസും ചിത്രയും ചേർന്നാലപിച്ച ഗാനം. രചന ONV കുറിപ്പ്, സംഗീതം ശരത്.

മഴവില്ല്. FM പ്രധാന വാർത്തകൾ. നമസ്കാരം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പത്തെക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ ഫ്ളഡ്ലൈറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി കെ ടി ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി

0: എൻ ഷംസുദ്ദീൻ. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേ ഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16345 ലോകമാന്യതിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:28, 16610 മംഗലൂരു സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59, 16606 തിരുവനന്തപുരം സെൻട്രൽ മംഗലൂരു സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി കേൾക്കാം.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമണായി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷപ്പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനിയെന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസം മുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള

ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം. അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. ഇന്ന് നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റു ഒഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗം ഉണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിൽ ഉള്ള കൊതുകുകളുടെ കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽ വരേണ്ട ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടിയെന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നത്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിൽ സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജ

ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റു മൃഗങ്ങളുടെ മലമൂത്രവിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടോ പുതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി, ഡോക്ടറോട് പറഞ്ഞു, നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന് കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ്, നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്. ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം, ചുമ, പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാല ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് LKG അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ, ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം, ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിൻ്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയോ ഉള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള, വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക. ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈറിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിയിരിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി
ഇങ്ങനത്തെ

0: വെള്ളം കെട്ടിനിൽക്കാവുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്. സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്തെ വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ല എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫായിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: ഷക്കീര, we are ready. We are ready. We are ready. We are ready.
0: ഇന്ന് 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്. തുടർന്ന് 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 11 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 12 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ, 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർനാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: 2026 June 11 മെക്സിക്കോയിലെ എക്സാഡിയോ ആസ്ട്രക്ക സ്റ്റേഡിയത്തിൽ ഉരുളാൻ തുടങ്ങിയ ട്രയവണ്ട പന്ത് ഏഷ്യ, ആഫ്രിക്ക, ആസ്ട്രേലിയ, വടക്കേ അമേരിക്ക ഭൂഖണ്ഡങ്ങൾ താണ്ടി ഇപ്പോൾ തെക്കേ അമേരിക്ക, യൂറോപ്പ് അതിർത്തിയിൽ എത്തി നിൽക്കുന്നു. തെക്കേ അമേരിക്കയിലേക്ക് ഈ ലോകകപ്പ് കൊണ്ടുപോകാൻ ഒരേയൊരു രാജ്യം മാത്രം, അർജന്റീന. ബാക്കി മൂന്ന് രാജ്യങ്ങൾ, അതായത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ, ഇതിൽ ആര് ജയിച്ചാലും കപ്പ് യൂറോപ്പിലേക്ക്. ഈ ടൂർണമെന്റിൽ ആരുമല്ലെന്ന് തോന്നിപ്പിച്ച കേപ്പ് വെർദെയും സെനഗലും ജപ്പാനും ഈജിപ്തും മറ്റും ആരൊക്കെയോ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു. വമ്പന്മാരെന്ന് കരുതപ്പെട്ട ജർമ്മനിയും ബ്രസീലും നോർവേയും ഹോളണ്ടുമൊക്കെ അന്തിമ പോരാട്ടത്തിനില്ലാതെ അടിയറവ് പറഞ്ഞിരിക്കുന്നു. ഫുട്ബോൾ രാജതാര കിരീടം ചൂടിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നെയ്മറും ഹാളണ്ടുമെല്ലാം കളത്തിന് പുറത്തായിരിക്കുന്നു. പോരാട്ടഭൂമിയിൽ കാലിടറാതെ മെസ്സിയും എംബാപ്പയും ഹാരി കെയ്നും ലമീൻ യമാലും മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ആരൊക്കെ വാഴ്ത്തപ്പെടും, ആരൊക്കെ വീഴ്ത്തപ്പെടും? കളി അവലോകനങ്ങളിലൂടെ, ആരാധകരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഫുട്ബോൾ ബീറ്റ്സ് തുടരുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജയൻ മുത്തേരി,
1: ഞാൻ എം വി രവീന്ദ്രൻ. സ്റ്റുഡിയോ സഹായം നൽകുന്നത് സബാ മെഹബൂബ്. സാങ്കേതിക സഹായവുമായി കൂടെയുള്ളത് ഷജീർ ഈയം, വേലായുധൻ, അരീക്കോട്.
0: നിങ്ങൾക്ക് ലൈവിൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04-83-29-50-300.
1: മറ്റൊരു നമ്പർ 29-50-800.
0: ഓർക്കുക, നമ്പർ
1: 04-83-29-50-300.
0: അപ്പോ രവീന്ദ്രൻജി, ഇന്നാണ് ഫൈനൽ.
1: അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോളൂ. 04-83-29-50-300. മറ്റൊരു നമ്പർ 29-50-800.
0: അല്ലേ രവീന്ദ്രൻജി, ഇന്നാണ് ഫൈനൽ.
1: ഇന്നോ? ഇന്നു ഫൈനൽ, ഇന്നോ?
0: ഇന്നല്ലേ?
1: അത് ശരി. ഇതിപ്പോ ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
0: അതല്ല, ഞാൻ ഇന്ന് വരുമ്പോ പലരും പറയുന്ന കേൾക്കുകയാണ് ഇന്നാണ് പോലും ഫൈനൽ. കാരണം ഇന്നാണ് ആ മൂർച്ചയേറിയ മത്സരം.
1: എപ്പോഴാണ്?
0: അതായത് സ്പെയിൻ ഫ്രാൻസിനെ നേരിടുന്നു ഇന്ന് രാത്രി 12:30.
1: ആ സ്വപ്ന ഫൈനൽ എന്ന അർത്ഥത്തിൽ.
0: അതെ, ഫൈനലിന് മുമ്പ് അതെ, രണ്ടും മത്സരം ഇനി വരാനുള്ളത് സെമി ഫൈനൽ, രണ്ടും ഫൈനൽ ചിന്തിക്കുന്ന അവസ്ഥയിലേക്കാണ്. നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ഹലോ, നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ,
1: ഹലോ,
2: ദിസ് കോൾ ഈസ് നൗ ബീയിംഗ് റെക്കോർഡഡ്.
0: ഹലോ, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ്?
2: നീതു ആണ്, എന്റെ പേര് നീതു എന്നാണ്.
0: നീതു ഒരു ആരാധികയാണ്, ആദ്യം വന്നു തോന്നുന്നല്ലേ. ഓക്കെ, എവിടെയാണ് സ്ഥലം നീതു?
2: ഞാന് അരീക്കോടിന് അടുത്ത് പന്നിക്കോട്.
0: മലപ്പുറത്തുകാരിയാണ്. ഓക്കെ, അപ്പോ ഫുട്ബോൾ ആരാധികയായിരിക്കും അല്ലാതെ ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ അല്ലേ. ഏതെങ്കിലും ടീമിന്റെ ഫാനാണോ?
2: അതെ, ഞാൻ അർജന്റീന ഫാനാണ്.
0: അർജന്റീന? ഇപ്പൊ അർജന്റീനക്കാരെ തല പൊക്കുള്ളൂ, ബാക്കിയുള്ളവരൊന്നും വിടുന്നില്ലാന്ന്
1: തോന്നുന്നു.
0: കളി ജയിച്ചപ്പോ
2: അല്ലല്ല,
0: ആദ്യം ബ്രസീലായി, പിന്നെ പോർച്ചുഗലായി, അതിനുശേഷം ഈജിപ്തായി, ഇപ്പൊ ഉപ്പായം മാറ്റിയതാണോ?
2: അല്ല, അങ്ങനെയല്ല, ഒരുപാട് വർഷമായിട്ട് അർജന്റീന,
1: ഒരുപാട്
0: വർഷമായിട്ട്. ഓ, തോറ്റാലും ജയിച്ചാലും അർജന്റീന,
1: അതാണ്
0: അല്ലേ? തോറ്റ നോക്കൂല, നമ്മള് അർജന്റീന ആയിരിക്കും, ഭാഗ്യത്തിന് ജയിക്കുന്നുണ്ട്. ഓക്കെ, കളി അർജന്റീനയുടെ കളി എല്ലാം കാണും?
2: കാണാറുണ്ട്.
0: ഇനിയിപ്പോ ആരെ എതിരാളി എന്നറിയോ? ശക്തരായ ഇംഗ്ലണ്ടാണ്. അത് കടന്നുകൂടുവോ?
2: പിന്നെ
0: ശരി,
1: കടന്നുകൂടും തന്നെയാണ് പറയുന്നത് അല്ലേ.
0: വീട്ടിലെങ്ങനെയാണ് കാണുന്നത്? കുടുംബക്കാരൊന്നിച്ചാണോ?
2: അതെ, ഞങ്ങള് വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ, അടുത്തുള്ള ചെക്കന്മാരും വീട്ടുകാരും കുട്ടികളും എല്ലാരും കൂടെ ഒരുമിച്ചാണ് കാണാറ്.
0: ഒന്ന് അർജന്റീന, ഒന്ന് അർജന്റീന വിരുദ്ധ ചേരി, ഇങ്ങനെയാണോ?
2: അതെ, ബ്രസീലുകാരുണ്ട്, അപ്പൊ ഞങ്ങള് അവരെ കളിയാക്കലും റീലെടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് കാണാറ്. അതൊരു രസമാണ്.
0: എന്താണ് ഇപ്പൊ അവരൊക്കെ അവസ്ഥ?
2: അവര് ബ്രസീലുകാര് കൊറേ പേര് അർജന്റീനയൊക്കെ ആയിട്ടുണ്ട്.
0: സാധാരണ നമ്മള് കേൾക്കുന്നത് അവരൊക്കെ വിരുദ്ധ ശത്രുവിന്റെ ശത്രുമിത്രം,
1: ഇംഗ്ലണ്ടിന്റെ ഭാഗമാവാനാണ് നോക്കുക,
0: ഇംഗ്ലണ്ടിൽ അങ്ങോട്ടാണ്. പക്ഷേ ആ വന്നോരെ സൂക്ഷിച്ചോ, ആ വന്നോരെ സൂക്ഷിച്ചോ, അർജന്റീന തോറ്റ് കഴിഞ്ഞാൽ അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചായ കൊടുക്കാറുണ്ടാവില്ലേ കളി കാണുന്നവർക്ക്?

0: അതായിരിക്കും ടീം മാറിയത്.
1: കൊറേ പേരുണ്ടാവോ കാണാൻ?
2: ആ കൊറേ പേരുണ്ട്, ഒരു 10-25 പേരൊക്കെ ഉണ്ടാവും.
1: അപ്പൊ രാത്രി 12:30-ക്കുള്ള കളിയൊക്കെ കാണാൻ തീരുമാനിച്ചു അല്ലേ?
2: ആ കാണാറുണ്ട്.
1: അല്ല ഇനിയിപ്പോ അല്ല ഈ സെമിഫൈനലിന്റെ കാര്യം പറഞ്ഞത് ഉറപ്പല്ലേ? കാണാൻ
0: അടുത്ത കളി, മൂന്ന് കളിയല്ലേ ഒരു ലൂസേഴ്സ്.
2: അപ്പൊ
0: വനിതാ ആരാധകരൊക്കെ കൂടിയിട്ടുണ്ടല്ലേ ഇപ്പൊ
1: കൂടിയിട്ടുണ്ട്
0: അല്ലേ?
2: അതെ.
0: അപ്പൊ നീതുവിന്റെ വീട്ടിൽ വേറെ ആരെങ്കിലും സ്ത്രീകളായിട്ട് കളി കാണുന്നവരാരൊക്കെയാ?
2: സ്ത്രീകള്, അനിയന്റെ വൈഫൊക്കെ ഉണ്ടാവാറുണ്ട്.
0: അവരൊക്കെ ആ സ്പിരിറ്റിൽ തന്നെയാണോ കാണുന്നത് ടീമിനോടുള്ള?
2: അതെ. രണ്ട് മക്കളുണ്ടാവാറുണ്ട്, അവര് പെൺപിള്ളേരാണ്.
0: അവരൊക്കെ ഏതാ ടീം? അവരും
2: അവര്
1: അർജന്റീനയാണ്.
0: അപ്പൊ അർജന്റീന കപ്പടിച്ചാൽ നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തത്? ലഡു വിതരണം ഉണ്ടാവോ?
2: കപ്പടിക്കുള്ളൂ.
0: അത്രയും വലിയ ഉറപ്പിലാണ്.
1: ഉറപ്പിലാണ്, ഉറപ്പിലാണ്.
2: ഓക്കെ.
0: അപ്പൊ മെസ്സിയിലാണ് എല്ലാ വിശ്വാസവും?
2: അതെ, മെസ്സിയാണ്.
0: ഓക്കെ. അപ്പൊ അടുത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ ബ്രസീലില് നിങ്ങളെ കളിയാക്കാനുള്ള?
2: ബ്രസീല്? ആ ഉണ്ട്, അവിടെ പയ്യന്മാരൊക്കെ ഉണ്ട്, പോർച്ചുഗലും ബ്രസീലൊക്കെ ഉണ്ട്.
0: ഞങ്ങളുടെ
2: കൂടെ കളി കാണാറ്. ഇപ്പോഴും
0: അടങ്ങിയിട്ടില്ല.
1: ഏറ്റവും അധികം ഫ്ലെക്സുകൾ വെച്ച അല്ലേ ഒരു ടീമുകൾ അങ്ങനെ ആ കളിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോ പെട്ടെന്നൊരു വിഷമം തോന്നും ആ ബോർഡ് ഇങ്ങനെ കാണുമ്പോഴേ. കാരണം അത്രയും.
0: അപ്പൊ ഈ നെഞ്ചിടുപ്പൊക്കെ ഉണ്ടാവും അപ്പൊ രണ്ട് ഗോളിനൊക്കെ തോറ്റു നിന്ന സമയത്ത്?
2: അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ നെഞ്ചിടുപ്പ് ഇച്ചിരി
0: കൂടുതലായിരുന്നല്ലേ. അതില് ആ തിരിച്ചു വരവ് എന്നിട്ട്
2: നമ്മള് തോറ്റു എന്നായപ്പോ അവര് റീലൊക്കെ എടുത്തു വെച്ചു, ഞങ്ങളൊക്കെ
0: അത് കൊള്ളാലോ. അത് ശരി. ഇങ്ങനെ നെഞ്ച്, പക്ഷെ പിന്നെ ഒരു ചാട്ടം ഉണ്ടാവില്ലേ ആ രണ്ടാം ഗോള് വന്നപ്പോ?
2: അതെ അതെ അതെ, പിള്ളേരൊക്കെ ഡ്രസ്സ്, ഞങ്ങള് അർജന്റീന ജേഴ്സി ഒക്കെ ഇട്ടാ കളി കാണാൻ പോവാ, എന്നിട്ട് എല്ലാരും കൂടെ പിള്ളേരൊക്കെ ജേഴ്സി ഒക്കെ അയച്ചിട്ടൊക്കെ
0: ഭയങ്കര.
1: അങ്ങനെ ഒരു വിവാദ ഗോള് ഒക്കെ വിഷയം ഉണ്ടായില്ല അർജന്റീനയുടെ കാര്യത്തില്, അതിലൊക്കെ എന്താണ് നിലപാട്? ഇങ്ങനെ ഗോൾ അംഗീകരിച്ചില്ല,
0: ഈജിപ്തിന്റെ ഒരു ഗോൾ അംഗീകരിക്കാതെ അവിടുന്ന് കൊണ്ടുവന്ന്, അതൊക്കെ അംഗീകരിക്കണ്ടേ?
2: അതൊക്കെ വെറുതെ പറയാ, അതിനോട്
0: ചെറിയൊരു അപവാദം ഉണ്ടല്ലോ കമ്മിറ്റി ടീമാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ പറയുന്നില്ലേ, കേൾക്കുന്നില്ലേ എതിരാളികൾ പറയുന്നില്ലേ?
2: എല്ലാരും പറയുന്നുണ്ട്
0: കമ്മിറ്റി ടീമാണ്, ഫിഫ ബോയ് ആണ് മെസ്സി എന്നൊക്കെ.
2: അതെ, ഞങ്ങള് ഫാമിലി ഫോട്ടോ ഒക്കെ അയച്ചു, മനോരമയിലൊക്കെ ഹാഷ്ടാഗ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ ഇന്ന് മനോരമയിലൊക്കെ വന്നിട്ടുണ്ട്.
0: ചില്ലറക്കാരല്ല, ചില്ലറക്കാരല്ല.
1: ഇന്നത്തെ പത്രത്തിലുണ്ടോ?
2: ആ ഇന്നത്തെ മനോരമയില് വന്നിട്ടുണ്ട്. ഞങ്ങള് കഴിഞ്ഞ വേൾഡ് കപ്പിനും എടുത്തായിരുന്നു ഫോട്ടോ.
0: ഫാമിലി ആയിട്ടുള്ളതാ?
2: ഫാമിലി ആയിട്ട്.
1: ജേഴ്സി
0: അണിഞ്ഞോ?
1: ജേഴ്സി അണിഞ്ഞ്.
0: നല്ലൊരു ചെലവൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു അർജന്റീന വിജയിച്ചാല്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടീം ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് ഫൈനലിൽ കാണാം. ഓക്കെ, വിളിച്ചു നന്ദി.
1: നമുക്കൊരു അർജന്റീന ആരാധകർക്കായി ഒരു പാട്ട് കിടക്കട്ടെ അല്ലേ?
0: കിടക്കട്ടെ. ഓക്കെ.

0: അപ്പോ രവീന്ദ്രൻ, 2030 ലോകകപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ അതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അതായത് 1930 ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറിയത്.
1: 100 പിന്നീടാണ് അല്ലേ?
0: 100
1: അതൊരു ലോകകപ്പ് അല്ലേ, ഒരു പ്രത്യേക ഒരു പ്രാധാന്യമുള്ള ലോകകപ്പ്.
0: 100 മോശാവില്ലല്ലോ.
1: അതെ അതെ അതെ
0: അല്ലേ, 100 അപ്പൊ മോശാവില്ല.
1: 100 മോശമാണ്.
0: അതായത് ഇപ്പോ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പറഞ്ഞിരിക്കുന്നത് 64 ടീമുകൾ അടുത്ത
1: നല്ലൊരു ശതമാനം
0: കൂടെയാണ്
1: രാജ്യങ്ങളിലെ അല്ലേ.
0: രവീന്ദ്രൻ ആലോചിക്കുന്നത് അതിൽ
1: ഒന്ന്
0: കിട്ടുമോ എന്നല്ലേ.
1: അതെ അതെ,
0: ഓറ്റോ ജയിച്ചോന്നല്ല,
1: ഒരു കളിയെങ്കിലും.
0: അപ്പൊ നമ്മള് മഞ്ചേരി അരീക്കോട് ഇവിടെയൊക്കെ ഇന്ത്യയുടെ ഫ്ലെക്സ്, ഇന്ത്യൻ താരങ്ങളുടെ ഫ്ലെക്സ് ഒക്കെ.

0: ഫ്ലെക്സ് ഇങ്ങനെ കാണുന്ന രംഗം.
1: അതെ അതെ. അപ്പൊ അതിന് കുറച്ചധികം പ്രത്യേകത കേട്ടോ അടുത്ത മത്സരത്തിന്. അത് മൂന്ന് ഭൂഖണ്ഡങ്ങളില് ആറ് രാജ്യത്തുമായിട്ടാണ് നടക്കാൻ പോകുന്നത്.
0: അത് ശരി. ഇപ്പൊ മൂന്ന്
1: രാജ്യങ്ങളിലാണ് ഭൂഖണ്ഡം, കോണ്ടിനെന്റിൽ.
0: യെസ്,
1: പറക്കണം.
0: മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ
1: വിമാനങ്ങൾ
0: വിമാനങ്ങളുടെ കളി തന്നെയായിരിക്കും.
1: അതെ. അപ്പൊ ഉറുഗ്വേ, പരാഗ്വേ, അർജന്റീന എന്നിവയ്ക്ക് പുറമെ സ്പെയിന്, പോർച്ചുഗൽ, മൊറോക്കോ, ഇത്ര രാജ്യങ്ങളിലായിട്ട് അത് ക്രമീകരിക്കുന്നത്. ഓക്കെ. അപ്പൊ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ മൂന്ന് ഉദ്ഘാടന മത്സരങ്ങൾ. ഉറുഗ്വേ, പരാഗ്വേ, അർജന്റീന ഓരോ ഉദ്ഘാടന മത്സരത്തിന് ആതിഥേയത്വം വഹിക്കും. പിന്നെ മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ ഇവിടെ ഭൂരിപക്ഷം മത്സരവും നടക്കും.
0: ഈ മൂന്ന് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നതിൽ ഏതൊക്കെയാണ്
1: മൂന്ന് ഭൂഖണ്ഡങ്ങൾ എന്നാണ് നമുക്ക് ഇപ്പൊ
0: കിട്ടുന്നത്.
1: ആ മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ നടക്കാൻ പോവാണ്.
0: ഓക്കെ.
1: പിന്നെ പ്രത്യേകത പറഞ്ഞാല് ഈ വർഷം നമുക്ക് 48 ടീമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് 64 ടീമായിട്ട് മുന്നേറുകയാണ്.
0: 64 നിന്ന് ഒന്നിലേക്ക്.
1: അതെ അതെ അതെ. അപ്പോ നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു.
0: അതെ,
1: നോക്കാം.
0: സ്വാഗതം ചെയ്യാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
0: സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
2: ഓക്കെ.
0: ആരാണ്?
2: അനീഷാണ്.
0: അനീഷാണ്.
1: അനീഷ്, എവിടെയാണ് അനീഷ്?
2: കൊല്ലംപടി.
1: അനീഷ് കൊല്ലംപടി.
0: അനീഷ് കൊല്ലംപടി.
1: ഓക്കെ. കളിയൊക്കെ കണ്ട് ആവേശത്തിലാണോ നിരാശയിലാണോ?
0: ആവേശത്തിലാണെന്ന് പറഞ്ഞാൽ
1: പിന്നെ അർജന്റീന, നിരാശയിലാണെങ്കിൽ.
2: നമ്മള് അർജന്റീന ടീമാണ്.
1: പലരും പറയുന്നുണ്ട്, പലരും ഇപ്പൊ കുപ്പായിടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ ബ്രസീൽ ആയിരുന്നു.
2: നമ്മൾ പണ്ട് മുതലേ
0: ഈ കുപ്പായം തന്നെയാണ് അല്ലേ?
2: ജയിച്ചാലും തോറ്റാലും
1: ആ പിന്നെ നിങ്ങള് കമ്മിറ്റി ടീമല്ലേ?
2: എന്താ
1: അല്ല, ഞാൻ പറയുന്നല്ല, പുറത്തിറങ്ങിയാ കേൾക്കുന്നത്.
0: പ്രചരണം അല്ല. അപ്പൊ പിന്നെ ഈജിപ്തിനെതിരായുള്ള ഗോളിനെയൊക്കെ എന്താണ്, എങ്ങനെയാണ് കാണുന്നത്?
2: അല്ല, കളികള് എന്താന്ന് പറയാം, ഞാൻ അർജന്റീന ആണെങ്കിലും അങ്ങനെ അന്ധമായിട്ട് അങ്ങനെ കളികൾ പോലെ തന്നെ നമ്മള്
0: കാണാം.
1: ചില ആളുകള് ഈ നെയ്മറിനെ, ക്രിസ്റ്റ്യാനോയെ, എംബാപ്പയെ ഒക്കെ കുറ്റം പറഞ്ഞ് കേട്ടാ തോന്നുന്നു. ഇവര് ലോകത്തിൽ ഏറ്റവും വലിയ വേദിയിലാണ് എത്തിയത്
0: അല്ലെ?
1: ലെജൻസ് ആണ്. നമ്മളിപ്പോ ഒരു പാഷൻ, ഒരു ഫാൻ എന്നൊക്കെ പറഞ്ഞേക്കാം ഒരു
0: ടീമിന്റെ.
1: അതിലപ്പുറത്തേക്ക് ആരാണ് ഈ കളിക്കുന്നത് അല്ലെ? ലോകം ഫുട്ബോളേഴ്സ് ആണ്. നമ്മൾ ആ ആരാധന കൊടുക്കുക. പിന്നെ അതെ,
2: ഈ കോപ്പർദേന്റെ കളി അതുപോലെ
0: അതാണ്
2: ആ കളിയൊക്കെ എടുത്ത് പരിശോധിക്കാൻ
0: മെച്ചപ്പെടുത്താൻ. നമ്മള് ടീമിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരു ഫാനായിട്ട് തുടരുമ്പോ കളിക്കൊരു ഒരു ഹരം വരാൻ
1: ഗോളൊക്കെ
0: വരും.
1: അതിലപ്പുറത്തേക്ക് മറ്റു ടീമുകൾ അംഗീകരിച്ചേ
0: മതിയാവുള്ളൂ.
1: പക്ഷെ അനീഷ് ഇപ്പൊ പറഞ്ഞതുപോലെ അർജന്റീനയുടെ കെട്ടുറപ്പ് അത്ര മെച്ചപ്പെട്ടതാണോ ഈ കൊല്ലം? ഹലോ, കോൾ കട്ടായോ?
0: കോള് കട്ടായല്ലോ
1: അല്ലേ?

0: അപ്പൊ രവീന്ദ്രൻ കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്.
1: അതെന്താണ്?
0: ഗോൾഡൻ ബോളിലേക്ക് ശക്തമായ മത്സരം നടക്കുകയാണ്. അതായത് കപ്പടിക്കാൻ ടീമുകൾ മത്സരിക്കും പോലെ തന്നെ ഗോൾഡൻ ബോൾ ആരാണ് മികച്ച താരമെന്ന
1: ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടാൻ സാധ്യത,
0: ആരായിരിക്കും രവീന്ദ്രന്റെ അഭിപ്രായത്തിൽ ആരാ വരേണ്ടത്?
1: ആ ലിസ്റ്റ് ഒന്ന് വായിക്കൂ.
0: ലിസ്റ്റിൽ പലരുണ്ട്, സാധ്യത. അതായത് മെസ്സി വേണ്ടേ,
1: പിന്നെ
0: മെസ്സി എംബാപ്പെ വരും,
1: എംബാപ്പെ
0: ആ, പിന്നെ ഹാരി കെയ്ൻ വേണം,
1: ഹാരി കെയ്ൻ
0: പിന്നെ ഫ്രാൻസിന്റെ മൈക്കൽ ഒലീസെ, സ്പെയിനിന്റെ റോഡ്രി, അങ്ങനെ പലരുണ്ട്. പക്ഷെ സാധ്യത വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ വർഷം ഞാൻ ഇപ്പം കിലിയൻ എംബാപ്പെ ആണ്, 8 ഗോളും 3 അസിസ്റ്റും അദ്ദേഹത്തിനുണ്ട്. അസിസ്റ്റർക്ക് ഉൾപ്പെടും. അതായത് ഫൈനലിന് മുമ്പ് എന്ത് ചെയ്യുന്നറിയോ, തീരുമാനം നോക്കും. ഫൈനലിന് മുമ്പ് തീരുമാനം,
1: ഫൈനൽ മത്സരത്തിൽ

0: ഫൈനൽ മത്സരത്തിൽ ഘടകമല്ല.
1: അല്ല അപ്പൊ അതിന് മുമ്പേ ഉള്ള ആർക്കും സാധ്യതയുണ്ട്. ഏതിനെ?
0: ഈ ഗോൾഡൻ ബഹുമതിയാണ്,
1: ഗോൾഡൻ ബോള് നേടാൻ വേണ്ടിയിട്ട്.
0: അല്ല, അതിലിപ്പോ ഈ സെമി ഫൈനലിൽ വരുന്ന ഈ നാല് ടീമുകളിലെ
1: അവർക്കും വരും,
0: അതായത് പരിഗണിക്കുള്ളൂ.
1: ടെക്നിക്കൽ സ്റ്റഡി ഗ്രൂപ്പ് ആണ് ഈ പട്ടിക
0: തയ്യാറാക്കുന്നത്.
1: അതിൽ തന്നെ അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകരുടെ വോട്ടിംഗും നിർണായകമാണ്. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ഫൈനൽ മത്സരത്തിന് മുമ്പേ ഈ തീരുമാനം എടുത്തിരിക്കും. അപ്പൊ എംബാപ്പയ്ക്ക് 8 ഗോളും 3 അസിസ്റ്റും സ്വന്തമായിട്ടുണ്ട്. അപ്പൊ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം, അതായത് ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ്. 6 ഗോളുമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ലയണൽ മെസ്സി ഉണ്ട്.
0: മെസ്സിയാ
1: 39 വയസ്സിന് 8 ഗോളും നിർണായക അസിസ്റ്റും നേടി മെസ്സി ഇപ്പോഴും നിൽക്കുകയാണ് ഗോൾഡൻ ബോളിന് വേണ്ടിയിട്ട്. ഓക്കെ.

0: നേടി മെസ്സി ഇപ്പോഴും നിൽക്കുകയാണ് ഗോൾഡൻ ബോളിന് വേണ്ടിയിട്ട്. ഓക്കെ, ഉയർന്ന ഗോൾ അസിസ്റ്റ് റെക്കോർഡെല്ലാം സ്വന്തമാക്കി.
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നാല് ടീമിന്റെ പുറമെ നമ്മൾ പഴയ
0: വരുന്നുണ്ട്, അതായത് എർലിംഗ് ഹോളണ്ട് ക്വാർട്ടർ പുറത്ത് ഏഴ് ഗോൾ ഉണ്ട്, ചിലപ്പോ കിട്ടാൻ സാധ്യത കൊടുക്കാം. പിന്നെ മൈക്കൽ ഒലീസ ഫ്രാൻസിന്റെ അഞ്ച് അസിസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, റോഡ്രി ഉണ്ട് സ്പെയിനിന്റെ, എന്തായാലും ശക്തമായ. പിന്നെ യമാലിന്റെ യമാല് 18 വയസ്സായിട്ടേ ഉള്ളൂ, ഇപ്പൊ സ്പെയിനിന്റെ കുന്തമുനയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത രണ്ട് സെമി ഫ്രാൻസ് സ്പെയിൻ ഇംഗ്ലണ്ട് അർജന്റീന
1: ഈ
0: അതിൽ
1: കഴിയുന്നതോടുകൂടി തീരുമാനം.
0: ഒരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്,
1: ഓക്കെ
0: നോക്കാം നോക്കാം. ഹലോ, നമസ്കാരം, സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
2: ഓ നമസ്കാരം.
0: ആ ഇന്ന് സ്ത്രീകൾ
1: വരുന്നുണ്ട്
0: അല്ലേ? ഓക്കെ, പറയൂ, എന്താണ് പേര്?
2: നിഖിത.
0: നിഖിത, എവിടുന്നാണ് നിഖിത?
2: മൊറയൂർ.
0: മൊറയൂർ, ഓക്കെ. ഏതെങ്കിലും ടീമിന്റെ ഫാൻ ആണോ അല്ലെ ഫുട്ബോൾ ആരാധിക മാത്രമാണോ?
2: രണ്ടുമാണ്.
0: ഏതാ ടീം? ഏതാ?
1: അർജന്റീന.
0: ഇപ്പൊ തല പൊക്കിയതായിരിക്കുന്നല്ലേ, ഒരാളെ വരുന്നില്ല.
1: മൂന്ന് പേരും.
0: ഓക്കെ, ഇതുപോലെ ഞങ്ങൾ പലരോടും ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കുപ്പായിട്ടതാണോന്ന്.
1: ഹലോ,
0: ആണോ? ഹലോ
1: നിഖിത. ഹലോ,
0: കോളുകള് കട്ടാവുന്നല്ലോ, എന്തോ സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗോൾഡൻ ബോളിനെ കുറിച്ചാണ്. അപ്പൊ ഗോൾഡൻ ബോളിൽ ശക്തമായ മത്സരം എംബാപ്പെ, മെസ്സി, പിന്നെ യമാല്, റോഡ്രിഗസ് ഇവരൊക്കെ ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ തന്നെ നമ്മൾ ഗോൾഡൻ ബൂട്ട്, അതായത് ടോപ്പ് സ്കോറർ ഒരു അവാർഡ് കിടക്കുന്നുണ്ട്. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരുള്ളതാണ്. അതിൽ പിന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഫൈനൽ അടക്കം അതിൽ നിർണായകമാകും. അപ്പൊ അതില് ഇപ്പൊ നിലവില് 8 ഗോളുമായിട്ട് ലയണൽ മെസ്സി മുന്നിലുണ്ട്. ഒപ്പം തന്നെ
1: നിലവിൽ മെസ്സിയാണ്,
0: മെസ്സി ഉണ്ട്, കൂടെ എംബാപ്പെ ഉണ്ട്, 8 ഗോളുമായിട്ട് 8-8 നിൽക്കുകയാണ്. പക്ഷെ അട്ടിമറിച്ചേക്കാം, കാരണം 6 ഗോളുമായിട്ട് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന്റെ, ജൂഡ് ഇംഗ്ലണ്ടിന്റെ 6 ഗോളുമായിട്ട്. അപ്പൊ ഇവര് അടുത്തതിൽ 3 ഗോൾ അടിക്കുകയും
1: തീർച്ചയായിട്ടും
0: മറ്റുള്ളവർ അടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കപ്പ് ഈ അവാർഡ് അവരിലേക്ക് പോയാ.
1: ഈ ഇംഗ്ലണ്ടും അർജന്റീനയും നമ്മള് പറയും ഫുട്ബോൾ യുദ്ധം എന്ന്
0: പറയുമ്പോഴേ
1: നേരിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്.
0: അത് ശരി,
1: അതാണ്. 1982 അർജന്റീനയുടെ തൊട്ട ഒരു 450 കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന അർജന്റീനയുടെ സമീപത്ത് മറ്റേ രാജ്യാപേക്ഷിച്ച് നോക്കുമ്പോ അവിടെ കിടക്കുന്ന ഫോക്ലാൻഡ് എന്ന ദ്വീപിന് വേണ്ടി ഇവർ ശരിക്ക്
0: ഒറിജിനൽ
1: ഒറിജിനൽ യുദ്ധം
0: ഉണ്ടായിരുന്നു.
1: അവരാണ് ഇപ്പോ ഫുട്ബോൾ യുദ്ധത്തിൽ
0: തീപ്പാറുന്ന
1: പോരാട്ടം തന്നെ.
0: അതെ അതെ
1: അതെ അല്ലേ, തീർച്ചയായിട്ടും. കോളർ
0: നോക്കാം
1: തോന്നുന്നു. ഹലോ,
0: ഹലോ
1: ഹലോ
0: ഹലോ ഹലോ
2: ഹലോ,
0: നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ്?
2: അനാമിക കൊയിലാണ്ടി എന്നാണ്.
1: അനാമിക കൊയിലാണ്ടി,
0: ആരാധകർ ഒരുപാട് വന്നിട്ടുണ്ട്.
1: ഇത് ഈ നാലാമത്തെ ആളും
0: അതെ അതെ
1: അനീഷ്
0: മാത്രം വന്നിരുന്നുണ്ടല്ലേ.
1: അല്ല, അനീഷ്
0: അർജന്റീനയാണ്.
1: അനാമിക
0: ഏത് ടീമിന്റെ ഫാനാണ്?
2: ഞാനൊരു ബ്രസീൽ ഫാനാണ്.
0: ഈ ബ്രസീലുകാരും കോൾ ചെയ്യുന്നില്ല, ഞങ്ങൾ അത് പറഞ്ഞിരുന്നു. ഇവർക്ക് എന്താണ് ഞങ്ങൾ തോറ്റ പരിഭവണ്ടോ സംശയമുണ്ട്. അപ്പൊ അനാമിക ഇപ്പോഴും തല ഉയർത്തിയാണോ നടക്കുന്നത്?
2: അതെ.
1: അങ്ങനെയാണെങ്കിൽ അനാമിക ഇനിയിപ്പം നിലവിലുള്ള ഈ 4 ടീമിൽ 6 കപ്പ് നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്?
2: എന്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രാൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ.
0: ഫ്രാൻസ്,
2: കാരണം കഴിഞ്ഞ ഫൈനലില് അവര് ജസ്റ്റ് മിസ് ആണല്ലോ, അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു വാശിയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ.
0: അർജന്റീന തോൽക്കണം അല്ല, ബ്രസീൽ ആരാധികയ്ക്ക് അർജന്റീന ഒന്ന് ഇക്കൊല്ലം ഞങ്ങൾ പ്രതികാരം ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്ന്
1: വർഷം രണ്ടാം സ്ഥാനത്തുള്ള അല്ലേ ടീം ഇപ്രാവശ്യം വന്നാൽ.
0: അപ്പൊ എങ്ങനെയാണ് കളി കാണാൻ? എല്ലാ കളിയും കാണാറുണ്ടോ?
2: ഓ, ഓൾമോസ്റ്റ് പറ്റുന്നതൊക്കെ
0: വീട്ടിന്നാണോ കാണുന്നത്?
2: അതെ.
0: ഇപ്പൊ ഒരു ആരാധിക നീതു വിളിച്ചിരുന്നു, അടുത്ത വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടെ കാണും അവിടെ കുറെ ആരാധകർ ബ്രസീലുകാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു.

0: അതുപോലെ അനാമികയുടെ വീട്ടില് എതിർ ടീമുണ്ടോ?
1: ഓ, എന്റെ ഏട്ടൻ അർജന്റീനയാണ്.
0: അത് ശരി, അപ്പൊ ഒരു അടി നടക്കും.
2: അർജന്റീന അല്ലെ, ഫ്രാൻസ്.
1: അമ്മ ക്രൊയേഷ്യ ആയിരുന്നു.
0: അമ്മ ക്രൊയേഷ്യ, നല്ല ടീം, നല്ല ഫുട്ബോൾ വീട് തന്നെയാണ്,
2: ഫുട്ബോൾ ഭവനം.
0: അപ്പോ ഏട്ടൻ എന്ത് പറയുന്നു, കപ്പടിക്കുന്നു പറയുന്നുണ്ടോ?
1: അതെ,
0: പ്രതീക്ഷയിലാണോ?
1: ഭയങ്കര അവൻ, അതെ, ഭയങ്കര വാശിയിലാണ്. ഞങ്ങളെ ജയിക്കും, ഞങ്ങൾക്കുള്ളതാണ് ഈ കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: മെസ്സിക്ക് അത് കൊടുത്ത് അടങ്ങും തന്നെയാണല്ലേ.
1: അതെ.
0: ബ്രസീൽ തോറ്റപ്പോ എന്തായിരുന്നു അവസ്ഥ?
1: ബ്രസീൽ തോറ്റപ്പോ
0: ഭക്ഷണം കഴിക്കാതെ
2: ഏട്ടനൊക്കെ നന്നായി ഏട്ടനെ ആഘോഷിച്ചിട്ടുണ്ടാവും.
1: അതെ,
0: ഇവിടുത്തെ എന്താ പ്രശ്നം അറിയോ, മറ്റേ ടീം ജയിക്കുന്നതല്ല, ഇവിടുത്തെ ആരാധകരുടെ കളിയാക്കലാണ് സഹിക്കാൻ. അതാണ്
1: എസ്പെഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കല്ലോ അർജന്റീനയിലൊക്കെ ഉള്ളവരും അങ്ങനെയൊക്കെ തന്നെ.
0: അത് ശരി, അന്ധമായിട്ട് ടീമിനെ.
1: അതെ,
0: അപ്പൊ അവരോട് ചോദിച്ചോ നിങ്ങൾ ആ ഗോള് നിഷേധിച്ചതൊക്കെ ശരിയാണോ എന്ന്?
1: പക്ഷെ ഞാൻ ഒരു വീഡിയോ അങ്ങോട്ട് കാണിച്ചെടുത്താൽ 10,000 ഇങ്ങോട്ട്
0: കാണിച്ചിരും. തൊട്ടങ്ങൾ കാണിച്ചു കൊടുക്കും. മാറഡോണ പണ്ട് 86 കൈ കൊണ്ടടിച്ച ഗോളൊക്കെ കാണിച്ചു തന്നിട്ട്
2: ചരിത്രം.
0: അതെ, ഇതിലപ്പുറമൊന്നും അല്ലല്ലോ എന്ന് പറയില്ലേ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ അനാമിക പറയുന്നത് ഫ്രാൻസ് അടിക്കും കപ്പ്. ആരായിരിക്കും എതിരാളി ഫൈനലില്?
1: ഫൈനലില്
0: അല്ലെങ്കിൽ അനാമിക ആഗ്രഹിക്കുന്ന ആര് വരാനാണ്?
1: എനിക്ക് ഫ്രാൻസും സ്പെയിനും. അത്
0: അത് നടക്കൂല, അതിന്നാണ് ആ ഫൈനൽ.
1: അത്
0: ഇന്ന് രാത്രി 12:30 ഒരു ഫൈനൽ ഉണ്ട്. അല്ല, ഇതും കണ്ടാ മതി. ഇന്ന് ഫൈനൽ പോരാട്ടം, തീപ്പാറുന്ന പോരാട്ടം തന്നെയാണ്.
2: അതെ,
0: പക്ഷെ നാളെ രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ട് മത്സരമുണ്ട്. ഇതിൽ ആർക്കാണ് മുൻതൂക്കം അനാമിക കാണുന്നത്?
1: ഞാൻ
2: അങ്ങനെ
0: പറഞ്ഞാല്,
1: അതിനുവേണ്ടിട്ട്
0: ഹാരി കെയ്ൻ
1: ഉള്ളതുകൊണ്ട് ഒരു
0: സക്കൻഡ്.
1: അതെ,
0: പക്ഷേ മെസ്സിയുടെ ടീം മാന്ത്രിക ടീമാണ്. ഓരോ ടീമിനും വേണ്ട തന്ത്രങ്ങൾ സ്കലോനി ഒരുക്കിയിട്ടുണ്ട്. ചിലപ്പോ തോന്നും അവരിങ്ങനെ പിന്നോട്ട് പോവാമൊക്കെ, അത് മുന്നോട്ട് കുതിക്കാനുള്ള തന്ത്രാന്നുള്ളത് പിന്നല്ലേ മനസ്സിലാവുക.
1: പക്ഷെ അവരെ തന്നെ പറഞ്ഞേ പറ്റും, നല്ല യൂണിറ്റി ആണ് അവർക്ക്.
0: അതിലൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, നാമി ഐക്കൊല്ലം ഫിഫ ടോപ്പ് റാങ്കിലുള്ള 4 ടീമുകൾ സെമിയിലെത്തി എന്നുള്ളതാണ്.
2: ടോപ്പ് 4 അല്ലേ, ടോപ്പ് 4 ആ രാജ്യങ്ങള് അതേ രാജ്യങ്ങൾ തന്നെ ഇവിടെ സെമി ഫൈനലിൽ എത്തി എന്നുള്ള ഒരു അത്ഭുതം.
0: അതുകൊണ്ട് ഈ രണ്ട് സെമിയും ഫൈനലിന് തുല്യമായ കളിയാണ്.
2: അതാണ് തുടക്കത്തില് ജയൻ പറഞ്ഞതല്ലേ, ഇതാണ് ഫൈനൽ.
0: അതാണ് ഫൈനല്. രണ്ട് ടീമുകളും തമ്മിലുള്ള കളി എന്ന് പറഞ്ഞാല് അത് രണ്ടും ഫൈനലിന് തുല്യമായ കളി തന്നെ.
2: ഓ, സമയൊന്നും പ്രശ്നമല്ല, കാണല്ലേ.
0: 12 യൂസേഴ്സ് ഫൈനൽ വരെ ഫൈനൽ പോലത്തെ വാശിയുള്ള കളിയായിരിക്കും. കട്ട വെയിറ്റിംഗ്. അപ്പൊ ഫ്രാൻസും അർജന്റീനയും ഏറ്റുമുട്ടിയാൽ ഫ്രാൻസിന് വേണ്ടിയിട്ട്,
2: അതെ,
0: അങ്ങനെ അനാമിക വാദിക്കുന്നു,
2: അർജന്റീനയ്ക്ക് വേണ്ടി വാദിക്കുന്നു.
0: വീട്ടിൽ ഒരു പോരാട്ടമായിരിക്കും.
2: അതെ,
1: ഓക്കെ.
0: അപ്പൊ കളികൾ കാണുക, എല്ലാ വിധാശംസകളും വിളിച്ചതിന് നന്ദി. അപ്പോ രവീന്ദ്രജി, നമ്മൾ പറഞ്ഞതുപോലെ ആ 4 ടോപ്പ് ടീമുകൾ അല്ലെ, ഫിഫ റാങ്കിങ്ങിലെ ടോപ്പ്. ഈ റാങ്കിങ് ഒന്നും അല്ല കളിയിൽ, എങ്കിലും
2: അല്ല, ഇതൊരു വല്ലാത്തൊരു ഒരു അത്ഭുതമായിട്ട് വന്നു അല്ലെ. അതന്നെ, ഒരു ടീം പോലും പുറത്തുനിന്ന് വരാതെ
0: അട്ടിമറി
2: സംഭവിക്കാതെ ആ 4 ടീം തന്നെ സെമി ഫൈനലിൽ എത്തി എന്നുള്ളത്.
0: പക്ഷേ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ടൂർണമെന്റോട് കൂടി ആ റാങ്കിങ് ഒന്ന് പരിഷ്കരിക്കേണ്ടി വരും. പല ടീമിന്റെ കളി കാണുമ്പോ
2: അത് ശരി.
0: അല്ല, ഇപ്പൊ നോർവേ ഒക്കെ വന്നു ഗംഭീരമായ കളിയല്ല കളിച്ചു, ഈജിപ്ത് കളിച്ചില്ലേ.
2: അതെ അതെ
0: അല്ലേ. അപ്പൊ കേപ്പ് വർദ്ധയൊക്കെ റാങ്ക് നന്നായിട്ട് കൂട്ടി കൊടുക്കണ്ടേ.
2: തീർച്ചയായിട്ടും.
0: അതുപോലെ സെനഗല്, മൊറോക്കോ, ഇവരുടെയൊക്കെ റാങ്കിങ് ഇനി കൂട്ടി കൊടുക്കണം. ഏതായാലും ഈ റാങ്കിങ് പരിഷ്കരിക്കാൻ ഈ ലോകകപ്പ് ചിലപ്പോ കാരണമാവും.
2: കാരണമാവും.
0: അതെ, അമ്മാതിരി പോരാട്ടമാണ് ചെറുകിട ടീമുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്.
2: അതെ അതെ.
0: അപ്പോ ഇനി നമുക്ക് ഈ ട്രോളന്മാർ, ഇപ്പൊ നമ്മള് അനാമിക പറഞ്ഞതുപോലെ ഈ ആരാധകർ അന്ധമായിട്ട് അവർ ഒരു ടീമിനെ അങ്ങോട്ട് വിശ്വസിച്ചു.

0: വിശ്വസിക്കുക, അവർക്ക് വേണ്ടി വാദിക്കുക,
1: വിജയത്തിന് വേണ്ടി
0: എതിർ കളിക്കാരൊന്നും അല്ല. അതിപ്പോ ഞാൻ കണ്ട നല്ലൊരു രസമുള്ള ട്രോള്, ഇപ്പോ അർജന്റീനക്കെതിരാണല്ലോ മറ്റു ടീമുകൾ കൂടുതലും പുറത്ത്, കാരണം അതിപ്പോ ബ്രസീലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ അർജന്റീന ടീമൊക്കെ അങ്ങോട്ടും
1: മാറും.
0: ഓക്കെ, അപ്പൊ അതിൽ കണ്ടൊരു ട്രോള്, രസമുള്ള ട്രോളാണ്, ഹാരി കെയ്നെ, ആ ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്നെ അണിയിച്ചൊരുക്കുകയാണ് റൊണാൾഡോ, നെയ്മർ, മുഹമ്മദ് സലിഹ്. ഒരു മണിമാരനെ പോലെ പോരാട്ടത്തിന് പോകാൻ വേണ്ടിട്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക്
1: പറ്റൂല,
0: ഹാരി കെയ്നെ മൂപ്പിച്ചിനെ ഒരുക്കിയിട്ട് ആ ടീമിനെ പൊട്ടിച്ച് പോവാ, നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം എന്ന രീതിയിലേക്ക് ക്രിയേറ്റിവിറ്റി പോകുന്ന പോക്ക്. എന്തായാലും ഇപ്പൊ ആദ്യം ഫ്ലെക്സ് യുദ്ധമായിരുന്നു, പല സ്ഥലത്തും വെല്ലുവിളി ഫ്ലെക്സുകളായിരുന്നു. ഇപ്പൊ ഫ്ലെക്സിന്റെ കാലഘട്ടം കഴിഞ്ഞത് കൊണ്ട് ഇപ്പോ ട്രോളിലേക്കാണ്,
1: ട്രോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്
0: പോകുന്നത്.
1: അപ്പോ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ.
0: അതേപോലെ ഒരു വാർത്ത വന്ന എന്താണെന്നറിയോ, ഇപ്പോ കൊളംബിയൻ താരം ജാമിൻടൺ കാമ്പസി മതഭീഷണി നേരിടുന്നു. അതായത് അദ്ദേഹത്തിന് ഒരു ഗോൾ അടിക്കാൻ സ്വിറ്റ്സർലൻഡിനെതിരെ ഒരു സുവർണാവസരം മിസ്സായതാണ്. പക്ഷേ അത് ആ ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്, കാരണം 1994 ആന്ദ്രേ എസ്കോബാർ സെൽഫ് ഗോളിന്റെ പേരിൽ
1: വല്ലാത്തൊരു ദുരന്തം
0: അല്ലേ, അത് മരണപ്പെട്ടു.
1: ശരിക്കും ഈ കളികൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുക, അല്ലെങ്കിൽ
0: അതെ, അതാ നമ്മൾ പറഞ്ഞു ഫാനൊക്കെ രസമാണെങ്കിൽ ഈയൊരു ദുരന്തം വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാല് അപ്പോ ഇവർക്ക് പറ്റുന്നുണ്ടാവില്ല, അദ്ദേഹം മിസ്സായി പോയി, കളിക്കാരന്റെ വേദന എത്രത്തോളം വലുതായിരിക്കും.
1: അയ്യോ, സെൽഫ് ഗോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന വേദന.
0: അതേപോലെ തന്നെ ചുവപ്പ് കാർഡ് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡ് താരം പുറത്തുപോയി നിർണായക ഘട്ടത്തില്, അവരുടെ വേദന അതിനേക്കാൾ വലുതായിരിക്കും, അപ്പോഴാണ് ഇതും കൂടെ
1: വന്നത്.
0: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്.
1: ഹലോ.
0: ഹലോ, സ്വാഗതം ഫുട്ബോൾ വീൽസിലേക്ക്.
2: ഹലോ,
1: സ്വാഗതം. ആരാണ്?
0: ഉസ്മാൻ പുല്ലാര. ഓക്കെ, ഏത് ടീം? അർജന്റീന ആരാധകനാണ്?
2: അല്ല,
0: ഞാൻ ഗസ് ഇട്ടതായിരുന്നു.
2: അല്ല,
0: യഥാർത്ഥ ഫുട്ബോൾ ആരാധകൻ എന്ന് പറയാം അല്ലേ, കാൽപന്ത് കളിയുടെ ആരാധകൻ. ഓക്കെ, എല്ലാ കളികളും കാണാറുണ്ടോ?
2: ഏകദേശം
0: കണ്ടില്ലേ, ഹൈലൈറ്റ്സ് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ വീട്ടിൽ നിന്നാണോ കാണുന്നത്?
2: അല്ല, ഞാൻ ഇവിടെ കടയിൽ നിന്നാണ്. വീട്ടിൽ നിന്നാണ് കടി കാണല്, പിന്നെ ഇവിടെ ചിലപ്പോ
0: കടകളിലെ ഹൈലൈറ്റ്സ്. കടയിൽ എന്താ ചെയ്യുന്നത് ഉസ്മാൻ?
2: ഞാൻ
0: ആ, അപ്പൊ പിന്നെ അവിടെ ഫുട്ബോൾ ചർച്ചയൊക്കെ നടക്കുമല്ലേ, പല ടീമുകളുടെ ആളുകൾ വാശിയേറിയ ചർച്ചകള്,
2: വെറ്റുണ്ട്.
0: ഓക്കെ, ഈ ചർച്ചയിൽ ഇപ്പൊ ആരടിക്കുന്നാണ് പറയുന്നത് കൂടുതൽ ആൾക്കാരും?
2: കൂടുതൽ ആൾക്കാരും അർജന്റീന ആൾക്കാർ.
0: ആ, അർജന്റീന ഫാൻസ് ആണ് കൂടുതലും. പക്ഷെ ഉസ്മാന് തോന്നുന്നത് ആരടിക്കുന്ന കപ്പ്?
2: ഇന്ത്യ കളിയില് ഏത് രണ്ട് കളികളും
0: റേഡിയോ മാറ്റി വെച്ചോളൂ, ഭയങ്കര എക്കോ.
2: ഫൈനലിൽ വരാൻ സാധ്യത രണ്ട് സെമിന്ന് കയറുന്ന, ഒന്ന് ഫ്രാൻസും ഒന്ന് അർജന്റീനയും കയറാനും സാധ്യത.
0: അപ്പൊ ഇംഗ്ലണ്ടും സ്പെയിനും പോകുന്ന,
2: ഇംഗ്ലണ്ടും സ്പെയിനും പോകുന്നതാണ്.
0: ആ റേഡിയോ ഒന്ന് മാറ്റി വെക്കോ,
2: കുറച്ച് ദൂരം
0: മാറ്റി വെക്കണം. ഓക്കെ, അപ്പോ ഫ്രാൻസും അർജന്റീനയും വരും,
2: സ്പെയിനും
0: ഇംഗ്ലണ്ടും, അങ്ങനെ തള്ളാൻ പറ്റുമോ?
2: യമീൻ
0: യമാല് തകർപ്പൻ ഫോമിലാണ്, 18 കഴിഞ്ഞിട്ടുള്ളൂ. ഹാരി കെയ്നും സക്കയും
2: ഒരുപാട് കളിക്കാരുണ്ട്.
0: എങ്ങനെ?
2: ഒരാൾ മാത്രല്ല, എംബാവ മാത്രല്ല.
0: ഓക്കെ, പക്ഷേ കഴിഞ്ഞ കളിയിലൊക്കെ അർജന്റീന എത്ര മെച്ചപ്പെട്ട കളിയാണോ കളിച്ചത്? ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാനുള്ള കെൽപ്പുണ്ടോ?
2: മെച്ചപ്പെട്ട കളി എന്ന് പറഞ്ഞാല് ഇപ്പോ ക്വാർട്ടറിൽ 2 കുടുങ്ങിയില്ലേ,
0: കുടുങ്ങി
2: 2 കുടുങ്ങിയതിന് ശേഷം
0: ഈജിപ്തിനെതിരെ
2: ആ തിരിച്ചു വന്ന ആ ടൈമിലുള്ള കളി കളിച്ചിട്ടുണ്ടല്ലോ.
1: അതേപോലെ
2: 2
1: ശേഷം
2: കളിച്ച കളിണ്ടല്ലോ, അതിന് ലോകകപ്പിൽ ഒരു ടീം കളിച്ചിട്ടില്ല.
0: പക്ഷെ സ്വിറ്റ്സർലൻഡിനെതിരെ ആദ്യത്തെ ഗോള് കിട്ടിയിട്ട് രണ്ടാമത്തത് വാങ്ങേണ്ടി വന്നില്ലേ, അത് ഒരു വലിയ പരാജയമല്ലേ? വെറും ഡിഫൻസിലേക്ക് മാത്രം മാറി, മാത്രല്ല പിന്നെ

0: ചുവപ്പ് കാർഡ് കണ്ട് ഒരു കളിക്കാരൻ പോയതിനു ശേഷമാണ്.
1: ഹലോ,
0: ഉസ്മാന്റെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിനെ കുറിച്ചായിരുന്നു. ആ സെൽഫ് ഗോൾ അടിക്കപ്പെട്ട് ആന്ദ്രെ എസ്കോബാറിന് 1994 അദ്ദേഹത്തെ വെടിവെച്ച് ഒരു ഭ്രാന്തനായ ആരാധകൻ കൊല്ലുന്നത്. ഓക്കെ, അപ്പം ജാമിൽട്ടൺ ക്യാമ്പസി ഇതുപോലെ വധഭീഷണിയെ തുടർന്നിട്ട് അദ്ദേഹം എവിടെയാന്ന് പറയില്ല, അതോ ഒളിവിലാണ് പോലും.
2: ഇത്രയും
0: അതെ അതെ അതെ, ആ ഒരു അവസ്ഥയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ വലിയ വലിയ
2: കൊളംബിയൻ താരത്തിനും
0: അതെ
2: അതന്നെയല്ലേ ഇപ്പൊ പ്രശ്നം പറഞ്ഞ അദ്ദേഹം നാട്ടിലേക്ക് ചെല്ലാൻ
1: കൊളംബിയൻ താരത്തിനെ നാട്ടിലേക്ക് ചെല്ലാൻ മടിച്ചുകൊണ്ട് അല്ലേ.
0: അതെ അതെ അതെ. ഇപ്പൊ നമ്മള് അതിൽ തന്നെ ഇപ്പൊ ഗോളുകളെ കുറിച്ച് പറയുമ്പോ ഒരു ടീമിനെ കുറിച്ച് പറയുമ്പോ ഒരു രണ്ട് മാന്ത്രിക ഗോൾ അടുത്ത സമയത്ത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ജൂലിയൻ അൽവാരസ് ഒരു ഗോൾ അടിച്ചു അർജന്റീനയ്ക്ക് വേണ്ടി, തിരിച്ചു വരവിന്റെ ഒരു ഗംഭീര
1: രണ്ടാമത്തെ
0: ഗോൾ. ഓക്കെ, ആ വലത് സൈഡിൽ നിന്നും ഒരു കർവിംഗ് ഷോട്ട് പോയിട്ട്
1: ഗോൾ, കർവിംഗ് ഷോട്ട് അത് വല്ലാത്ത
0: ഒരു
1: മതിലിനെ അല്ലെ നിഷ്പ്രഭമാക്കി.
0: മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ വിവിധ ക്ലബുകളുടെ താരങ്ങളാണ്, ഈ ചെറിയ ടീമുകളായിക്കോട്ടെ.
1: അതെ അതെ,
0: അതിലെ കളിക്കാരും വലിയ ക്ലബുകളിലെ കളിക്കാരാണ്, നമ്മൾ കാണുമ്പോലല്ല. അപ്പോ ഇവരുടെ കണ്ണും കാതും എല്ലാം കൂടെ അതിലേക്ക് ചേരിയാണ്, കാരണം ആ കിക്ക് എടുക്കുന്നതിന് മുമ്പ് ഗോളി എവിടെ നിൽക്കുന്നു.
1: അതെ, മാത്രല്ല ഈ കളിക്കാരൊക്കെ മറികടന്നുള്ള ഹൈറ്റ് ഈ ബോളിന് ഉണ്ടാവണം.
0: അത് വേണം.
1: അത് കഴിഞ്ഞ് ഈ ഗോൾ പോസ്റ്റ് എത്തുമ്പോ കൃത്യമായിട്ട്
0: താഴ്ന്നിറങ്ങണം.
1: അതെ,
0: അങ്ങനെ ഇറങ്ങി ആ ഗോളിനെ, അത് ഗോൾ കണ്ടപ്പോ എനിക്ക് മനസ്സിൽ വന്നത് അവിടെ സിഡ്നി ലോപ്പസ് കബ്രാള് കേപ്പ് വെർദയുടെ ഇതേപോലെ നമ്മുടെ അർജന്റീനയുടെ ഇയാളെ ഗോൾ കീപ്പറെ കടത്തിവെട്ടിയൊരു ഗോളുണ്ട് എമിലിയാനോ മാർട്ടിനസിനെ, അതാണ് ഓർമ്മ വരുന്നത്. അപ്പോ ഇനി അങ്ങോട്ട് ഇതിലും മികച്ച ഗോളുകൾ നമുക്ക് കാണാം.
1: അതെ അതെ,
0: എന്ന് പ്രതീക്ഷിക്കുന്നു.
1: മൂന്ന് പ്രധാനപ്പെട്ട ഇന്ന് മത്സരം രാത്രി.
0: അതെ, ഇന്ന് രാത്രി നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന കളി, ഇന്ന് രാത്രി സ്പെയിൻ ഫ്രാൻസ് തകർപ്പൻ പോരാട്ടം,
1: നാളെ
0: രാത്രി 12:30, അതായത് സമയം കൊണ്ട് നാളെ രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ട്
1: മത്സരം,
0: 19 തീപാറുന്ന ഫൈനൽ.
1: യഥാർത്ഥത്തിൽ മൂന്ന് ഫൈനൽ,
0: ലൂസേഴ്സ് മറ്റൊരു ഫൈനൽ,
1: വേറെ
0: തകർപ്പൻ കളികൾ,
1: നാല് ഫൈനലിലേക്കാണ്.
0: ഓക്കെ, അപ്പൊ ഫുട്ബോൾ ബീറ്റ് ഇനിയും തുടരും. ഇന്ന് ഞങ്ങളുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ ജയൻ മുത്തേരി,
1: ഞാൻ എം വി രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായം നൽകിയത് സബാ മെഹബൂബ്, സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് ഷജീർ ഇ എം, വേലായുധൻ അരീക്കോട്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. സൗദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു.

0: ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൗഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസാപൂർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട്ട് അന്തരിച്ചു. വിദ്യാഭ്യാസ സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്.
1: FM പ്രധാന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി,
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-06, തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് 11:33, 161-60 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, അങ്ങാടിപ്പുറത്ത് 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 4 മിനിറ്റ് വൈകി 10:57 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
6: ട്രെയിൻ സമയം.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: വായിക്കുന്നത് എം വി രവീന്ദ്രൻ. കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്നും പ്രവൃത്തി പൂർത്തിയായ ഉടൻ ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രിയിൽ സന്ദർശനത്തിയെത്തിയ മന്ത്രി ജനപ്രതിനിധികളുടെയും ആശുപത്രി വികസന സമിതി അംഗങ്ങളുടെയും അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ മോർച്ചറി ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള 10 സെന്റ് റവന്യൂ ഭൂമി വിട്ടു നൽകാൻ കോഴിക്കോട് ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രിയിൽ രക്തബാങ്ക് ഉടൻ ആരംഭിക്കും. അത്യാഹിത വിഭാഗത്തിൽ ഒഴിവുള്ള 4 മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഉടൻ നികത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി ADM എ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. നിതിതാര ഡാറ്റ വിശകലനം, അവലോകനം, പ്രവർത്തനം എന്നിവയ്ക്കുള്ള ടൂൾ കിറ്റ്, ശേഷി വികസന പരിശീലന പരിപാടിയാണ് നടന്നത്. ഡാറ്റാധിഷ്ഠിത ഭരണ നിർവഹണവും തെളിവ് ശേഖരണത്തിലൂടെയുള്ള ആസൂത്രണവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്.
0: നാട്ടുവൃത്താന്തം.

0: വികസന വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
12: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
11: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL, ഐലാക്, MRI അംഗീകാരം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50.
1: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അമൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് അഫ്സലും സുജാതയും പാടിയ ഗാനം. ചിത്രം ലോകനാഥൻ IAS.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അഭിരാമി അജയ്, അജ്മൽ ശ്രീവർദ്ധിനി എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം ഗീതാഞ്ജലി. ഗാനരചന ONV കുറുപ്പ്. സംഗീതം വിദ്യാസാഗർ.

ചിത്രം കസിൻസ് റൺ ഫോളോ. ഗായകർ ശ്രേയ ഘോഷാൽ, യാസിൻ നിസാർ, ടിപ്പു. ഗാനരചന മുരുകൻ കാട്ടാക്കട. സംഗീതം എം ജയചന്ദ്രൻ.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ചിത്രം ഉസ്താദ്.

ചിത്രം പെരുമഴക്കാലം. കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് അഫ്സലും ജ്യോത്സനയും പാടിയ ഗാനം.

ചിത്രം ക്രോണിക് ബാച്ചിലർ. കഴുതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്ര അയ്യറും ചേർന്നാലപിച്ച ഗാനം.

ഇനി മീശമാധവൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: FM പ്രധാന വാർത്തകൾ.
1: രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ മേള ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യൻ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന പ്രവൃത്തിയും പാടില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ. മുൻമന്ത്രി കെ ടി ജലീൽ പൊതുപരിപാടിയിൽ കുട്ടികളെ ശാസിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും സംസ്കാരം നാളെ വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ജന്മനാടായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ സുഗതൻ വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സത്യപ്രതിജ്ഞ. ബാങ്കോക്കിലെ മ്യൂസിക് ബാറിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 30 ആയി. 70 പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചതായും ഇതിൽ 24 പേരുടെ നില ഗുരുതരമാണെന്നും ബാങ്കോക്ക് നഗരസഭ അധികൃതർ അറിയിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 104,720 രൂപയായി. 13,090 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഇന്ത്യൻ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് 3 മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16605 മംഗളൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 3 മിനിറ്റ് വൈകി 12:11. 16159 ചെന്നൈ എഗ്മോർ മംഗളൂർ എക്സ്പ്രസ് 1:08. 12617 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1:48. 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇന്റർ ഇൻഫർമേഷൻ ഓഫീസ്, പി എൻ പണിക്കർ ഫൌണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. വീഡിയോകൾ DIO പാലക്കാട് 2026@gmail.com എന്ന ഇമെയിലിൽ ഡോക്യുമെന്റായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അവസാന തീയതി നാളെയാണ്.

ബന്ധപ്പെടാൻ ഫോൺ നമ്പറുണ്ട് 0491 2503 2. മറ്റൊരു നമ്പർ 80 89 54 88 43, 8089 54 88 43.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻകുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
4: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
12: മുട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
13: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
14: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
15: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
14: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
15: അമ്മയ്ക്ക് കരുതലായി,
14: കുഞ്ഞിന് കാവലായി.
15: അലോഹ ഹോസ്പിറ്റൽ.
16: ഇശലിൽ ഇനി കേൾക്കാം കണ്ണൂർ ഷെരീഫ് പാടിയ ഗാനം.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10
2: കണ്ണിനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം
3: അതിനെന്താച്ചാ നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം
5: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക് പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
5: പിട്ടാപ്പള്ളി ഏജൻസീസ്
7: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
8: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
0: കാർഷിക വൃത്താന്തം
10: എന്നും രാവിലെ 6:30
0: പ്രായോജകർ നിങ്ങളുടെ

0: പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
1: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
6: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.

ഇശൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ കേൾക്കാം ജാലകം. പാലക്കാട് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പിൽ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. ബിരുദതലത്തിൽ 60% മാർക്കോടെ വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 60% രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ വഴിയാണ് പരിശീലനം നൽകുക. സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷകർ താമസിച്ച് പഠിക്കുവാൻ സന്നദ്ധരായിരിക്കണം. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. നാളെയാണ് അവസാന തീയതി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതിയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ട വനിതാ കലാസംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ കലാരംഗങ്ങളിൽ തുടരുന്നവരും പട്ടികജാതിയിൽപ്പെട്ടവരുമായ കുറഞ്ഞത് 5 പേരെങ്കിലും ഉൾപ്പെടുന്ന വനിതകളുടെ കലാസംഘങ്ങളായിരിക്കണം. ബന്ധപ്പെട്ട കലാ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സാക്ഷ്യപത്രം, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ്, ബന്ധപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം, കലാരംഗത്ത് തുടരുന്നു എന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ നാളെ സമർപ്പിക്കണം. ജില്ലാ പട്ടികജാതി ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. ഫോൺ നമ്പർ പറയാം: 0491-250-5005, 0491-250-5005. '2026-27 അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആൻഡ് സെർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷത്തെ വാർഷിക പദ്ധതിയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഉള്ളവർക്ക് മുൻഗണന. പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയൻ എന്നിവരിൽ B-ഗ്രേഡ് ഉള്ളവരെയും പരിഗണിക്കും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയരുത്. അപേക്ഷകൾ നാളെ ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. '2025-26 വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇ ഗ്രാൻഡ്സ് 3 സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്, +2 എന്നിവ സംസ്ഥാനത്തിനകത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും MRSലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാകണം. ഡിപ്ലോമ കോഴ്സുകൾ 2 വർഷത്തെ AICTC അംഗീകാരമുള്ള റെഗുലർ മെട്രിക് കോഴ്സുകളായിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള മറ്റെല്ലാ കോഴ്സുകളും ഇ ഗ്രാൻഡ്സ് മാനദണ്ഡപ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതായിരിക്കണം.

0: അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് ഇ ഗ്രാൻസിൽ സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ട്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. നാളെയാണ് അവസാന തീയതി, ക്ഷമിക്കണം, അടുത്ത മാസം 15 അവസാന തീയതി. ഫോൺ നമ്പർ 0495-2370-379, 0495-2370-379. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 ദൌത്യത്തിനായി 3 സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ഇന്ത്യൻ വംശജനായ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തൻ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിന്റെ വലിയ ലോകമാണ് മുന്നിലുള്ളതെന്നും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: വിജ്ഞാനത്തിന്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടുകൂടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്ത് നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്നു വലിയ മിടുമിടിക്കുകളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റം ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ ഉണ്ടാകണം. കേരളത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ്.
1: കേരള നിയമസഭ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി N ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. AI ലിറ്ററസി, റോബോട്ടിക് പരിശീലനം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാ ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറയ്ക്കുക എന്നതല്ല ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ലഹരി വ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താ

മരിയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ

0: കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറിനെയും ചോദ്യം ചെയ്യും. പോലീസ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. അതേസമയം കുട്ടിയുടെ വീട് ഇന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൌൺസിലറും അയോഗ്യരാകില്ലെന്ന് മേയർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫൈനൽ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു ഭാഗത്ത് വേഗവും കരുത്തും കൊണ്ട് എതിരാളികളെ തകർക്കുന്ന ഫ്രാൻസ്, മറുചേരിയിൽ കൃത്യമായ പാസുകളും പന്തടക്കവും കൊണ്ട് കളി നിയന്ത്രിക്കുന്ന സ്പെയിൻ. ഇത് വെറും ഒരു കളിയല്ല, കലാശപ്പോരിനുള്ള അർഹത തീരുമാനിക്കുന്ന അവസാന പരീക്ഷയാണ്. കിളിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഒസ്മാൻ ഝംബലയുടെ അസാധാരണ പന്തടക്കവും മിഡ്ഫീൽഡ് ഭരിക്കുന്ന ചുവമേനിയുടെ അളന്നു മുറിച്ചുള്ള പാസുകളും ഫ്രഞ്ച് പടയുടെ പകരം വയ്ക്കാനില്ലാത്ത ആയുധങ്ങളാണ്. ഏത് വമ്പൻ പ്രതിരോധവും നിമിഷാർദ്ധം കൊണ്ട് തവിട് പൊടിയാകുന്ന മുന്നേറ്റങ്ങൾ. മറുപക്ഷത്ത് ഒരു നിമിഷം കൊണ്ട് മത്സരം മാറ്റിമറിക്കുന്ന പ്രതിഭ ലാമിൻ യമാൻ, ആക്രമണ ഹൃദയമായി മാറി തുടിക്കുന്ന പെഡ്രിയുടെ കൃത്യതയുള്ള നിഗൂഢ പാസുകൾ, റോഡ്രി നിക്കോ വില്യംസ്, അങ്ങനെ ഒന്നിനൊന്ന് മികവുറ്റ സ്പാനിഷ് താരനില. ഈ ബലാബലം അതിജീവിക്കുന്നതിന് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇറാനിലെ അബു മൂസ, ചബഹാർ, കൊണാർക്ക് തുടങ്ങിയവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. അപകട സാധ്യതകൾ ഇല്ലാത്തതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൌകര്യമുണ്ട്. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഇവിടം.
0: ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടുപോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ

0: പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
2: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു.
3: നമ്മുടെ ഇടയിൽ വളരെ സുപരിചിതമായി കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. എല്ലാത്തിനും പരസ്യങ്ങളിലൂടെ വിപണി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് സോറിയാസിസ് രോഗത്തിന് അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നു. ഇതായിരിക്കാം ഒരു പരിധിവരെ സോറിയാസിസ് എന്ന രോഗം മലയാളിക്ക് അത്രയേറെ സുപരിചിതമാകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്. ഇത്തരം അത്ഭുത രോഗശാന്തി പരസ്യങ്ങൾ വൈദ്യനൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം പരസ്യങ്ങളിൽ അമിത നിക്ഷേപം നടത്തുന്ന ചില സ്ഥാപനങ്ങളെങ്കിലും വ്യാജ ചികിത്സയുടെ പ്രചാരകരും ആയിരിക്കാം. സോറിയാസിസിൽ മാത്രമല്ല ഒരു രോഗത്തിലും ഇത്തരം പരസ്യങ്ങൾക്ക് പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സോറിയാസിസുമായി ബന്ധപ്പെട്ട് പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ ഒരു മനസ്സിലാക്കലിന് ശ്രമിക്കാം. ഇതിനോടൊപ്പം ഭാരതത്തിന്റെ തനതു വൈദ്യസമ്പ്രദായമായ ആയുർവേദം സോറിയാസിസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും ആയുർവേദത്തിലെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. ആധുനിക മനുഷ്യർ ദേശാഭിമാനികൾ എന്നതുപോലെ ദേഹാഭിമാനികൾ കൂടിയാണ്. ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതചര്യകളിലുമുള്ള നന്മയും നിയന്ത്രണവും വിവേകത്തോടെയുള്ള തിരുത്തലും ദേശാഭിമാനത്തെ സംബന്ധിച്ചും ദേഹാഭിമാനത്തെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് എന്നതാണ് വാസ്തവം. ത്വക്ക് കേവലം ഒരു തൊലിപ്പുറമല്ല, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ്യവസ്ഥയാണ് ത്വക്ക്. ശരീരഭാരത്തിന്റെ 16% വരെ ത്വക്കിന്റെ സംഭാവനയാണ്. ഉള്ളംകൈ, ഉള്ളംകാൽ, ജനനേന്ദ്രിയ വ്യവസ്ഥയുടെ ചില ഭാഗങ്ങൾ എന്നിവയൊഴികെ ത്വക്കിനോട് ചേർന്ന് രോമങ്ങളും ഈ അവയവ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്നു. രോമങ്ങൾക്കൊപ്പം നഖങ്ങളും വൈദ്യശാസ്ത്രപരമായി ഈ വ്യവസ്ഥയുടെ ഭാഗമായി കണക്കാക്കാം. ബാഹ്യമായ അണുബാധകളിൽ നിന്നുള്ള സംരക്ഷണം, വിയർപ്പ് ഉൽപ്പാദിപ്പിച്ചും രക്തക്കുള്ളികളുടെ സങ്കോച വികാസങ്ങളെ ക്രമീകരിച്ചും ശരീരോഷ്മാവ് നിയന്ത്രിക്കൽ, വിയർപ്പിലൂടെ ശരീരമാലിന്യങ്ങളെ നിയന്ത്രിത അളവിൽ പുറന്തള്ളൽ, ചൂട്, തണുപ്പ്, വേദന, സ്പർശം എന്നിവയെ അനുഭവിക്കുന്നതിന് ശരീരത്തെ പ്രാപ്തമാക്കൽ എന്നിവ ത്വക്കിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു ദിവസം 20 മിനിറ്റ് സൂര്യപ്രകാശമേറ്റാൽ ആ ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ത്വക്കിന് കഴിവുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും ആഗോളതാപനത്തിന്റെയും ഇക്കാലത്തും ത്വക്കിലടങ്ങിയിരിക്കുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന് അൾട്രാവയലറ്റ് റേസിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകം ത്വക്കാണ്. വിവിധ രോഗാവസ്ഥകളിൽ വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള ഔഷധദ്രവ്യങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ത്വക്കിന് കഴിവുണ്ട്. ശരീരത്തിന്റെ എല്ലാ അവയവ്യവസ്ഥകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ദഹനവ്യവസ്ഥ, ശ്വസനവ്യവസ്ഥ, ത്വക്ക് എന്നിവയുടെ പാരസ്പര്യം കുറച്ചധികമാണ് എന്ന് കാണാം. അതുകൊണ്ടുതന്നെ ശരീരത്തിലെ വിവിധങ്ങളായ അവയവ്യവസ്ഥകളെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ ത്വക്കിലും പ്രകടമാകാം. രോഗപരിശോധനയിലും രോഗനിർണയത്തിലും ത്വക്കിനെ വിപുലമായി വിലയിരുത്തുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ആമുഖത്തിൽ നിന്നും ത്വക്കിലുണ്ടാകുന്ന വർണ്ണവ്യതിയാനങ്ങൾ, തടിപ്പുകൾ തുടങ്ങി ഓരോന്നും ഗൗരവത്തോടെ കാണണം എന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. സോറിയാസിസിനെ ത്വക്ക് രോഗമായിട്ടാണ് കാണുന്നതെങ്കിലും ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനവുമായി ഈ രോഗം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നല്ല ആരോഗ്യാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പുതിയ ചർമ്മകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പഴയവ പൊഴിക്കാനും ഏകദേശം 1 മാസം സമയമെടുക്കും. എന്നാൽ ഒരു വ്യക്തിയിൽ സോറിയാസിസ് ഉണ്ടാകുമ്പോൾ ഇതിനാവശ്യമായ സമയം 4 മുതൽ 5 ദിവസം വരെയായി ചുരുങ്ങുന്നു. അങ്ങനെ സാധാരണയിൽ നിന്നും 6 മുതൽ 7 ഇരട്ടി വേഗതയിൽ ഉണ്ടാകുന്ന ഇത്തരം പൂർണ്ണ വികാസം പ്രാപിക്കാത്ത ചർമ്മകോശങ്ങൾ വേഗത്തിൽ അടിഞ്ഞുകൂടി ശരീര ഉപരിതലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രാഥമികമായി സോറിയാസിസ്. ഇത്തരം ചർമ്മകോശങ്ങൾ ചെതുമ്പലുകളായി രൂപപ്പെടുന്നു. ഇവയ്ക്ക് ചുവപ്പ് നിറമോ വെള്ളി നിറമോ ഉണ്ടാകാം. ഇതിനൊപ്പം ചൊറിച്ചിൽ, വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. ഇതിനോടൊപ്പം ത്വക്കിന്റെ ഭാഗമായിട്ടുള്ള എപ്പിഡെർമസിന്റെ താഴെയായി ക്രമീകരിച്ചിരിക്കുന്ന രക്തക്കുഴലുകൾക്ക് വികാസം സംഭവിക്കുകയും തദ്വാര തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിലുള്ള മണ്ഡലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. സോറിയാസിസ് രോഗാവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് സോറിയാസിസിന്റെ കാരണം എന്നത് ഇന്നും ഏറെക്കുറെ അവ്യക്തമാണ്. സോറിയാസിസിന്റെ പ്രേരണാ ഘടകങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രോഗകാരണത്തെക്കുറിച്ച് നിരവധി വാദഗതികൾ നിലനിൽക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് രോഗം ഉണ്ടാകുന്നു എന്ന് തീർച്ചപ്പെടുത്തുക ഏറെക്കുറെ അസാധ്യമാണ്. പാരിസ്ഥിതിക ഘടകങ്ങൾ, ജനിതക മാറ്റങ്ങൾ, വ്യാധിക്ഷമത അഥവാ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകൾ എന്നിവ രോഗകാരണമായി ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കുന്നു.

0: ഇത്തരം കാരണങ്ങൾ ശരീരത്തിൽ വളരെ സങ്കീർണമായ ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ഇതേ തുടർന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്വക്കിന്റെ ഏറ്റവും പുറമെയുള്ള ഘടകമായ എപ്പിഡെർമിസിന്റെ രൂപപ്പെടൽ, വളർച്ച, വികാസം എന്നിവയുടെ താളം തെറ്റുന്നതും നേരത്തെ വിവരിച്ചതുപോലെ ലക്ഷണങ്ങളോടുകൂടി സോറിയാസിസ് രോഗബാധ ഉണ്ടാകുന്നതും. ശരീരത്തിന്റെ വ്യാധിക്ഷമത്വം അഥവാ ഇമ്മ്യൂണിറ്റി, ജനിതക വ്യൂഹം എന്നിവയിലെ മാറ്റങ്ങൾ സോറിയാസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നതിൽ നിന്നും ഇത് കേവലം തൊലിപ്പുറമെയുള്ള രോഗമല്ല എന്ന യാഥാർത്ഥ്യം ശ്രോതാക്കൾ ഉൾക്കൊള്ളുമല്ലോ. പൊതുവിൽ നീണ്ടു നിൽക്കുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. ലോകജനസംഖ്യയിൽ 2 മുതൽ 4% വരെ ആളുകളെ ഈ അസുഖം ബാധിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറെക്കുറെ തുല്യമായ നിലയിലാണ് രോഗസാന്നിധ്യം കണ്ടുവരുന്നത്. ഏതു പ്രായത്തിലും സോറിയാസിസ് രോഗബാധ ഉണ്ടാകാം. എന്നാൽ 20കളിലും 30കളിലും രോഗാവസ്ഥയുടെ ആധിക്യം കൂടുതലായി കണ്ടുവരുന്നു. 35% ആളുകളിൽ കുടുംബ പാരമ്പര്യം രോഗത്തിന്റെ ഏറ്റവും ശക്തമായ പ്രേരണാവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ സോറിയാസിസിന്റെ നിമിത്ത കാരണം അഥവാ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് കണക്കാക്കപ്പെടുന്ന ചില ഘടകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ പിന്നീട് രോഗപ്രക്രിയയിലേക്ക് നയിക്കാം. ചില അണുബാധകൾ, പ്രത്യേകിച്ച് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് രോഗകാരണമാകാം. ബീറ്റാ ബ്ലോക്കേഴ്സ്, ലിഥിയം തുടങ്ങിയ മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം രോഗകാരണമായോ രോഗവർദ്ധനവിനോ കാരണമാകാം. അമിതമായി വെയിലേൽക്കുന്നത് ഒരു ചെറിയ ശതമാനം ആളുകളിൽ രോഗകാരണമായി തീരാം. എന്നാൽ നല്ലൊരു ശതമാനം ആളുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് രോഗശമനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. മാനസികമായ അതിസമ്മർദ്ദങ്ങൾ രോഗത്തെ വർദ്ധിപ്പിക്കുകയോ രോഗകാരണമായോ മാറുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. തണുത്ത താപനില ഒരു ട്രിഗറിംഗ് ഫാക്ടറായി തീരുന്നുണ്ട്. ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ മദ്യപാനം, പുകവലി, അതിയായ സ്ഥൗല്യം അഥവാ പൊണ്ണത്തടി, ചർമ്മത്തിന്റെ വരൾച്ച എന്നിവ രോഗരൂപീകരണത്തിലും വികാസത്തിലും വലിയ പങ്കുവഹിക്കുന്നു. സോറിയാസിസ് രോഗികളും അവരെ പരിചരിക്കുന്നവരും ഇത്തരം കാര്യങ്ങളിൽ മനസ്സുവെക്കേണ്ടതാണ്. ശാരീരികവും മാനസികവുമായ പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കാം. വന്നുകഴിഞ്ഞാൽ ഇത്തരം ക്ഷമതകൾ പരിശീലനത്തിലൂടെ കൈവരിക്കുന്നത് രോഗവർദ്ധനവിനെ തടയുകയും രോഗശമനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സന്ധികൾ, കൈകാലുകൾ, കഴുത്ത്, തലയോട്ടി, മുഖം, പാദങ്ങൾ, ഉള്ളംകൈ, വായ, നഖങ്ങൾ, ശരീരത്തിലെ മടക്കുകൾ, ജനനേന്ദ്രിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രോഗബാധ ഉണ്ടാകാം. നീണ്ടുനിൽക്കുന്ന രോഗമായി നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സവിശേഷ സ്വഭാവത്തോടു കൂടിയതാണ് സോറിയാസിസ് രോഗം. നേരത്തെ വിവരിച്ച രോഗകാരണങ്ങളെ കൂടി മനസ്സിലാക്കി അത്തരം കാരണങ്ങളെ ഒഴിവാക്കിയാൽ അത് തന്നെ വലിയൊരു ചികിത്സാപദ്ധതിയായി മാറുന്നു. നിദാന പരിവർജനം തന്നെ ചികിത്സയാകുന്നു എന്നാണ് ആയുർവേദ സിദ്ധാന്തം. രോഗത്തിന്റെ തീവ്രത, പ്രത്യക്ഷപ്പെടുന്ന ശരീരഭാഗങ്ങൾ, പ്രത്യേക ലക്ഷണങ്ങൾ, രോഗപ്രക്രിയയുടെ സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ സോറിയാസിസ് രോഗാവസ്ഥകൾ കാണപ്പെടുന്നു. സോറിയാസിസ് വൾഗാരിസ്, ഗെറ്റേഡ് സോറിയാസിസ്, പസ്റ്റുലാർ സോറിയാസിസ്, സ്കാൽപ് സോറിയാസിസ്, പമോപ്ലാന്റാർ സോറിയാസിസ് എന്നിവ സോറിയാസിസിന്റെ വിവിധ വകഭേദങ്ങളിൽ ചിലതാണ്. എക്സിമ, ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ മറ്റു ചില രോഗങ്ങൾ സോറിയാസിസിന്റെ ലക്ഷണങ്ങളോട് സമാനതകൾ പ്രകടമാക്കിയേക്കാം. അതുകൊണ്ട് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സ്വയം തുനിഞ്ഞിറങ്ങാതെയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതെയും രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി വൈദ്യനിർദ്ദേശം തന്നെ തേടുക. സോറിയാസിസ് രോഗാവസ്ഥയ്ക്ക് തുല്യമായ ക്ലിനിക്കൽ ലക്ഷണങ്ങളോടുകൂടിയ വിവിധ രോഗങ്ങൾ, അവയുടെ ചികിത്സാ തത്വം, ഔഷധ പ്രയോഗങ്ങൾ എന്നിവ ആയുർവേദ ക്ലാസിക്കുകളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ സോറിയാസിസ് രോഗിയിലും രോഗലക്ഷണങ്ങൾ, ടൈപ്പ്, തീവ്രത എന്നിവ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടുതന്നെ രോഗപരിശോധന, ചികിത്സാക്രമം തീരുമാനിക്കൽ, ഔഷധങ്ങളുടെ സെലക്ഷൻ എന്നിവ ഓരോ രോഗിയിലും വ്യത്യസ്തമായിരിക്കും. ഒരു ചെറിയ ശതമാനം രോഗികളിൽ സോറിയാസിസ് സന്ധികളെ ബാധിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസിന് കാരണമാകുന്നു. ഇതിൽ നിന്നും ഓരോ രോഗിയും സവിശേഷ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നു എന്ന് വ്യക്തമാണല്ലോ. ഔഷധയുക്തമായ നെയ്യുകൾ ഉള്ളിലേക്ക് നിശ്ചിത അനുപാതത്തിൽ കഴിക്കുന്ന സ്നേഹപാനം, തുടർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന പഞ്ചകർമ്മ ചികിത്സ, വിവിധതരം കഷായധാരകൾ, ശിരോധാരകൾ, ഉള്ളിലേക്ക് ഉപയോഗിക്കുന്ന രസായന ഗുണമുള്ള ഔഷധങ്ങൾ, പുറമേ ഉപയോഗിക്കാവുന്ന വിവിധ തൈലപ്രയോഗങ്ങൾ, ശ്രദ്ധാപൂർണമായിട്ടുള്ള മാനസിക ആരോഗ്യ സംരക്ഷണം, ഭക്ഷണപദാർത്ഥങ്ങളുടെ ക്രമീകരണം, ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പരിശീലനം എന്നിവ ആയുർവേദ ചികിത്സകൻ ഓരോ സോറിയാസിസ് രോഗിയിലും ശ്രദ്ധയോടെയും മികവോടെയും പ്രയോഗിക്കേണ്ടതാണ്. ഇതിലൂടെ മെച്ചപ്പെട്ട പരിചരണം ഇത്തരമൊരു രോഗിക്ക് നൽകാൻ ആയുർവേദത്തിന് കഴിയും. എന്നാൽ ഓർക്കുക, അത്ഭുത രോഗശാന്തികൾ ഒന്നും തന്നെയില്ല. സോറിയാസിസ് ഒരു പകർച്ചവ്യാധിയും അല്ല.
1: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി, ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world.
0: 2028 മുതൽ രണ്ടു വർഷത്തെ അംഗത്വത്തിനായാണ് തിരഞ്ഞെടുപ്പ്. മുൻപ് 8 തവണ ഇന്ത്യ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നു. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യു കെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും. 2021 മെയ്യിലാണ് കരാർ സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമായത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചുവരികയാണെന്നും പറഞ്ഞു.
2: लगभग 900 बिलियन डॉलर का ये मार्केट साइज है. मैं उम्मीद कर रहा हूँ जो हमने 100 बिलियन डॉलर का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखेंगे. 90% MSME का यहाँ स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
0: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, സി പി ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എംപി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ

0: വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ മൂന്നാം ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബു മുസ ബന്ദർ അബ്ബാസ് ബുഷീർ ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന രണ്ട് UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ര ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെന്റർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
2: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ 2 വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 ഫ്രാൻസ് 2 കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും 1 കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബെർക്കിംഗ്ഹാമിലാണ് മത്സരം. 3 പരമ്പരയിൽ ഉള്ളത്. UK പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ, ഇഷ്ടഗാനങ്ങൾക്കായി

വാട്സ്ആപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 9495050600. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരക സീത കെ പി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. നിങ്ങൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി കേൾക്കാം മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. ഇനം നാടൻ മൊത്തവില ചില്ലറ വില, മറുനാടൻ മൊത്തവില ചില്ലറ വില എന്ന ക്രമത്തിൽ. ചീര പച്ച 20-30, 20-30. ചീര ചുവപ്പ് 20-30, 20-30. കുമ്പളങ്ങ 12-20, 12-20. ഏത്തക്ക 44-55, 44-55. പാളയംതോടൻ 23-30, 24-30. റോബസ്റ്റ 23-30, 30-40. പാവയ്ക്ക 40-50, 35-45. ചുരയ്ക്ക 14-20, 14-20. പയർ 60-70, 45-55. വെള്ളരി 14-20, 14-20. ചേന 32-40, 30-40. കോവയ്ക്ക 45-55, 45-55. മത്തൻ 12-20, 12-20. പടവലം 28-35, 25-35. ഇഞ്ചി 180-200. മരച്ചീനി 23-28. ഞാലിപ്പൂവൻ 45-55. പൂവൻ 35-45. ബീട്രൂട്ട് 40-50. വെണ്ടയ്ക്ക 35-45. വഴുതന 35-45. കത്തിരി ഉരുണ്ടത് 32-40. കാബേജ് 25-35. കാരറ്റ് 60-70. കോളിഫ്ലവർ 35-45. കൊത്തമര 35-45. ചേമ്പ് വലുത് 65-75. ചേമ്പ് ചെറുത് 35-45. മുരിങ്ങക്കായ 60-70. ബീൻസ് 65-75. പച്ചമുളക് 50-60. കരുനാരങ്ങ 65-75. ചെറുനാരങ്ങ 2-3. മാങ്ങ പച്ച 35-45. സവാള 26-30. ചെറിയ ഉള്ളി 65-75. ഉരുളക്കിഴങ്ങ് 24-30. തക്കാളി 24-28. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 28, മൊത്തവില 29. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 30, മൊത്തവില 31. നിങ്ങൾ കേട്ടത് മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
1: വൈകുന്നേരം വീട്ടിലെത്തിയാൽ മഴയൊക്കെ കണ്ടുകൊണ്ട് റേഡിയോയും കേട്ട് നല്ലൊരു ചൂട് ചായ, പരിപ്പുവടയോ പഴംപൊരിയോ ഉണ്ടെങ്കിൽ ഉഷാറായി ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുന്ന നിമിഷങ്ങൾ.
2: മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ.

പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി ഷറഫുന്നീസ, മിഥിലാജ് മിനിഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മുഹൂർത്തം 11:30 എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും പാടിയ നിശയുടെ താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: പുലിമുരുകൻ എന്ന ചിത്രത്തിലെ വാണി ജയറാം പാടിയ മാനത്തെ മാരിക്കുറുമ്പേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മേലാറ്റൂർ ചോലക്കളത്ത് നിന്നും സരോജിനി. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

സി ആർ പ്രസാദ് സൈലന്റ് വാലി മുണ്ടുപറമ്പ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. യുവജനോത്സവം എന്ന ചിത്രത്തിലെ ഇന്നും എന്റെ കണ്ണുനീരിൻ എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

മകൻ എന്റെ മകൻ എന്ന ചിത്രത്തിലെ ആരോമല എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പടിഞ്ഞാറ്റുമുറിയിൽ നിന്ന് സുജാത മോഹനൻ. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസണിന്റെ സംഗീതം.

0: സംയുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: അത്താണിപ്പടി ചെമ്പ്രവട്ടത്ത് നിന്നും പ്രിൻസി അഭിലാഷ്, നിർവേദ് എന്നിവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിലെ പൂവട്ടക തട്ടിച്ചിനി എന്ന് തുടങ്ങുന്ന ഗാനം. യേശുദാസും ചിത്രയും സംഘവും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

പി വി മുഹമ്മദ് വടക്കേ വാവനൂർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കും ഒരു ദിവസം എന്ന ചിത്രത്തിലെ അൻപൊലിക്ക് എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസും സംഘവും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകി.

വടക്കാഞ്ചേരിയിൽ നിന്നും കമറുന്നിസ നസീർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ ഉണ്ണി ആരാരിരോ എന്ന് തുടങ്ങുന്ന ഗാനം. എസ് ജാനകി പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം എ ടി ഉമ്മർ.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
1: വൈകുന്നേരം വീട്ടിലെത്തിയാൽ മഴയൊക്കെ കണ്ടുകൊണ്ട് റേഡിയോയും കേട്ട് നല്ലൊരു ചൂട് ചായ, പരിപ്പുവടയോ പഴംപൊരിയോ ഉണ്ടെങ്കിൽ ഉഷാറായി ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുന്ന നിമിഷങ്ങൾ.
2: മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ.

ചെമ്പ്രക്കാട്ടൂരിൽ നിന്നും മോഹൻദാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

മേഘസന്ദേശം എന്ന ചിത്രത്തിലെ ചിത്രപാടിയ മഴവിൽ നിലാവിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചത് റഷീദ് താനൂർ ഓലപ്പീടിക ചമ്മൽത്തറ. എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

പി എം വാസുദേവൻ നമ്പൂതിരി, പാർവതി വാസുദേവൻ, പ്രസീത ജയേഷ്, അമൃത നാരായണൻ, ശ്രീദേവി, ശ്രീഹരി, നിഹാരിക മോൾ ഒറ്റപ്പാലത്ത് നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു അപ്പു എന്ന ചിത്രത്തിലെ കൂത്തമ്പലത്തിൽ വെച്ചോ എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയത് എം ജി ശ്രീകുമാർ. ശ്രീകുമാരൻ നമ്പിയുടെ വരികൾ, പി സുന്ദരരാജിന്റെ സംഗീതം.

0: ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 2:30 കേൾക്കാം.
1: FM പ്രധാന വാർത്തകൾ.

0: ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെ ചടങ്ങിൽ പറഞ്ഞതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെയൊരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുക്കും. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള IDSFFK ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. തിരുവനന്തപുരം കൈരളി ശ്രീനില തിയേറ്ററുകളിലായാണ് മേള നടത്തുക എന്ന് മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ 19 ഉച്ചയ്ക്ക് മന്ത്രി K മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. നീറ്റ് UG പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ 59 പേരടങ്ങുന്ന പുതിയ ബോർഡ് ഓഫ് സ്റ്റഡീസ് പട്ടിക പ്രസിദ്ധീകരിച്ചു. സർവകലാശാല രജിസ്ട്രാർ ആണ് ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ബസ് ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് തലശ്ശേരി വടകര റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. കുഞ്ഞിപ്പള്ളിയിൽ വിദ്യാർത്ഥികൾ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചെന്നാണ് ആരോപണം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19 12201 ലോകമാനതിലക് തിരുവനന്തപുരം നോർത്ത് ഖരീബ് രഥ് 2:29 16324 മംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 16650 കന്യാകുമാരി മംഗ്ലൂർ പരശുറാം എക്സ്പ്രസ് 2:55 22609 മംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനാൽ പട്ടാമ്പി പള്ളിപ്പുറം സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് ഈ മാസം 18th വൈകിട്ട് 5 വരെ അടച്ചിടും. പട്ടാമ്പി പള്ളിപ്പുറം റോഡിലൂടെ കടന്നുപോകേണ്ട വാഹനങ്ങൾ കൊപ്പം മുതുതല റോഡിലൂടെ പോകേണ്ടതാണെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. ഈ മാസം 18th

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59:50. 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashwani and I am Valsa Williams with the midday news. The headlines. New Delhi strongly condemns attack on 2 vessels carrying 30 Indian seafarers in Strait of Hormuz. Says violence disrupting free and safe navigation through international

Lambat. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.

0: ചിദംബരോ, ഞാൻ ഇത്തിരി മുൻപ് ഓർത്തതേ ഉള്ളൂ.
1: എന്താണ് ലേഖ വാഷിംഗ്ടൺ ഓർത്തത്?
0: ഞാൻ വാഷിംഗ്ടണും ന്യൂയോർക്കും ഒന്നുമല്ല, വെറും ലേഖ മാത്രം. ആട്ടെ, പറഞ്ഞേൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ?
1: അത് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. താങ്കളുടെ ഓഫീസിലെ ഇന്ത്യൻ കിളിയും കൂടെ ഒരു ചങ്ങാതിക്കിളിയും ഇപ്പോ എന്നെ കാണാമെന്ന് പോയതേ ഉള്ളൂ.
0: ഹൈസ്പീഡിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്.
1: അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
0: ഗുഡ്, ദാറ്റ് ഈസ് ചിദംബരം.
1: വേറെന്തോ ചോദിക്കാൻ ഓർത്തതാണ്, ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ശരി, അത്ര തന്നെ.
0: ഓക്കെ, ദെൻ ഓർമ്മ വരുമ്പോ മൊബൈൽ എടുത്ത് വിളിക്കൂ. ബൈ
1: ബൈ ലേഖ.
2: ലേഖ, എന്തായി ആ ഹാൻഡ്ബുക്കിന്റെ വർക്ക്? ഫിലിം ഫെസ്റ്റിവലിന്റെ തീയതി എടുക്കാറായി, പ്രിന്റിങ്ങിന് പോകാനുള്ള ഡേറ്റ് ഈ ആഴ്ച അവസാനമാ.
0: ചന്ദ്രു, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മാറ്റർ തയ്യാറാക്കാൻ ഏൽപ്പിച്ച പാനൽ അടുത്ത ദിവസം തന്നെ കണ്ടന്റ് മുഴുവനായും തരും. പിന്നെ ലേഔട്ട് നമ്മുടെ ടീം തന്നെ ആയതിനാൽ ഡേ ആൻഡ് നൈറ്റ് ഇരുത്തി ചെയ്യിക്കാം.
2: ഫെസ്റ്റിവൽ കോർഡിനേറ്ററുമായി ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, വർക്കിന്റെ പുരോഗതി അവർ തിരക്കി.
0: പറഞ്ഞല്ലോ, നോ ടെൻഷൻ, കൃത്യം ഡേറ്റിന് തന്നെ ബുക്ക് ഡെലിവർ ചെയ്യാം.
2: അത് മതി. ആ പിന്നെ വേറൊരു കാര്യം, നിന്റെ ഓപ്പറേഷൻ എവിടെ എത്തി? എന്തെങ്കിലും വിവരം കിട്ടിയോ?
0: അക്കാര്യം നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ സ്പൈ വർക്ക് ചെയ്യാൻ വന്നവളെ തന്നെ നമുക്ക് വിവരം ചോർത്താനുള്ള സോഴ്സായി എന്ന് പറഞ്ഞാ മതിയല്ലോ.
2: എന്നിട്ട് എന്തൊക്കെ ചോർത്തി?
0: പറയാ, ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണ്. വെയിറ്റ്.

0: അന്ന ഇവിടെ ആ കയറു.
1: എന്താ ചിദംബരം അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്?
0: അന്ന എന്തെങ്കിലും വർക്കിലാണോ? ആണെങ്കിൽ നമുക്ക് പിന്നീട് കാണാം, കാരണം എനിക്ക് കുറച്ചധികം സമയം വേണം.
1: തിരക്കിലൊന്നുമല്ല, ചിദംബരം വിളിച്ച ഉടനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ചിലപ്പോ ബെന്നിച്ച് വീഡിയോ കോളിൽ വരും, അത്രേ ഉള്ളൂ.
0: ബെന്നിച്ച് എന്ന് പറയുമ്പോൾ അന്നയുടെ ഹസ്ബൻഡ് അല്ലേ?
1: അതെ. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാല് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകും. ബെന്നിച്ചൻ എവിടെയാ?
0: ഓ, അങ്ങനെയാണോ?
1: എന്തിനാ കാണണോന്ന് പറഞ്ഞേ?
0: പറയാം, പക്ഷേ എന്റെ ചോദ്യങ്ങൾക്ക് അന്ന മറുപടി പറയണം, കൃത്യമായും സത്യസന്ധമായും.
1: അതെന്താ ചിദംബരം അങ്ങനെ പറഞ്ഞത്? തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളെങ്കിലും ഞാനെന്തെങ്കിലും ഒളിക്കുന്നതായി ചിദംബരത്തിന് തോന്നിയോ?
0: ഒരിക്കലും തോന്നിയിട്ടില്ല.
1: പിന്നെ
0: അന്ന ഒരു നല്ല സുഹൃത്താണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ചിത്ര ഗോവിന്ദ് എന്ന വെബ് പോർട്ടൽ കണ്ടന്റ് ക്രിയേറ്ററുടെ.
1: അതെ, ചിത്ര എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം.
0: ചിത്രയ്ക്ക് വേണ്ടിയാണ് അന്ന ഈ റിസ്ക് നിറഞ്ഞ ഓപ്പറേഷൻ ഇറങ്ങിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു.
1: അതെ, ചിത്ര ഒരു ആവശ്യം ഉന്നയിച്ച എനിക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല.
0: അതെന്തുകൊണ്ട്?
1: എന്തുകൊണ്ടെന്ന് ചോദിച്ചാ എന്താ ചിദംബരം ഒരുമാതിരി പോലീസ് മുറിയിൽ ഒരു ചോദ്യം ചെയ്യല്?
0: അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കൃത്യമായ സത്യസന്ധമായ ഉത്തരങ്ങൾ എന്ന നിബന്ധന. കാരണം എന്റെ ചോദ്യങ്ങൾ കൂടുതലും ചിത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കും.
1: ആഹാ, കൊള്ളാലോ. മേഘ എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനാ ഞാൻ ചിദംബരത്തിന്റെ സഹായം തേടിയത്. എന്നിട്ടിപ്പോ ചിദംബരം എന്നോട് തിരക്കുന്നത് ചിത്രയുടെ കാര്യങ്ങളും. ഇവ രണ്ടും തമ്മില് എന്താ ബന്ധം?
0: ബന്ധമുണ്ടെങ്കിലോ?
1: എങ്ങനെ?

0: മേഘയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചിത്രയിൽ നിന്നും തുടങ്ങേണ്ടി വരും. ചിത്രയിൽ തുടങ്ങി ഡേവിഡ് ആരോഗ്യസ്വാമിയിലൂടെ സഞ്ചരിച്ച് മേഘയിലേക്ക് എത്താൻ കഴിയും.
1: ഡേവിഡ് ആരോഗ്യസ്വാമി, ആ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നക്കറിയാമല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് എന്റെ ഏരിയ.
1: അങ്ങനെ ഒറ്റ വാക്കി പറയരുത്. നമ്മുടെ സംഭാഷണത്തെ ഒരിക്കൽ പോലും ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഡേവിഡിന്റെ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നേക്കറിയാത്തതല്ലോ. 2 വർഷം മുമ്പ് വരെ ഈ ബാംഗ്ലൂർ മഹാനഗരം മുഴുവൻ ദിവസേന ആഘോഷിക്കുന്ന ഒരു നാമമായിരുന്നു ഡേവിഡ് ആരോഗ്യസ്വാമിയുടേത്, അല്ലേ?
1: അതെ.
0: 2 വർഷം മുമ്പ് തന്നെയായിരുന്നു അന്നയുടെ കൂട്ടുകാരി ചിത്ര ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയത്, ശരിയല്ലേ?
1: അതെ.
0: എങ്കിൽ പറയൂ, കൂട്ടുകാരിയെ രക്ഷിക്കാൻ ഒന്നും മറച്ചു വയ്ക്കാതെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന്.
1: ചിദംബരം, കാർ നിർത്തൂ.
0: അന്നാ, എന്റെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയില്ല. അതിനു മുമ്പേ
1: ചിദംബരം, പ്ലീസ് കാർ നിർത്തൂ, ഞാൻ ഇവിടെ ഇറങ്ങുക.
0: അന്നാ പറയട്ടെ, നിക്ക് അന്നാ.

0: അന്നാ അന്നാ, ഹലോ. നീ എന്താ ഈ ഓർത്തയക്കുന്നത്? കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. നീ ഇത് ഏത് ലോകത്താ?
1: ചിത്ര, ഞാനെന്തോ ഓർത്തുപോയി. അതാ സോറി.
0: നീ ഇപ്പോ മിക്കവാറും ചിന്താലോകത്തിൽ തന്നെ ആണല്ലോ. എന്താ കാര്യം? നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
1: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
0: അതെന്താ, എന്തുപറ്റി?
1: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്.
0: ഏ, ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
1: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിന് ഉത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
0: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർജെ ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്ട് ആകുമെന്നാണ്?
1: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
0: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്കറിയാമായിരിക്കും.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായിരിക്കുമോ?

0: രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ചിദംബരം ജിജിൻ അതിയന്നൂർ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 12 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് രവീന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമകനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: എസ് ജാനകി പാടിയ ഗാനം ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്, ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സുധീകുമാറും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

കെ എസ് ഹരിശങ്കറും നിത്യ മേനോനും ചേർന്ന് പാടിയ ഗാനം ചിത്രം എടക്കാട് ബറ്റാലിയൻ. ബി കെ ഹരിനാരായണന്റെ വരികൾ, കൈലാസ് മേനോന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക സീത KP. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

0: ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കാർഷിക വൃത്താന്തം. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 എഫ് എം ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ചാലകം, എൻഡോമെട്രിയൻ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, മലദ്വാര രക്തസ്രാവത്തിനുള്ള കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ മുഹമ്മദ് അസലം സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം കെ ഗിരിജാവർമ്മ. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര, ഒറ്റപ്പാലം, ജീവിത പാഠം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയോൺ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ്, കോട്ടയ്ക്കൽ, രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ, ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക യുവവാണി. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ പീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പന്ത്രണ്ട് മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 വയലും വീടും. നിങ്ങൾ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടും.

0: മാറ്റിവെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
0: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
4: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ, 90-20-620-630.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
6: എന്നും രാവിലെ 8-3.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: അൽ റൈഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
12: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
15: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
14: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
15: ഫോൺ 9744555-0424.
16: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
17: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
16: രാവിലെ 8:23.
17: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
16: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
18: FM പ്രധാന വാർത്തകൾ.
19: ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കലിനുള്ള റെയിൽ ഭൂമി പോർട്ടൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അടിയന്തരമായി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾക്കുള്ള അവാർഡുകൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് കോടതി. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. കരാർ പ്രകാരമുള്ള തീരുവ ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാവും. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30.
18: FM പ്രധാന വാർത്തകൾ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരി.

0: പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
1: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: ട്രെയിൻ സമയം.
5: ട്രെയിൻ നമ്പർ 19577 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 3:49, 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
4: ട്രെയിൻ സമയം.
6: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
6: അലോഹ ഹോസ്പിറ്റൽ.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
10: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
5: പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 6 മാസത്തെ ഫോർ വീലർ സർവീസ് ടെക്നീഷ്യൻ വിഷയത്തിൽ സൌജന്യ നൈപുണ്യ പരിശീലനം നൽകുന്നു. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും അട്ടപ്പാടി ഗവൺമെന്റ് ITIയുടെയും സഹകരണത്തോടെയാണ് സൌജന്യ പരിശീലനം നടത്തുന്നത്. NSQF അംഗീകൃത ദേശീയ സർട്ടിഫിക്കറ്റാണ് നൽകുക. യോഗ്യത SSLC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് +1 ഒന്നര വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ SSLC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NSQF സർട്ടിഫിക്കറ്റും ഫോർ വീലർ സർവീസ് അസിസ്റ്റന്റ് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെ. അട്ടപ്പാടി ഗവൺമെന്റ് ITയാണ് പരിശീലന കേന്ദ്രം. ആദ്യ അർഹരായ 30 അപേക്ഷകർക്ക് മാത്രമാണ് പ്രവേശനം. ഫോൺ നമ്പർ 9895771081.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
13: എന്നും രാവിലെ 8:03.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
6: കാർഷിക വൃത്താന്തം
14: എന്നും രാവിലെ 6:30.
6: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
14: കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: പ്രിയതര ഗീതങ്ങൾ.

ഓരോ ഗാനവും കാരണങ്ങളേതുമില്ലാതെയാണ് നമ്മുടെ മനസ്സിൽ കുടിയേറുക. ഈണമോ താളമോ ഭാവമോ ഒന്നുമില്ലാതെ അവ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നു. സങ്കടമോ സന്തോഷമോ ഏകാന്തതയോ വിഷാദമോ ഏതുമാകട്ടെ, ഏതവസ്ഥയിലും ചില ഗാനങ്ങൾ നമ്മുടെ ചുണ്ടിലേക്ക് ഒരു കുളിർമഴയായി, സാന്ത്വനമായി, മൂളിപ്പാട്ടായി ഒഴുകിയെത്തും. അങ്ങനെ എൻ്റെ ചുണ്ടിലേക്ക് ഓടിയെത്തുന്ന എനിക്ക് പ്രിയമുള്ള ഏതാനും ഗാനങ്ങളുമായി ഇന്ന് പ്രിയതര ഗീതങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ സീത കെ പി. എനിക്ക് പ്രിയപ്പെട്ട ആ ഗാനങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ തുടങ്ങട്ടെ. ഓരോ പാട്ടിന് പിറകിലും ഓരോ കഥയുണ്ടാവും. രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും ദൃശ്യാവിഷ്കാരത്തിലും എല്ലാം കാലവും പ്രായവും എത്ര കഴിഞ്ഞാലും പ്രണയം കാത്തുസൂക്ഷിക്കുന്നവരുടെ മനസ്സിലേക്ക് ഒരു കുളിർമഴയായി പെയ്തിറങ്ങുന്ന ഒരു ഗാനമുണ്ട് സ്ഥിതി എന്ന ചിത്രത്തിൽ. ഒരു സാധാരണക്കാരന്റെ അലങ്കാരരഹിതമായ ജീവിതം, നമ്മുടെ നിത്യജീവിതവുമായി സാദൃശ്യമുള്ള ഗാനം, പറയണമെന്നാഗ്രഹിച്ചിട്ട് പറയാതെ പോയ വാക്കുകളെക്കുറിച്ചും ചെയ്യാനാഗ്രഹിച്ചിട്ട് ചെയ്യാതെ പോയ പ്രവൃത്തികളെക്കുറിച്ചും വേവലാതിപ്പെടുന്ന ഒരു കുടുംബനാഥനും അയാളുടെ മനസ്സറിഞ്ഞ് എല്ലാം ചെയ്യുന്ന ഒരു കുടുംബിനിയും പ്രഭാവർമ്മയുടെ വരികൾക്ക് ഉണ്ണിമേനോൻ ഈണമിട്ട് പാടിയ ആ ഗാനമാവട്ടെ ആദ്യം. ഒരു ചെമ്പനീർ പൂവിറുത്ത് നിന്നേർക്ക് നീട്ടിയില്ല, പുലർമഞ്ഞു പെയ്യുന്ന യാമത്തിൽ നിൻ മൃദുമേനിയൊന്നു പുണർന്നതില്ല എന്ന് കവി പറയുന്നത് യാദൃശ്ചികമായിട്ടല്ല. കാലമെത്ര കഴിഞ്ഞാലും പ്രണയമുള്ളിടത്തോളം കാലം പത്തരമാറ്റോടെ തിളങ്ങി നിൽക്കുന്ന ആ ഗാനം കേൾക്കാം. പരസ്പരം തുറന്നു പറയാതെ പ്രണയിച്ചവർക്കുള്ള ഗാനം കൂടിയാണിത്.

സ്ത്രീ സൗന്ദര്യത്തെ സൂക്ഷ്മമായി വർണ്ണിച്ചിട്ടുള്ളത് കൂടുതലും പഴയകാല ചലച്ചിത്ര ഗാനങ്ങളിലാണ്. ശരീര സൗന്ദര്യം മാത്രമല്ല സ്വഭാവമഹിമയും അങ്ങനെ തന്നെ. പ്രകാശവലയമണിഞ്ഞ സുന്ദരിയെക്കുറിച്ച് പാടുന്ന നിഷേധിക്കപ്പെട്ടിട്ടും ആ പ്രണയം പിന്തുടരുന്ന ആൾക്ക് സ്ത്രീ മോഹിനിയാണ്, കാമിനിയാണ്, അഴകിൻ്റെ ദേവതയാണ്. അധരങ്ങളിലും നയനങ്ങളിലും അശ്വിനിപ്പൂവുകൾ ചൂടുന്നവളാണ്. പ്രേമനൈരാശ്യത്തിലാണ്ടുപോയ ഒരാളുടെ അന്തരാത്മാവിൽ നിന്ന് വരുന്ന വികാര വിചാരങ്ങൾ പച്ചയായി വരച്ചിടാൻ കവിക്ക് സാധിച്ചു. എത്ര കേട്ടാലും മതിവരാത്ത ഒരു ഗാനമാണിത്. പഴകുന്തോറും വീര്യം കൂടിയ ഗാനം. 1977 പുറത്തിറങ്ങിയ ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിൽ വിച്ചു തിരുമല ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. യേശുദാസിന്റെ അതുല്യ ആലാപനവും കൂടിയാകുമ്പോൾ അനിർവചനീയമായ അനുഭൂതിയിൽ ലയിച്ചുപോകും.

പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയുടെ ആഴം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അച്ഛനോ അമ്മയോ സഹോദരനോ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും സ്വപ്നത്തിലും നമ്മളോടൊപ്പം ആ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടാവും. മോഹൻലാൽ ഇരട്ടവേഷത്തിലെത്തിയ രാവണപ്രഭു എന്ന ചിത്രത്തിൽ അമ്മയുടെ വേർപാട് സഹിക്കാൻ കഴിയാത്ത മകന്റെയും ഭാര്യയുടെ വിയോഗത്തിലിരിയുന്ന ഭർത്താവിന്റെയും ആത്മസംഘർഷം നാം കണ്ടു. മരണം നൽകുന്ന വേദന ഇത്ര സൂക്ഷ്മമായി കാണിക്കാൻ മറ്റൊരു ഗാനത്തിനും സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അകമേരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ മറയുകയായി നീയാം ജ്വാലാമുഖം. മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച വരികളാണിത്. പതിയെ വേദന സമ്മാനിച്ച ആ മുഖങ്ങൾ തേടിയുള്ള യാത്രയുടെ തുടക്കവും അവിടെയാവും. കണ്ണടച്ചിരുന്ന് ഈ ഗാനമൊന്ന് കേട്ടുനോക്കൂ.

വെൺമുകിലുകൾക്കരികിൽ ആർദ്രമാകുന്ന താരകത്തെ കണ്ടിട്ടുണ്ടോ? ആകാശഗോപുരത്തിൽ കയറിയാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അല്പം നാടകം കളിക്കണമെന്ന് മാത്രം. ഒരു കള്ളന്റെ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഗാനം. ഞാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണിത്. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ പിറന്ന് ജി വേണുഗോപാൽ പാടിയ ഗാനം ഇതാ. ചിത്രം കളിക്കളം.

മലയാളികൾ ഒരു തേങ്ങലോടെ മാത്രം കേൾക്കുന്ന ഗാനമാണ് മദനോത്സവത്തിലെ ഈ ഗാനം. കവിഭാവനയിൽ സ്നേഹമയിയായ സന്ധ്യ പോലും വിഷാദയായിരിക്കുന്നു. പ്രണയാനുഭൂതി നുകരേണ്ട ഹൃദയം ശോകമൂകമാണ്. തന്റെ ആസന്ന മരണം കാത്തിരിക്കുന്ന നായിക വേദനയടക്കാനായി മധുര പ്രണയത്തെ കൂട്ടുപിടിക്കുന്നു. അവൾ മരണത്തെ ക്ഷണിക്കുകയാണ് തന്റെ പ്രണയഗാനം കേൾക്കാൻ. പ്രണയം, രോഗം, വിഷാദം. ഒ എൻ വിയുടെ കാവ്യാത്മക രചനയ്ക്ക് സലീൽ ചൗധരിയുടെ മാസ്മരിക ഈണവും ആസ്വാദക മനസ്സിൽ നൊമ്പരമുണർത്തുന്ന എസ് ജാനകിയുടെ ആലാപനവും. ഈ ഗാനം കൂടുതൽ ആസ്വാദ്യകരമാവാൻ മറ്റെന്തു വേണം?

ആദ്യത്തെ മഴ പെയ്യുമ്പോഴാണ് പുതുമണ്ണിന്റെ ഗന്ധമുയരുക. കടിഞ്ഞൂൽ പ്രണയം കൂടുതൽ ആസ്വാദ്യമാവുന്നതും അതുപോലെ തന്നെയാണ് അല്ലേ? പ്രണയത്തിന് മുമ്പിൽ തോറ്റുപോവാത്തവരായി ആരുണ്ട്? മാംസനിബദ്ധമല്ലാത്ത അനുരാഗം ഇപ്പോൾ എവിടെയും കാണാറില്ല എന്നതും സത്യം. കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മാറുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള വരികളാണിവ. വരികളും ഈണവും ആലാപനവും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. യേശുദാസ് പാടിയ ആ ഗാനം കേൾക്കാം.

തുമ്പികളെ പിടിക്കാൻ ഓടി നടന്ന ഒരു കുട്ടിക്കാലം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അവ പാറി നടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. ഓരോ പൂവിലും മാറിയിരുന്ന് തേൻ കുടിക്കുന്നതോടൊപ്പം പരാഗണം നടത്തുകയും ചെയ്യുന്നുണ്ട് അവ. അത് പ്രണയപ്പൂമ്പൊടിയായാലോ? എന്ത് മനോഹരമായ കവിഭാവന! നിൻ പ്രണയപ്പൂ കനിഞ്ഞ പൂമ്പൊടികൾ, ചിറകിലേന്തി എന്റെ ഗാനപ്പൂത്തുമ്പികൾ നിന്നധരം തേടിവരും. എത്ര ആസ്വാദ്യകരമായ വരികൾ! കണ്ണുനീരിലും പ്രണയിനിയുടെ പുഞ്ചിരിക്കുന്ന ഓർമ്മകൾ മറ്റെവിടെയാണ് കാണാനാവുക? കാലത്തെ അതിജീവിച്ച വിരഹ തീവ്രതയുടെ മാസ്മരിക പ്രതീകമാണ് ഈ ഗാനം. ശ്രീകുമാരൻ തമ്പി രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം കേൾക്കാം.

നീ എത്ര ധന്യ, പേരുപോലെ തന്നെ ധന്യയായവൾ. മകളായും സഹോദരിയായും കൂട്ടുകാരിയായും കാമുകിയായും എല്ലാവരെയും സ്നേഹിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്തവൾ. നിശാഗന്ധിയെപ്പോലെ കൺതുറന്നവൾ. സ്നേഹിച്ച് തീരാത്തൊരാത്മാവിനുത്കട ദാഹവുമായവൾ നിന്നു. ഇതിൽ കൂടുതൽ എന്താണ് പറയാനാവുക? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള അടങ്ങാത്ത ദാഹം ബാക്കി വെച്ചുപോയവൾ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നൊമ്പരമായി മാറിയ ഗാനം. കണ്ണടച്ചിരുന്ന് കേട്ടാൽ ഏതോ മായിക ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ഗാനം. ONV കുറിപ്പ് രചിച്ച ജി ദേവരാജൻ ഈണം നൽകി മാധുരി പാടിയ ഗാനം കേൾക്കാം.

ഹിമശൈല സൈഗത ഭൂമിയിൽ നിന്നും പ്രണയപ്രവാഹമായും പീയൂഷവാഹിനിയായും മാധുരിയുടെ സ്വരത്തിലൂടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന എത്ര കേട്ടാലും മതിവരാത്ത ഗാനം. എന്നെ എനിക്ക് തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി. അതെ, മനോഹരമായ വരികളിൽ ഞാൻ എന്നെ കാണുന്നു. ഒരു ദിവാസ്വപ്നമായി ഞാൻ മാറുന്നു. കാലം ഘനീഭവിച്ച കാണാകയത്തിൽ ആഴ്ന്നുപോയ ശോഭ എന്ന അഭിനേത്രിയും ഒരു നമ്പരമായി മാറുന്നു. എത്ര കേട്ടാലും മതിവരാത്ത, വീണ്ടും വീണ്ടും കേൾക്കാനുള്ള അമാനുഷികമായ മാസ്മരികത ഒളിപ്പിച്ചുവെച്ച ഈ ഗാനം എന്റെ പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ പൊൻതൂലികയിൽ പിറന്ന മനോഹരമായ ഗാനം, എം ജി രാധാകൃഷ്ണന്റെ സംഗീതവും എം ജി ശ്രീകുമാറിന്റെ ആലാപനവും ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. പ്രതാപിയും താന്തോന്നിയുമായ ഒരാൾ പെട്ടെന്നൊരു ദിവസം ആരുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവനായി തീരുന്നു എന്ന് തിരിച്ചറിയാൻ സൂര്യകിരീടം വീണുടഞ്ഞു എന്ന കവിഭാവന തന്നെ ധാരാളം. പ്രാണനിൽ പടുതിരിയിരുന്നു, ആത്മാവ് നശിച്ച് ദേഹം മാത്രം ജീവിക്കുന്നു, ജീവച്ഛവമായിരിക്കുന്നു. ഇത്തരമൊരവസ്ഥയിലൂടെ പല കാരണത്താലും കടന്നുപോവാത്തവരായി ആരുണ്ട്? എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി ദേഹി വിട്ടൊഴിഞ്ഞ ദേഹവുമായി ജീവിച്ചിരിക്കുന്നവർ. ഉള്ളം നൊന്തു പിടയുമ്പോൾ ഒരു സാന്ത്വനമായി എന്നിലേക്ക് ഓടിയെത്തുന്ന ഗാനമാവാം ഇനി.

ഒരേ സമയം പ്രണയഗാനമായും വിരഹഗാനമായും തോന്നിയിട്ടുള്ള ഗാനമാണ് സമ്മർ ഇൻ ബത്ലഹീം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ഒരു ഇളം കാറ്റിനു പോലും വേദനിപ്പിക്കാൻ കഴിയാത്ത വിധം കാത്തുകൊള്ളാം എന്ന് പറയുന്നതിലെ പ്രണയമധുരം, ഒപ്പം വെളുപ്പാൻ കാലത്ത് ഉറക്കം വരാതെ തനിച്ചിരുന്ന പ്രിയപ്പെട്ട ആരെയോ ഓർത്ത് മിഴിവാർക്കുമ്പോഴുള്ള വിരഹഭാവവും, തനിച്ചിരുന്ന് കേൾക്കുമ്പോൾ നാം അറിയാതെ മലഞ്ചിരിവിലൂടെയും തേയിലത്തോട്ടത്തിലൂടെയുമെല്ലാം ഒരു യാത്ര പോയ പ്രതീതി ഉളവാക്കുന്ന ഗാനമാണിത്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയുടെ വിരൽ സ്പർശമേറ്റ വരികൾക്ക് ഈണമിട്ടത് വിദ്യാസാഗർ. കേൾക്കാം ആ ഗാനം.

ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ മൂളി നടക്കാൻ ഈണവും രാഗവും അറിയണമെന്നൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് പ്രിയപ്പെട്ട ഏതാനും ഗാനങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അവ നിങ്ങൾക്കും പ്രിയപ്പെട്ടവയായിരിക്കുമെന്ന് കരുതട്ടെ.

ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരക സീത കെ പി അവതരിപ്പിച്ച പ്രിയതര ഗീതങ്ങളാണ് കേട്ടത്. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം

0: FM പ്രധാന വാർത്തകൾ.
1: KSEB യുടെ വൈദ്യുത പോസ്റ്റുകളിലും സ്വതന്ത്രമായി സ്ഥാപിച്ച പോസ്റ്റുകളിലും ഘടിപ്പിച്ച കേബിൾ ടിവി, ഇന്റർനെറ്റ് കേബിളുകൾ എന്നിവയുടെ സുരക്ഷാ നിയന്ത്രണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമുള്ളത് മാത്രം നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കലിനുള്ള റെയിൽ ഭൂമി പോർട്ടൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ

0: ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നടത്തുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷത്തിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർ നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ഐഡി gani.award@uoc.ac.in, ഫോൺ നമ്പർ 0494-240-7154, 0494-240-7154. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 2026-27 വർഷത്തെ മലപ്പുറം ജില്ലാതല ജൈവ വൈവിധ്യ കോൺഗ്രസ് മത്സരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ചിത്രരചന ജലച്ഛായം പ്രൊജക്ട് അവതരണം, വീട്ടുവളപ്പിലെ ജൈവ വൈവിധ്യ സംരക്ഷണം അവതരണം എന്നിവയിലാണ് മത്സരം. പൂരിപ്പിച്ച അപേക്ഷകൾ ഇമെയിൽ വഴി ഈ മാസം 20-നകം ലഭ്യമാക്കണം. ഇമെയിൽ വിലാസം mlpdckSBB@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9633-109-0133, 9633-109-0133.

ഹലോ, ഗുഡ് ഈവനിംഗ്. സമയം 4 മണി. 4 മണിപ്പൂക്കളുടെ സമയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 4 മണിപ്പൂക്കളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ വിദ്യ അനൂപ്.

നാം ഒറ്റയ്ക്ക് പരിശ്രമിക്കുന്നതിനേക്കാളും കൂട്ടായ പരിശ്രമം വലിയ വിജയത്തിലെത്തിക്കും എന്ന് തോന്നിയിട്ടില്ലേ? മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത സാമൂഹിക ജീവിയാണ്. പരസ്പര സഹകരണം, ഐക്യം, വിശ്വാസം, ഉത്തരവാദിത്തബോധം എന്നിവ കൂട്ടായ്മയുടെ അടിത്തറയാണ്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന പഴമൊഴി പോലെ ഐക്യവും സഹകരണവും വളർത്തിയെടുക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം നേടാൻ കഴിയുന്നത്. ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠവും ഇതുതന്നെയാണ്. ഗോൾ കീപ്പർ മുതൽ മുന്നേറ്റ നിരയിലെ കളിക്കാരൻ വരെ ഓരോരുത്തരും തങ്ങളുടെ ചുമതല കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് ടീം വിജയത്തിലേക്ക് എത്തുന്നത്. കൂട്ടായ്മ മനുഷ്യനെ ശക്തനാക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. കേൾക്കാനായി ട്യൂൺ ചെയ്യൂ 102.7 മഞ്ചേരി FM.

0: ദിവസവും കാലത്ത് 6:35
1: തിമിരത്തിന്റെ അസ്കിതുണ്ടോ എന്നൊരു സംശയം.
2: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
6: 7:45.
7: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
8: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
8: അലോഹ ഹോസ്പിറ്റൽ.

0: ഇന്നത്തെ ലോകത്ത് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും മനുഷ്യജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. കമ്പ്യൂട്ടർ പഠനത്തിനും തൊഴിൽ മേഖലയ്ക്കും അനിവാര്യമായ ഉപകരണമാണ്. മൊബൈൽ ഫോൺ എളുപ്പത്തിൽ ആശയവിനിമയം നടത്താനും ദൈനംദിന ആവശ്യങ്ങൾക്കും വലിയ സഹായമാണ്. സോഷ്യൽ മീഡിയയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രധാന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റഗ്രാം. ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നറിയാമോ? കേൾക്കാം മുനീർ ആമയൂരിന്റെ വാക്കുകൾ.
1: ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഒരുപാട് സമയം റീലുകളും ഫോട്ടോകളും ഒക്കെ അങ്ങനെ നോക്കി നോക്കി സമയം പോകുന്നത് ഒട്ടും അറിയില്ല അല്ലേ? എന്നാൽ ചിലപ്പോൾ ഇത് കുരുക്കാകും. അയ്യോ, ഇൻസ്റ്റഗ്രാം എൻ്റെ സമയമെല്ലാം കവർന്നെടുക്കുന്നല്ലോ എന്നൊരു തോന്നൽ വരും. ആ സമയത്ത് തോന്നും, എനിക്കൊരു ബ്രേക്ക് എടുക്കണം. ഞാൻ തന്നെയാണ് എൻ്റെ മാസ്റ്റർ എന്ന് തെളിയിക്കുവാനായി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്കൊരു ബ്രേക്ക് വേണം. ഇങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കാം. പക്ഷേ ഈ തീരുമാനത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സുന്ദരമായിട്ട് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ വിരൽ ആ ഭാഗത്തേക്ക് ചലിച്ചേക്കും. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? അത് അൺഇൻസ്റ്റാൾ ചെയ്യാം. അൺഇൻസ്റ്റാൾ ചെയ്താലും അറിയാതെ പ്ലേ സ്റ്റോറിലേക്ക് വീണ്ടും കൈ നീണ്ടാലോ? അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് പോയി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താലോ? അപ്പോൾ പിന്നെ എന്താണ് മാർഗം? ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം. നല്ലൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, താത്കാലികമായി ഡിലീറ്റ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേതോ, പെർമനൻ്റായി സ്ഥിരമായി ടാറ്റ ബൈ ബൈ ഇൻസ്റ്റഗ്രാമേ എന്ന് പറഞ്ഞ് അതിൽ നിന്നിറങ്ങിപ്പോരണം. ഇതിൽ സാധാരണഗതിയിൽ മിക്കവരും ആഗ്രഹിക്കുന്നത് താൽക്കാലികമായി ടാറ്റ പറയുവാനായിരിക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആപ്പ് തുറന്ന് ഇതിനായുള്ള ഓപ്ഷൻ തിരഞ്ഞാൽ എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുവാൻ? നിങ്ങൾ instagram.com എന്ന വെബ്സൈറ്റിൽ ബ്രൗസറിൽ നിന്ന് ലോഗിൻ ചെയ്യണം. അതിനായി യൂസർ നെയിമും പാസ്വേഡും നൽകുക. അതിനുശേഷം വലതുഭാഗത്ത് മുകളിലുള്ള പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ എന്നത് തിരഞ്ഞെടുക്കണം. ശേഷം എഡിറ്റ് പ്രൊഫൈൽ എന്നത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടെമ്പററിലി ഡിസേബിൾ മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കും. ആ കാരണം കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാസ്വേഡ് ഒരിക്കൽ കൂടി നൽകേണ്ടി വരും. ഇതിനുശേഷം ടെമ്പററിലി ഡിസേബിൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ താൽക്കാലികമായി നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കപ്പെടും. ഇനി മറ്റൊരു സാഹചര്യം പറയാം. നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഇനി എനിക്ക് ഇൻസ്റ്റഗ്രാമേ വേണ്ട, ഈയൊരു അക്കൗണ്ട് ഇനി ഞാൻ ഉപയോഗിക്കാനേ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിനോട് ചാറ്റ പറയേണ്ട രീതി ഇതല്ല. അതിനായി ഇനി പറയുന്ന ലിങ്ക് ബ്രൗസർ തുറന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ലിങ്ക് ശ്രദ്ധിച്ചോളൂ: instagram.com/accounts/remove/request/permanent. ഒരിക്കൽ കൂടി പറയാം: www.instagram.com/accounts/remove/request/permanent. ഈ ലിങ്ക് സന്ദർശിച്ചതിന് ശേഷം യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ഇവിടെയും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുവാനുള്ള കാരണം ചോദിക്കും. ആ കാരണം കൊടുക്കുക. അത് കഴിഞ്ഞ് പാസ്വേഡ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ഡിലീറ്റ് ബട്ടൺ അമർത്തുക. അതോടെ നിങ്ങൾ ഫൈനലായി ഇൻസ്റ്റഗ്രാമിന് ടാറ്റ പറഞ്ഞ് ഇറങ്ങലായി. ഒരിക്കൽ കൂടി പറയാം, രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിനോട് ടാറ്റ ബൈ ബൈ പറയാം. ഒന്ന്, താൽക്കാലികമായുള്ള മാറി നിൽക്കലാണ്. അതിനായി ടെമ്പററിലി ഡിസേബിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യുവാനുള്ള മറ്റൊരു ഓപ്ഷനുണ്ട്. രണ്ടിനും ഇൻസ്റ്റഗ്രാം ആപ്പിൽ സാധ്യമല്ല, മറിച്ച് ബ്രൗസറിലൂടെ instagram.com ലോഗിൻ ചെയ്യണം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ.

0: ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
3: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, కేవైసి అప్డేట్ చేయనുള്ള మెసేజ్ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം അതായത് സൂതികാലം പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ

0: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കാൻ സാധിക്കുമോ? അതിനും ചില സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ ആണ്.
2: കാലാവസ്ഥാ മാറ്റം ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിത രീതി എങ്ങനെ മാറ്റാം, നമ്മളുടെ കൃഷി രീതി എങ്ങനെ മാറ്റാം, ക്രോപ്പിംഗ് പാറ്റേൺ എങ്ങനെ ചേഞ്ച് ചെയ്യാം, വാട്ടർ ലവിംഗ് ക്രോപ്പ്, വെള്ളം കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ വാട്ടർ ലവിംഗ് ക്രോപ്പ്, ഈ നെല്ല് പോലെയുള്ള കൂടുതൽ വെള്ളം വേണ്ട കരിമ്പ് പോലെയുള്ള വിളകളെ മാറ്റി വെള്ളം കുറവുള്ള വിളകളിലേക്ക് നമ്മൾ മാറുകയാണ്. അവിടെയാണ് നമ്മൾ ഈ മില്ലറ്റ്സ്, ഉപ്പ് മില്ലറ്റ്സ്, അങ്ങനത്തെ അധികം വെള്ളം വേണ്ടാത്ത ചെറുധാന്യങ്ങളിലേക്കും പയറുവർഗ്ഗങ്ങളിലേക്കൊക്കെ നമുക്ക് മാറാൻ സാധിക്കും. ഒപ്പം കൂടുതൽ എല്ലാ വർഷവും വെള്ളം വരുന്ന, വെള്ളം കൂടുതലായിട്ട് പൊങ്ങി വരുന്ന, ഫ്ലഡ് കൂടുതലായിട്ട് കണ്ടുവരുന്ന, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, വെള്ളം കെട്ടിക്കിടക്കാനുള്ള സ്ഥലങ്ങളിൽ നമുക്കപ്പം കൂടുതൽ വാട്ടർ ലവിംഗ് ക്രോപ്പ് കൊടുക്കാം. വെള്ളത്തിൽ നിന്നാലും ബുദ്ധിമുട്ടില്ലാത്ത ഫ്ലഡ് ടോളറന്റ് ആയിട്ടുള്ള പാഡി വെറൈറ്റീസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്, നെല്ലിനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് അങ്ങനത്തെ നെല്ലിനങ്ങളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് ബയോടെക്നോളജിസ്റ്റ് ഉണ്ട്, പിന്നെ പ്ലാന്റ് ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള വിളകളെ വികസിപ്പിക്കണം. അത് ഓരോരുത്തരും താല്പര്യം വേണം. ഇപ്പോൾ നമ്മളിവിടെ ഒരു വെള്ള അരി വികസിപ്പിച്ചെടുത്ത ആൾക്കാരുണ്ടാവും. ഇവിടെ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള തവിടുകളുള്ള മട്ട അരിയാണ്, അതിനുള്ള ബ്രീഡുകളാണ് നമ്മളിവിടെ വികസിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. നമ്മുടെ നീതിയായ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, ഞങ്ങളും ആ ഒരു ടീമിൻ്റെ പാർട്ടാണ്. ഒരു കൃഷിഭൂമിയിൽ തന്നെ നമ്മൾ അവിടെ ഒരു കാർബൺ എമിഷൻ, ഒരു കാർബൺ മാപ്പ് ചെയ്യാണ്. അതായത് നമ്മളൊക്കെ ഒരു 2 ഏക്കർ കൃഷി ഉണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ വേലിക്കകത്ത് ഒരു കൃഷി തുടങ്ങുമ്പോൾ, ഒരു നെൽകൃഷിയാണെങ്കിൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു മൊബൈൽ ആപ്പിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വിതച്ചു നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, എന്നാണ് വളവിട്ടത്, എന്നാണ് മരുന്നടിച്ചത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവിടെ എത്ര ജലാശയങ്ങളുണ്ട്, എവിടെ എന്തൊക്കെയാണ്, ഏതൊക്കെ റിസോഴ്സസ് ആണുള്ളത്, ഏതൊക്കെയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നത്, ഏതൊക്കെയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്, എല്ലാം അതിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മൾ ഈ ബാക്കിയുണ്ടാകുന്ന റെസിഡ്യൂസും മലിനവസ്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നത്, ഇതെല്ലാം അതിലേക്ക് വരും. ഇതനുസരിച്ചിട്ട് ഈ ഒരു അൽഗരിതം, ഈ കമ്പ്യൂട്ടർ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ കൃഷിഭൂമിയിൽ കാർബൺ പോസിറ്റീവ് ആണോ കാർബൺ നെഗറ്റീവ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളവിടെ കാർബൺ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് നിങ്ങൾ കുറച്ച് പുറന്തള്ളലേ നടത്തുന്നുള്ളൂ എങ്കിൽ, നിങ്ങൾക്കവിടെ പോസിറ്റീവ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് കിട്ടുകയാണ്. ആ കാർബൺ ക്രെഡിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസയായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ കൃഷിഭൂമിയിൽ സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ കൊണ്ടുവരും. നിങ്ങൾ കത്തിക്കുന്നതിന് പകരം വേറൊരു രീതിയിൽ കമ്പോസ്റ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 2000 രൂപയോ 2500 രൂപയോ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അത് പൈസയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്.
1: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
1: മുട്ടിന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ഡിക്കാട് റോഡ്, മഞ്ചേരി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: സ്ത്രീകളിൽ കാണപ്പെടുന്ന പ്രത്യേക ക്യാൻസറുകളിൽ ഒന്നാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ. നേരത്തെ കണ്ടെത്തിയാൽ ഫലപ്രദമായി ചികിത്സിക്കാനും പലപ്പോഴും പൂർണ്ണമായി ഭേദമാക്കാനും കഴിയുന്ന തരം അസുഖമാണ് ഇത്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെയും ചികിത്സയെയും കുറിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ.
6: വികസിത രാജ്യങ്ങളിൽ സെർവിക്കൽ ക്യാൻസർ കുറവായതിന്റെ കാരണം ആ രാജ്യങ്ങളിൽ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതിനു മുന്നേ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ഫലപ്രദമായി ചെയ്യുന്നതും കൂടുതൽ ആളുകൾ വാക്സിൻ എടുക്കുന്നതും ആണ് അതിന്റെ കാരണം. സെർവിക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ നൽകുന്നതും ഈ ക്യാൻസർ കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ സഹായിക്കും. എന്തൊക്കെയാണ് ഗർഭാശയമുഖത്തെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ? രക്തം കലർന്ന് യോനിയിൽ നിന്നുള്ള പഴുപ്പ് വരിക, ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാവുന്ന രക്തസ്രാവം, ആർത്തവ സമയം അല്ലാതെയുള്ള രക്തസ്രാവം, ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം, ഇതൊക്കെയാണ് ഗർഭാശയമുഖത്തെ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ വളരെയധികം ക്യാൻസർ പടർന്നു കഴിഞ്ഞാൽ കാലിലെ നീർക്കെട്ട്, അടിവയറ്റിലെയും വശങ്ങളിലെയും ഉള്ള തീവ്രമായ വേദന, കാലിലോട്ട് പടരുന്ന വേദന എന്നിവയും ഉണ്ടാവാം. എങ്ങനെയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ രോഗനിർണയം നടത്തുന്നത്? സംശയം ഉള്ള അവസ്ഥയിൽ ബയോപ്സി ടെസ്റ്റ് വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. രോഗത്തിന്റെ വ്യാപനത്തിന്റെ തോത് നിർണയിക്കുന്നതിന് വിശദമായ ഉൾപരിശോധനയും MRI സ്കാനിങ്ങും അത്യാവശ്യമാണ്. രോഗത്തിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് ചികിത്സ നിർണയിക്കുന്നത്. എന്തൊക്കെയാണ് സെർവിക്കൽ ക്യാൻസർ വന്നാലുള്ള ചികിത്സകൾ? തുടക്കത്തിലുള്ള അവസ്ഥയിൽ സർജറിയാണ് ഇതിന്റെ ചികിത്സ. ഇതിന് റാഡിക്കൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയും. ഈ ഓപ്പറേഷനിൽ ഗർഭപാത്രവും അണ്ടാശയവും വജൈനയുടെ ഒരു ഭാഗവും അതുമായി ബന്ധപ്പെട്ട കയലുകളും നീക്കം ചെയ്യുന്നു. ഈ നീക്കം ചെയ്ത ഭാഗം പരിശോധനയ്ക്കയക്കുന്നു. ചിലപ്പോൾ ഈ ഓപ്പറേഷനു ശേഷം റേഡിയേഷൻ ചികിത്സ കൂടി വേണ്ടിവരാൻ സാധ്യതയുണ്ട്. കൂടുതൽ പടർന്നിരിക്കുന്ന അവസ്ഥയിൽ അഥവാ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ റേഡിയേഷൻ ചികിത്സ ആണ് മുഖ്യമായി ഉള്ളത്. സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് കെയറിനും ക്യാൻസർ ചികിത്സയിൽ പ്രധാന പങ്കുവഹിക്കാനുണ്ട്. അതികഠിനമായ വേദന, മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥ, ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ക്യാൻസർ വളരെയധികം പടർന്നു പിടിച്ചാൽ ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങൾക്ക് സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് കെയർ വളരെ പ്രയോജനപ്രദവും അത്യാവശ്യവും ആണ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7:00.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
3: 7:45.
4: അതിനെന്താച്ചാ നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
5: വാഴ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവിനു വേണ്ടി ജൈവ രാസവളങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഇവയുടെ പ്രയോഗരീതിയെപ്പറ്റി എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് VFPCK മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമയാണ്.
6: ഒരു നേന്ത്രവാഴയ്ക്ക് ആവശ്യമായ ജൈവ രാസവളങ്ങളുടെ കണക്കാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് എത്ര തവണകളായി കൊടുക്കണമെന്നും എങ്ങനെ കൊടുക്കണമെന്നും നമുക്ക് നോക്കാം. വാഴയ്ക്ക് ആവശ്യമായ ജൈവവളം ഒരു കുഴിക്ക് 10 kg. ഇത് അടിവളമായി നൽകുകയോ അല്ലെങ്കിൽ 2 ഘട്ടങ്ങളായി, ആദ്യം അടിവളമായി കുഴിയെടുക്കുന്ന സമയത്തും 2-3 മാസം കഴിഞ്ഞും 2 ഘട്ടങ്ങളായി നൽകാം. അടിവളം 10 kg കൊടുക്കാൻ തന്നെ ജൈവവളം ശ്രദ്ധിക്കുക. വാഴയ്ക്ക് വേണ്ടിയുള്ള കുഴിയെടുത്തതിന് ശേഷം 1/2 kg കുമ്മായം ഇട്ട് മേൽമണ്ണുമായി മിക്സ് ചെയ്ത് 2 ആഴ്ച ഇടവേള കഴിഞ്ഞതിന് ശേഷം 5 kg ജൈവവളം ഇട്ട് അതിലേക്ക് പരിചരിച്ച വാഴക്കന്ന് നടാൻ ശ്രദ്ധിക്കുക. ഇതിന് 1 മാസത്തിന് ശേഷം, അതായത് നട്ട് 30-ാം ദിവസം നൽകേണ്ട രാസവളത്തിന്റെ കണക്ക് ഇങ്ങനെയാണ്: യൂറിയ 90 g, രാജഫോസ് 325 g, പൊട്ടാഷ് 100 g. 2 മാസത്തിന് ശേഷം, അതായത് 60-ാം ദിവസം 65 g യൂറിയ.

0: ഇയും 1/2 കിലോ രാജഫോസും 100 ഗ്രാം പൊട്ടാഷും ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്യപ്പെടുന്ന രാസവളമാണ്. 3-ാം മാസത്തിന് ശേഷം 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും ഒരു വാഴയ്ക്ക് നൽകേണ്ടതാണ്. ശ്രദ്ധിക്കുക, രാജഫോസിന്റെ ഉപയോഗം ആദ്യത്തെ 2 മാസത്തിൽ തന്നെ തീരുന്നതാണ്. അതായത് ഏകദേശം 600 ഗ്രാം രാജഫോസ് 300 ഗ്രാം 300 ഗ്രാമായോ 1-ാം മാസവും 2-ാം മാസവും നൽകി നിർത്തേണ്ടതാണ്. അതിനുശേഷം യൂറിയയും പൊട്ടാഷും മാത്രമേ രാസവള പ്രയോഗത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ 3-ാം മാസത്തിൽ നമ്മൾ 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകി കഴിഞ്ഞു. 4-ാം മാസത്തിന് ശേഷം 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും വീണ്ടും നൽകുക. 5-ാം മാസത്തിൽ 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നേന്ത്രവാഴയ്ക്ക് നൽകുക. കുലം മുഴുവൻ വന്നു കഴിഞ്ഞതിന് ശേഷം 65 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും നൽകുക. അങ്ങനെ മൊത്തം 415 ഗ്രാം യൂറിയയും 575 ഗ്രാം രാജഫോസും 500-600 ഗ്രാം പൊട്ടാഷും നൽകുക. 6 തവണകളായിട്ടാണ് ഈ വളപ്രയോഗം വാഴയിൽ നമ്മൾ നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ രാസവളപ്രയോഗത്തിനും 2 ആഴ്ച മുമ്പായി 100 ഗ്രാം കുമ്മായമെങ്കിലും ചുറ്റിലും വിതറിക്കൊടുത്ത് മണ്ണുമായി യോജിപ്പിച്ച് ഈർപ്പമുള്ളതുപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. വാഴയ്ക്ക് ചുറ്റും വളം വിതറിയതിന് ശേഷം മണ്ണ് ചുറ്റും നിന്നും വലിച്ച് വളം മൂടാനും ശ്രദ്ധിക്കുക. ഇനി യൂറിയ രാജഫോസ് പൊട്ടാഷിന് പകരം ഫാക്ടംഫോസ് ആയിട്ട് നൽകുകയാണെങ്കിൽ അതിന്റെ കണക്കുകളും കൂടി ഇവിടെ പറയുകയാണ്. 1-ാം മാസത്തിൽ ഫാക്ടംഫോസ് 325 ഗ്രാമും പൊട്ടാഷ് 100 ഗ്രാമും ഒരു വാഴയ്ക്ക് നൽകുക. 2-ാം മാസത്തിൽ 250 ഗ്രാം ഫാക്ടംഫോസും 100 ഗ്രാം പൊട്ടാഷും നൽകുക. 3-ാം മാസത്തിന് ശേഷം 40 ഗ്രാം യൂറിയ 100 ഗ്രാം പൊട്ടാഷ് ഒരു വാഴയ്ക്ക് നൽകാം. 4-ാം മാസത്തിന് ശേഷം 40 ഗ്രാം യൂറിയ 100 ഗ്രാം പൊട്ടാഷ് നൽകുക. 5-ാം മാസത്തിന് ശേഷം 40 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും വീണ്ടും നൽകുക. കുല വന്നു കഴിഞ്ഞാൽ 45 ഗ്രാം യൂറിയ 100 ഗ്രാം പൊട്ടാഷ് വീണ്ടും നൽകുക. അങ്ങനെ 6 തവണകളായാണ് വാഴയിലെ വളപ്രയോഗം ശുപാർശ ചെയ്യപ്പെടുന്നത്. ഫാക്ടംഫോസ് ഉപയോഗിച്ചാണെങ്കിൽ യൂറിയ മൊത്തം 165 ഗ്രാമും ഫാക്ടംഫോസ് 575 ഗ്രാമും 600 ഗ്രാം പൊട്ടാഷുമാണ് നമുക്ക് ശുപാർശ ചെയ്യപ്പെടുന്നത്.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കൊറമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: പൈൽസ് അഥവാ മൂലക്കുരു എന്ന രോഗാവസ്ഥ അനുഭവിക്കുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചും നമുക്ക് വിശദമാക്കി തരുന്നു ഡോക്ടർ മുഹമ്മദ് അസ്ലം.
5: സാധാരണ രോഗികൾ പ്രകടിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് മലദ്വാരത്തിലുള്ള രക്തസ്രാവം. സാധാരണ പല രോഗികളും അത് പൈൽസാണെന്ന് പലപ്പോഴും പറയും, ചിലപ്പോൾ ഫിഷറാണെന്ന് പറയും, ചിലപ്പോൾ മറ്റു അൾസറാണെന്ന് പറയും. അപ്പം അത് തിരിച്ചറിയാതെ പലപ്പോഴും പോവാറുമുണ്ട്. ചില ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ പോലും അത് തിരിച്ചറിയാതെ ഏറ്റവും വൈകിയാണ് ഇത്തരം നമ്മൾ കോളൻ ക്യാൻസർ പോലെയുള്ള അവസ്ഥകളൊക്കെ തിരിച്ചറിയാറ് ഉള്ളത് എന്നുള്ളതും സത്യമാണ്. അപ്പം അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ലക്ഷണങ്ങളിൽ നിന്ന് രോഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ചികിത്സയും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളും അതിൻ്റെ രോഗനിർണയവും നമുക്ക് നടത്താൻ പറ്റും. മൂലക്കുരു എന്ന് പറയുന്ന പൈൽസ് മലവിസർജന സമയത്തുണ്ടാകുന്ന രക്തസ്രാവമാണ് പ്രധാന ലക്ഷണം. സാധാരണ പൈൽസുള്ള രോഗികളിൽ ചുവപ്പ് നിറത്തിൽ മലത്തോടുകൂടി ചെറിയ തുള്ളി തുള്ളിയായിട്ടാണ് രക്തസ്രാവം ഉണ്ടാവാറുള്ളത്. സാധാരണ ഒരു വേദന അനുഭവപ്പെടാറില്ല. പൈൽസിന് സാധാരണ 4 ഗ്രേഡുകളാണ് നമ്മൾ വിവക്ഷിച്ചിട്ടുള്ളത്. പൈൽസിൻ്റെ 1 പൈൽസ് പുറത്തേക്ക് തള്ളി, സാധാരണ മലം പോകുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി വരില്ല, ചെറിയൊരു തടിപ്പ് മാത്രം തോന്നും. 2 മലവിസർജന സമയത്ത് പൈൽസ് നമുക്ക് പുറത്തേക്ക് തള്ളി വരികയും അത് തനിയെ തന്നെ മലവിസർജനം കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് കയറി പോവുകയും ചെയ്യും. ഇനി

0: മൂന്നാം ഘട്ടത്തിൽ സാധാരണ വിസർജന സമയത്ത് പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസിനെ നമ്മൾ വിരലുകൊണ്ട് അമർത്തിയാൽ മാത്രമേ അത് തിരിച്ചു പോവുകയുള്ളൂ. ഗ്രേഡ് നാലിൽ നമ്മൾ പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസിനെ വിരലുകൊണ്ട് നമ്മൾ അമർത്തിയാലും അത് തിരിച്ചു പോകില്ല. മലദ്വാരത്തിന് ചുറ്റുമായി സാധാരണ പുകച്ചിൽ, അതുപോലെ ചൊറിച്ചിൽ, തടിപ്പ് പോലെയുള്ള രോഗാവസ്ഥകളും ഈ പൈൽസ് രോഗികളിൽ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സയും സ്വീകരിച്ചാൽ നമുക്ക് അതിൽ നിന്നും കൃത്യമായിട്ട് മോചനം ലഭ്യമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു രോഗാവസ്ഥയാണ് ഫിഷറ് എന്ന് പറയുന്നത്. മലദ്വാരത്തിൽ ഉണ്ടാകുന്ന നീളത്തിലുള്ള വിള്ളലുകളെയാണ് നമ്മൾ സാധാരണ ഫിഷറി എന്ന് പറയാറുള്ളത്. മലവിസർജനം നടത്തുന്ന സമയത്ത് അസഹ്യമായ വേദന, സാധാരണ മലം പോയി കഴിഞ്ഞാലും മണിക്കൂറുകളോളം വേദന, ഒരു പുകച്ചിൽ പോലെ അസഹ്യമായിട്ടുള്ള വേദനയാണ് ഫിഷറിലെ രോഗികളിൽ അനുഭവപ്പെടാറുള്ളത്. ഈ ഓരോ പ്രാവശ്യവും മലവിസർജനം നടത്തുമ്പോഴും ഒരു ബ്ലേഡ് കൊണ്ടൊക്കെ കീറുന്ന പോലെയുള്ള തീവ്രമായ വേദനയാണ് ഇത്തരം രോഗികളിൽ സാധാരണ പ്രകടിപ്പിക്കാറുള്ളത്. മലവിസർജനത്തിന് ശേഷവും മണിക്കൂറുകളോളം വേദനയും എരിച്ചിലും അവർക്ക് കണ്ടേക്കാം. മലത്തിന് മുകളിലായി വരയിട്ടതുപോലെ രക്തവും കാണപ്പെടാം. സാധാരണ നമ്മൾ പൈൽസിൽ സാധാരണ തുള്ളി തുള്ളിയായി ബ്ലഡ് പോകുന്നത് പോലെയാവില്ല. ഫിഷറുള്ള രോഗികളിൽ ആ മുറിവിലൂടെ മലം പോരുന്ന സമയത്തുണ്ടാകുന്ന ഒരു വിള്ളലിൽ കൂടെയുള്ള ബ്ലീഡിംഗ് ആണ് സാധാരണ ഫിഷർ രോഗികളിൽ കാണാറുള്ളത്. സാധാരണ പ്രസവാനന്തരം സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ട് ഈ ഫിഷറിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നീട് സാധാരണ മലദ്വാരത്തിലുണ്ടാകുന്ന രക്തത്തിലുള്ള ഒരു കാര്യമാണ് പോളിപ്പുകൾ എന്ന് പറയുന്നത്. വൻകുടലിലും അതുപോലെ മലദ്വാരത്തിനുള്ളിലും കാണപ്പെടുന്ന ഒരു ശ്ലേഷ്മ സ്ഥലത്തിൻ്റെ തടിപ്പുകളെയാണ് നമ്മൾ സാധാരണ പോളിപ്പുകൾ എന്ന് പറയുന്നത്. ഇത് വലുതാവുമ്പോൾ മലവിസർജന സമയത്ത് രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. ഇതാണ് സാധാരണ കാണുന്ന മറ്റൊരവസ്ഥ. പിന്നീട് മലദ്വാരത്തിൽ അൾസർ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ്. അതിനെ സോളിറ്ററി റെക്ടൽ അൾസർ സിൻഡ്രോം എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. ഈ അവസ്ഥയിൽ മലവിസർജന സമയത്ത് രക്തസ്രാവം ഉണ്ടാകാം. രക്തത്തോടൊപ്പം ചിലപ്പോൾ കൊഴുപ്പ് പോലെ സ്രവങ്ങൾ മലത്തിന് കൂടെ പോകുന്നത് കാണാറുണ്ട്. അതുപോലെ സാധാരണ മലബദ്ധമുള്ളവരിലാണ് ഇത്തരം അൾസറുകൾ രൂപപ്പെടുന്നത്. വൻകുടലിൽ രൂപപ്പെടുന്ന നമ്മുടെ അറകളെയാണ് നമ്മൾ ഡൈവർട്ടിക്കുലം എന്ന് പറയപ്പെടുന്നത്. ഇവയിൽ നിന്ന് ഗുരുതരമായ രീതിയിൽ വേദനരഹിതമായ രക്തസ്രാവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏകദേശം 80% ആളുകൾ രക്തസ്രാവം സ്വയം നിൽക്കുമെങ്കിലും പിന്നീട് വീണ്ടും രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയും ഇത്തരം രോഗികളിൽ കാണാറുണ്ട്.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
2: മുട്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: സ്വന്തം കുറവുകളും കുറ്റങ്ങളും തിരിച്ചറിഞ്ഞ് മുന്നേറുമ്പോഴാണ് ജീവിതവിജയം സാധ്യമാകുന്നത്. ഈ വസ്തുത ഉദാഹരണ സഹിതം പറഞ്ഞുതരുന്നു ഡോക്ടർ മൻസൂർ ഒതായി. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ.
1: സന്തോഷകരമായ വിവാഹ ജീവിതം നയിച്ച് സന്തുഷ്ട ദാമ്പത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ച ദമ്പതികളുടെ ഒരു കഥയുണ്ട്. ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം സന്തോഷകരമായ അവരുടെ വിവാഹ ജീവിതത്തെ അഭിനന്ദിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു. ഇത്രയും നാൾ യാതൊരു പ്രയാസവുമില്ലാതെ നല്ല ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചതിൻ്റെ രഹസ്യമെന്തെന്ന് പലരും അവരോട് അന്വേഷിച്ചു. അപ്പോൾ പുഞ്ചിരിയോടെ ഭർത്താവ് പറഞ്ഞു, വിവാഹ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, രണ്ടാളും രണ്ട് അഭിരുചിക്കാർ, ഓരോ കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായം. രാവിലെ തന്നെ ഒന്നും രണ്ടും പറഞ്ഞ് പിണക്കവും വഴക്കും. ഇത് തുടർന്നപ്പോൾ ഞങ്ങൾ ഒരു ഫോർമുല കണ്ടെത്തി. രാവിലെ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസവും തർക്കവുമുണ്ടായാൽ ഞാൻ പുറത്തേക്ക് നടക്കാൻ പോകണം, ഭാര്യ അടുക്കളയിലേക്കും പോകണം. കഴിഞ്ഞ 25 വർഷമായി പുറത്തേക്കുള്ള എൻ്റെ പ്രഭാത നടത്തം തുടർന്നു പോകുന്നുണ്ട് അവളുടെ അടുക്കളയിലേക്കുള്ള പോക്കും. പരാജയമുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണ് നാം ശ്രമിക്കാറുള്ളത്. തോൽവിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നവർ നന്നേ കുറവാണ്. അനിഷ്ടകരമായ പെരുമാറ്റത്തിൻ്റെ കാരണം ഞാനല്ല മറ്റുള്ളവരാണ് എന്ന് കരുതാനാണ് നമുക്കിഷ്ടം. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സ്വഭാവവും പെരുമാറ്റവും മാറ്റാനായി നാം നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും അടുപ്പമുള്ളവരോടും കൂടുതൽ ഇടപഴകുന്നവരോടും നമ്മൾ പറയാറില്ലേ, എത്ര തവണ പറഞ്ഞതാ, എന്നിട്ടും ഒരു കുലുക്കവുമില്ല, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളോട് ദേഷ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾ പറയും, നിന്നെക്കൊണ്ട് തോറ്റു, നീയൊന്നും നന്നാവാൻ പോകുന്നില്ല. മറ്റുള്ളവർ അവരുടെ പെരുമാറ്റം മാറ്റമില്ലാതെ തുടരുമ്പോഴാണ് നാം വിഷമിക്കുന്നത്, പരിഭവപ്പെടുന്നത്. എന്നാൽ നാം തുടർന്നു വരുന്ന ശൈലിയിലും ഭാവത്തിലും വികാരപ്രകടനത്തിലും എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? വർഷങ്ങളോളം കൂടെയുള്ളവരെ മാറ്റാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടെങ്കിൽ സ്വയം മാറാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്? വ്യക്തിഗത പരിവർത്തനം സ്വയം ശാക്തീകരണത്തിൻ്റെയും വളർച്ചയുടെയും വഴിയാണ്. സ്വയം കഴിവുകൾ തിരിച്ചറിയുന്ന അർത്ഥപൂർണമായ മാറ്റത്തിൻ്റെ വഴിയാണത്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നാം അവരുടെ ചിന്തകളെയും വികാരങ്ങളെയും ഇഷ്ടങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയല്ലേ? സ്വയം മാറുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ലെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ സമീപനത്തിലോ ശൈലിയിലോ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. മറ്റുള്ളവരിൽ കാണാൻ ആഗ്രഹിക്കുന്ന പെരുമാറ്റവും ഗുണവും സ്വജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിച്ചാൽ തീർച്ചയായും അത് അവരെ സ്വാധീനിക്കും. സ്വയാവബോധത്തോടെ കർമ്മം ചെയ്ത് മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാവും, ആത്മസംതൃപ്തി ലഭിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരുടെ മാർഗഭ്രംശം നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല, നിങ്ങൾ സ്വയം സന്മാർഗസ്ഥരാണെങ്കിൽ. ലോകം മുഴുവൻ മാറ്റിയെടുക്കാൻ വെമ്പുന്നവരോട് കുഞ്ഞുണ്ണി മാഷ് ഒരു കൊച്ചുകാര്യം പറയുന്നുണ്ട്, വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ സ്വയം.

ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ വിദ്യ അനൂപ്. 4 മണിപ്പൂക്കൾ ഇനി നാളെ വൈകിട്ട് 4 മണിക്ക്.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാർ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. കരാർ പ്രകാരമുള്ള തീരുവ ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാവും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര, മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളുമെല്ലാം ഉടൻ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവച്ചു. ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും.

0: ഫിഫ ലോകകപ്പ് ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 12:602 മംഗളൂർ ചെന്നൈ എക്സ്പ്രസ് 6:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് വിദ്യ അനൂപ്. നമസ്കാരം. പാലക്കാട് ജില്ലയിലെ പിരായിയിലെ ആരോഗ്യകേന്ദ്രം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ സന്ദർശിച്ചു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വിപുലമായ സൌകര്യങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം വിലയിരുത്തി. പിരായിരിയിൽ സ്ഥലം ലഭ്യമാക്കിയാൽ മികച്ച സൌകര്യങ്ങളോടെയുള്ള ആശുപത്രി കെട്ടിടം സർക്കാർ നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് രാമനാട്ടുകര നഗരസഭ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ പദ്ധതി ഗോൾ 2026 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി അധ്യക്ഷനായി. ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ പാലക്കാട് ജില്ലാ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി ADMK അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു.
2: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി തുടർന്ന് കേൾക്കാം ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികൾ.
3: ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 5 മണി.
4: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരൺ മേ ആയേ സുൻതേ ഹേ അഞ്ജന AS കി വാർത്ത. പ്രവാസി ഹിന്ദി കഹാനിയോ മേ സാമാജിക് ജീവൻ.
5: പ്രവാസി ഹിന്ദി കഹാനിയോ കാ സാമാജിക് ജീവൻ, വിദേശ് മേ ബസേ ഭാരതീയോ കെ സംഘർഷ്, പഹചാൻ കെ സങ്കട് ഓർ അപ്നി ജഡോം സേ ജുഡാ ഓർ അൽഗാവ് കെ ദ്വന്ദ് കോ ഗഹറായി സേ ദർശാതാ ഹേ. ഏക സാഹിത്യ ഏക സാംസ്കൃതിക് പുൽ ഹേ ജോ വിദേശി പരിവേശ് മേ ഭാരതീയ സംസ്കാരോ കി ജീവന്തതാ കോ പ്രസ്തുത് കർത്താ ഹേ. പ്രവാസി ഹിന്ദി സാഹിത്യ ഓർ കഹാനിയോ മേ സാമാജിക് ജീവൻ കെ മുഖ്യ പഹലു ഇസ് പ്രകാ ഹേ. സാംസ്കൃതിക് ടക്കരാ ഓർ സാമഞ്ജസ്യ പർദേശ് മേം രഹനെ വാലെ ഭാരതീയോ കെ സാമനെ സബ്സേ ബഡി ചുനൌതി വിദേശി സഭ്യത ഓർ ഭാരതീയ സംസ്കൃതി കെ ബീച്ച് സന്തുലൻ ബനാനെ കി ഹോതി ഹേ. പ്രവാസി കഹാനിയോ കെ പാത്ര ജൈസെ ഉഷ പ്രേംവദ യാ സുഷം ബേദി കി കഹാനിയോ കെ പാത്ര നിരന്തർ അപ്നി പഹചാൻ ഖോജ്നെ കി ജന്തോജഹസ് മേം ലഗെ രഹതെ ഹേ. ഭൗതിക് സുഖ സുവിധാവോ ഓർ ഛക്കാ ചൌന്ദ് കെ ബീച്ച് ഭി പ്രവാസി സമാജ് മാനസിക് റൂപ് സേ അക്സർ അകേല ഹോതാ ഹേ. ഏ അകേലാപ്പൻ വതൻ കി യാദ് ഓർ അപ്നോ സേ ദൂർ രഹനേ കാ ദർദ് പ്രവാസി കഹാനിയോ കി പ്രമുഖ സാമാജിക് ഭാവനാത്മക് ധീം ഹേ. വിദേശോ മേം നൌക്കരി ശിക്ഷ ഓർ സാമാജിക് ജീവൻ മേം നക്സൽവാദ് കാ സാമന കർണ പ്രവാസി സമാജ് കി ഏക കടോർ സച്ചായി ഹേ. കഹാനിയോ മേം ഇസ്കാ ചിത്രൻ പാത്രോ കെ ഫീതർ ഉപജി ഹീൻ ഭാവന ഓർ സംഘർഷ് കോ ഉജാഗർ കർത്താ ഹേ. പ്രവാസി കഹാനിയോ മേം സ്ത്രീ പാത്രോ കി പ്രധാനതാ ഹേ. ആധുനിക് പശ്ചിമി പരിവേശ് മേം സ്ത്രീ പുരുഷ് സംബന്ധോ ഓർ ദാമ്പത്യ ജീവൻ കി അനിശ്ചിതതാ കോ.

പ്രിയശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495946321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: തുടിതാളം പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് കടുത്തുരുത്തി ഒ ആർ ശ്രീകുമാറും സംഘവും.

തുടിതാളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് കടുത്തുരുത്തി ഒ ആർ ശ്രീകുമാറും സംഘവും. പങ്കെടുത്തവർ അനിൽകുമാർ, രാജേഷ്, ശ്രീകുമാർ, ബിനു, മിഥുൻ, അഭിഷേക്, ആദിത്യൻ.

0: ആകാശവാണി. ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഗോഖലയോടൊന്നിച്ച് പാർത്തിരുന്ന കാലത്ത് പ്രസിദ്ധരായ പല നേതാക്കന്മാരുമായി പരിചയപ്പെടുന്നതിന് ഗാന്ധിജിക്ക് അവസരം ലഭിച്ചു. ഗോഖലയുടെ വീടിനടുത്തായിരുന്നു സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ പി സി റേ പാർത്തിരുന്നത്. റേയുടെ ലഘുജീവിതവും സ്വഭാവശുദ്ധിയും ഗാന്ധിയെ ആകർഷിച്ചു. 800 രൂപ ശമ്പളം വാങ്ങിയിരുന്ന റേ തന്റെ ചെലവിന് 40 രൂപ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊതുപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. സർ ഗുരുദാസ് ബാനർജി, സിസ്റ്റർ നിവേദിത, ജസ്റ്റിസ് മിത്ര എന്നിവരായിരുന്നു ഗാന്ധിജിക്ക് പരിചയപ്പെടാൻ ഇടവന്ന മറ്റു ചില വ്യക്തികൾ. കൊൽക്കത്തയിലെ പ്രധാനികളെ കാണുന്നതിനും അവിടത്തെ പൊതുസ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിനും ഗാന്ധിജി തന്റെ സമയം ഉപയോഗപ്പെടുത്തി. 1-2 പൊതുയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ബൂവർ യുദ്ധത്തിൽ ഇന്ത്യക്കാർ ചെയ്ത സേവനങ്ങളെപ്പറ്റി അദ്ദേഹം ഈ യോഗങ്ങളിൽ പ്രസംഗിച്ചു. ആ പ്രസംഗങ്ങൾ പത്രങ്ങളിൽ വായിച്ചപ്പോൾ പലരും അതിനെ പ്രശംസിക്കുകയുണ്ടായി. പി സി റേയും അതിനെക്കുറിച്ച് ഗോഖലയോട് പറഞ്ഞു. ഗോഖലയ്ക്കും ഗാന്ധിയുടെ പ്രസംഗങ്ങൾ വളരെ ഇഷ്ടമായി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവായ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ അന്ന് കൽക്കത്തയിലുണ്ടായിരുന്നു. ഗാന്ധി അദ്ദേഹത്തെ കാണുവാൻ ശ്രമിച്ചുവെങ്കിലും തരപ്പെട്ടില്ല. ബ്രഹ്മസമാജ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നു മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രഹ്മസമാജക്കാരുടെ ഒരു യോഗത്തിൽ സന്നിഹിതനാകുന്നതിന് ഗാന്ധിക്ക് അവസരം ലഭിച്ചു. വിവേകാനന്ദ സ്വാമിയെ കാണുവാനുള്ള പരിശ്രമവും ഫലിച്ചില്ല. സ്വാമി അന്ന് രോഗബാധിതനായി കിടക്കുകയായിരുന്നു. കൽക്കത്തയിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ച കൂട്ടത്തിൽ അവിടത്തെ കാളിക്ഷേത്രത്തിലും ഗാന്ധി പോവുകയുണ്ടായി. അവിടെ കണ്ടിരുന്ന കാഴ്ച അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. ക്ഷേത്ര പരിസരങ്ങളിൽ തിങ്ങിക്കൂടിയിരുന്ന യാചകന്മാരും അവിടെ നടക്കുന്ന മൃഗബലിയും അതിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തവും ചുറ്റും കണ്ടിരുന്ന മാലിന്യവും അദ്ദേഹത്തെ സ്തംഭിപ്പിച്ചു. വെറുപ്പ് തോന്നിക്കുന്ന ആ

0: ഞായറാഴ്ച കുറേ ദിവസത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. കൽക്കത്തയിലെ താമസത്തിനിടയിൽ ഗാന്ധി ബർമ്മയും സന്ദർശിക്കുകയുണ്ടായി. ബർമ്മയിലെ സ്ത്രീകളുടെ സ്വാശ്രയശീലവും ആകർഷകമായ പെരുമാറ്റവും ഗാന്ധി ഇഷ്ടപ്പെട്ടു. എന്നാൽ പുരുഷന്മാരുടെ അലസത അദ്ദേഹത്തെ വേദനപ്പെടുത്തി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321 9496 5321 ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പോഷകമൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് പരമ്പരാഗതമായി കർഷകർ അനുവർത്തിച്ചു പോരുന്നത്. മണ്ണിലെ രാസപ്രവർത്തനങ്ങൾ, പിഎച്ച് വ്യതിയാനങ്ങൾ, ജലാംശത്തിന്റെ കുറവ്, വേരുകളുടെ ആകിരണശേഷിയിലെ പരിമിതി എന്നിവ മൂലം മണ്ണിൽ ചേർക്കുന്ന വളങ്ങളുടെ ഗണ്യമായ ഭാഗം ചെടിക്ക് ലഭ്യമാകാതെ പോകുന്നു. വളത്തിന്റെ ഉപയോഗക്ഷമത കുറയുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പോഷകങ്ങളെ പെട്ടെന്ന് ചെടിക്ക് ലഭ്യമാക്കാൻ അവലംബിക്കാവുന്ന ഒരു വളപ്രയോഗ രീതിയാണ് പത്രപോഷണം അഥവാ ഫോളിയർ ന്യൂട്രീഷൻ. ഇതേക്കുറിച്ച് വിശദമാക്കുന്ന ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആന്റ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.
1: പോഷകലായനി നേരിട്ട് ഇലകളിൽ തളിക്കുന്ന വളപ്രയോഗ രീതിയാണ് പത്രപോഷണം. ഇലകളിൽ കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങൾ അഥവാ സൊമാറ്റയിലൂടെയും ബാഹ്യചർമ്മമായ ക്യൂട്ടിക്കിൾ വഴിയും മൂലകങ്ങൾ ദ്രുതഗതിയിൽ സസ്യങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഇത് മണ്ണ് വഴിയുള്ള ആഗിരണത്തെക്കാൾ വേഗത്തിലും കാര്യക്ഷമമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മണ്ണിൽ കൂടി ലഭിക്കുന്ന പോഷകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി ഇലകളിലൂടെയുള്ള പോഷണം അഥവാ പത്രപോഷണം ഫലപ്രദമാണ്. കൂടാതെ ചെടികൾക്ക് അവയുടെ വളർച്ചാഘട്ടത്തിൽ ആവശ്യമായ അവശ്യ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ രീതി അവലംബിക്കാവുന്നു.

0: ഉന്നതാണ്. എന്നിരുന്നാലും മണ്ണിലൂടെയുള്ള വളപ്രയോഗത്തിന് ബദലാവാൻ പത്രപോഷണം വഴി സാധ്യമല്ല. ചെടികൾ വളർന്ന് ഇലകൾ ഉണ്ടായതിന് ശേഷം മാത്രമേ പത്രപോഷണം സാധ്യമാകൂ. സസ്യങ്ങൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുന്നതിനും ചെറിയ തോതിൽ ആവശ്യമുള്ള മൂലകങ്ങൾ, പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലകങ്ങൾ തക്ക സമയത്ത് ലഭ്യമാക്കുന്നതിനും പത്രപോഷണം സഹായിക്കുന്നു.
1: ഏതെല്ലാം വളങ്ങളാണ് പത്രപോഷണത്തിന് അനുയോജ്യമായത്?
0: വെള്ളത്തിൽ അലിയുന്ന ഏത് രാസ വളങ്ങളെയും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളെയും നമുക്ക് പത്രപോഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം വളങ്ങൾ നേർപ്പിച്ച് ഇലകളിൽ തളിക്കുകയോ ജലസേചനത്തിനൊപ്പം നൽകുകയോ ചെയ്യാം. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പത്രപോഷണം വഴി വളരെ ഫലപ്രദമായി ക്രമീകരിക്കാനാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനായി സൂക്ഷ്മ മൂലകങ്ങളുടെ നേർവളങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളയുടെ വളർച്ചയ്ക്കനുസരിച്ച് 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ എന്ന തോതിൽ വളങ്ങൾ വെള്ളത്തിൽ കലക്കി തളിക്കണമെന്നുള്ളതാണ് പൊതു ശുപാർശ. എന്നിരുന്നാലും ബോറോൺ അടങ്ങിയ വളങ്ങൾ 1 ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ നിജപ്പെടുത്തേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പോഷക മിശ്രിതമായ സമ്പൂർണ്ണ പത്രപോഷണത്തിന് വളരെ അനുയോജ്യമാണ്. ഇതിൽ ദ്വിതീയ മൂലകങ്ങളായ മഗ്നീഷ്യം, സൾഫർ എന്നിവയ്ക്ക് പുറമെ സിങ്ക്, ബോറോൺ, കോപ്പർ, അയൺ, മാംഗനീസ്, മോളിബ്ഡിനം തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നീ വിളകളിൽ സമ്പൂർണ്ണ പോഷക മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു പുറമെ വാഴയ്ക്ക് വേണ്ടി വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത സൂക്ഷ്മ മൂലക മിശ്രിതവും പത്രപോഷണത്തിനായി ഉപയോഗിക്കാം. വാഴ നട്ട് 3 മാസത്തിന് ശേഷം 4 ഗ്രാം മിശ്രിതം 400 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്.
1: ജൈവ കൃഷിയിൽ നമുക്ക് പത്രപോഷണ രീതി അനുവർത്തിക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായും ജൈവകൃഷിയിലും നമുക്ക് പത്രപോഷണം വഴി വളപ്രയോഗം നടത്താവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇത് കൂടാതെ EM ലായനി, മുട്ടശർക്കര മിശ്രിതം, മത്തിശർക്കര മിശ്രിതം എന്നിവ 2 മുതൽ 5 മില്ലി ലിറ്റർ 1 ലിറ്റർ എന്ന തോതിലും 2 ആഴ്ച ഇടവേളകളിൽ ചെടിക്ക് നൽകാവുന്നതാണ്.
1: പത്രപോഷണത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പത്രപോഷണത്തിൽ നമ്മൾ ചെടികളുടെ ഇലകളിൽ നേരിട്ടാണ് വളങ്ങൾ തളിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വളങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ള അളവിൽ തന്നെ ഇലകളിൽ തളിക്കേണ്ടതാണ്. വീര്യം കൂടിയാൽ ഇലകൾ കരിഞ്ഞു പോകും. പത്രപോഷണത്തിന് അനുയോജ്യമായ സമയം 11 മണിക്ക് മുൻപോ 3 മണിക്ക് ശേഷമോ ആണ്. ഈ സമയങ്ങളിൽ ചെടിയുടെ ആഗിരണശേഷി കൂടുതലായിരിക്കും. ഇലകളുടെ 2 വശത്തും ലായനി തളിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ഒരു ബദൽ മാർഗമല്ല പത്രപോഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പകരം ഇതിനെ പിന്താങ്ങുന്ന ഒരു രീതിയാണ് പത്രപോഷണം.
1: നേരത്തെ പറഞ്ഞല്ലോ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച സൂക്ഷ്മ മൂലക മിശ്രിതമായ സമ്പൂർണയെക്കുറിച്ച്, ഓരോ വിളകൾക്കും ഓരോ രീതിയിലാണോ സമ്പൂർണ ഉപയോഗിക്കേണ്ടത്?
0: സമ്പൂർണ നെല്ല്, പച്ചക്കറി, വാഴ എന്നീ വിളകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിനാണെങ്കിൽ പറിച്ചു നടൽ രീതി അവലംബിക്കുമ്പോൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ പറിച്ചു നടുന്നതിന് 3 ദിവസം മുൻപേ തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 30-50 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. നേരിട്ട് നടുന്ന രീതിയിലാണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 20-ാം ദിവസവും 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 50-70 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. പച്ചക്കറികൾക്ക് 5 ഗ്രാം 1 ലിറ്ററിന് 30-45-60 ദിവസങ്ങളിൽ നൽകാം. നേരിട്ട് നടുന്ന രീതിയിൽ 5 ഗ്രാം 1 ലിറ്ററിന് 15-30-45 ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. വാഴയ്ക്ക് നേരിട്ട് നടുമ്പോൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 2, 4, 6, 8 മാസങ്ങളിൽ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പത്രപോഷണം ഒരു പുതിയ വളപ്രയോഗ രീതിയല്ല. അത് മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ബദലായൊരു മാർഗവുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണോ ചെടികൾ പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പത്രപോഷണം അവലംബിക്കാം. പ്രത്യേകിച്ചും ഇത് സൂക്ഷ്മ മൂലകങ്ങൾക്കാണ് പത്രപോഷണം വളരെ എഫക്റ്റീവായി കാണപ്പെടുന്നത്. നമ്മുടെ നേർവളങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പത്രപോഷണം അത്ര കണ്ട് അഭികാമ്യമല്ല. സൂക്ഷ്മ മൂലകങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. ഒന്നുകൂടി ഊന്നി പറയുന്നു, എപ്പോഴാണോ നമ്മൾക്ക് ചെടി പോഷക മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ക്രോപ്പ് റിക്കവറി മെക്കാനിസം

ഓർഗാനിസമായിട്ട് പത്രപോഷണം അല്ലെങ്കിൽ ഫോളിയാർ ന്യൂട്രീഷൻ അവലംബിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മണ്ണിൽ കൂടിയുള്ള രാസവളപ്രയോഗം നടത്തുമ്പോൾ കുറച്ച് അളവ് കൂടിയാലും പ്രത്യേകിച്ച് വിള നഷ്ടം കർഷകനുണ്ടാവുന്നില്ല. എന്നാൽ പത്രപോഷണം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം വളപ്രയോഗം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് ഇലകളിൽ തളിക്കുന്നത് കൊണ്ട് ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം പത്രപോഷണം നടത്തേണ്ടതാണ്.

പോഷണം ഇലകളിലൂടെ സാധ്യമാകുമോ? ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.

ഇനി കാർഷിക വാർത്തകൾ. കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം പദ്ധതി നടപ്പിലാക്കി വരുന്നു. കർഷകർക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ ലഭ്യമാക്കുകയും ഗ്രാമീണ മേഖലയിൽ ഗുണമേന്മയുള്ള കാർഷിക യന്ത്രസേവനങ്ങൾ സമയബന്ധിതമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മണി മുതൽ കേന്ദ്ര സർക്കാർ പോർട്ടലായ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന സ്വീകരിക്കുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ കോഴിക്കോട് ഓഫീസുകളുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0495-27-25-354, 0477-22-66-084, 0471-23-06-748, ഇമെയിൽ smamkerala@gmail.com. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷി ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94-47-71-36-27 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപര്യമുള്ളവർ 77-09-01

0: 04 85 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 07 7 7 3. ഒരു നമ്പർ കൂടിയുണ്ട്, 04 87 23 70 773. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട

0: ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Shagun Chopra. New Delhi has said that it is closely following the developments in West Asia following renewed escalations of tensions between US and Iran and attacks on commercial vessels. Briefing media in New Delhi this evening, spokesperson of the Ministry of External Affairs, Randhir Jaiswal, reiterated India's call for safe and unimpeded navigation and the flow of commerce through the Strait of Hormuz.
3: We are closely following the developments that are happening in West Asia. We continue to call for safe and unimpeded navigation and flow of commerce through the Strait of Hormuz. This is key for ensuring economic and energy security of people across the world.
2: India also expressed deep concern at the attacks on two vessels, MT Al-Bahia and MT Mombasa, during their transit through the Strait of Hormuz today. Both the vessels were carrying 30 Indian seafarers, among their combined crew of 46. Mr. Jaiswal said the Deputy Chief of Mission of the Embassy of Iran in New Delhi was summoned this morning by the ministry.
3: We had issued a statement post-summoning of the Deputy Chief of Mission of Iran. We conveyed to them our deepest concerns and that we strongly condemned what has happened. We lost precious Indian life and there are several Indian nationals who have been injured and a couple of them are also seriously injured. So we conveyed our strongest protest with the Iranian side on this particular matter that these attacks must stop at the earliest. At the same time, there should be de-escalation and the two sides should come to the negotiating table and take the path of dialogue and diplomacy so that peace and stability can be ensured in West Asia.
2: Responding to a question on protests in POJK, Mr. Jaiswal said the ongoing protests in POJK are a direct consequence of Pakistan's decades-long systemic exploitation, denial of fundamental rights and administrative oppression in areas under its illegal and forcible occupation. He pointed out that rather than addressing the legitimate grievances of the local populace, the Pakistani state has responded with extreme police brutality and deploying lethal force against unarmed civilians that has resulted in tragic fatalities. He said New Delhi expects the international community to hold Pakistan fully accountable for these abuses and misdeeds. In a major step towards expanding bilateral trade and investment engagement, the first round of negotiations for the India-Maldives Free Trade Agreement concluded successfully. The negotiations were held in virtual mode last week. The Commerce and Industry Ministry said both sides made substantive progress across the negotiating tracks and reached broad convergence on several issues.

0: comprehensive economic and trade agreement between India and the United Kingdom will come into force from tomorrow. The landmark deal grants Indian exports zero duty access to 99% of tariff lines in the UK market. It reflects the shared commitment of India and the United Kingdom to deepen their strategic partnership and deliver prosperity for their people. The Supreme Court today agreed to hear the Bhojshala dispute in Dhar district of Madhya Pradesh on a day-to-day basis to resolve the issue. However, the bench comprising Chief Justice of India, Surya Kant, Justice Joy Mallya Bakshi and Justice V. Mohana declined the petitioner's request for an interim order restoring the status quo ante under which Muslims were permitted to offer namaz on Fridays alongside Hindu worship on designated days. The bench directed the state to make available a separate open space adjacent to the subject site to the Muslim site for offering namaz on Fridays between 1 p.m. and 3 p.m. The bench clarified that this arrangement is ad hoc in nature, subject to the final outcome of the matter. Election Commission has extended the schedule of ongoing special intensive revision of electoral rolls in Haryana and Andhra Pradesh by 10 more days. According to the Commission's revised schedule, the booth level officers, BLOs, will now visit house to house in both the states till 24th of this month. In cricket, England were 162 for 6 in 33 overs against India in the first of the three-match ODI series at Birmingham when reports last came in. Earlier, England won the toss and opted to bat first. In FIFA World Cup, France will take on Spain in the first semi-final at Dallas Stadium in Texas, US tonight. The match is scheduled to begin at 12:30 a.m. Indian Standard Time. France will look to book their place in third consecutive FIFA World Cup final. Spain, on the other hand, will aim to advance into their first World Cup final since lifting the trophy in 2010. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. അടുത്ത മാസം 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാകും ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ ഒരു മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാനും യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി തിളക്കം 2026 സംഘടിപ്പിച്ചു. മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC വിഭാഗത്തിൽ 131 വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിഭാഗത്തിൽ 126 വിദ്യാർത്ഥികൾക്കും മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ജി സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് സ്കീം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയുടെ ധനസഹായത്തോടെ 45 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്മാർട്ട് വില്ലേജ് മന്ദിരം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ആകെ 984 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഓഫീസ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, ഡൈനിങ് ഏരിയ, വാഷ് ഏരിയ, റാമ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പ്രവൃത്തികൾക്കായി 4 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി

0: 1.50 ലക്ഷം രൂപയും ചെലവായി. ലോഡ് ബിയറിംഗ് സ്ട്രക്ചറായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ അരുവിക്കര മൈലം ഗവൺമെന്റ് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ വായന മാസാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വായന മത്സരങ്ങളിൽ വിജയികളായവർക്ക് ജില്ലാ കളക്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനയും കരുത്തും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ അൻസാർ എസ് രാജ് കുട്ടികളുമായി സംവദിച്ചു. മന്ത്രി കെ എ തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി ആദരിച്ചു. അടുത്തിടെ മന്ത്രി തൊളിക്കോട്, പൊൻപാറ, ചെറുവക്കോണം ഉന്നതികൾ സന്ദർശിക്കുകയും പ്രദേശത്തെ അടിസ്ഥാന സൌകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലും പ്രദേശത്തെ അങ്കണവാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും മന്ത്രി നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മന്ത്രി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തിയത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

അറിയിപ്പ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംബോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ത്തോളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിനുണ്ട്. ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സരപരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946 3321, 9496

6553631 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വൃക്ക രോഗങ്ങളുടെ ചികിത്സ ഹോമിയോപതിയിൽ ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: यं रूपं गृहीतवान् यत्र प्रतिवर्षं प्रदर्शिनां क्रेतॄणां विक्रेतॄणाम् अथ कौतुकवतां दर्शकानां संख्यायां नूतन समृद्धिः समालोच्यते। मन्त्रिणा अग्रे सप्रमोदम् उक्तं यत् देशस्य सूक्ष्म लघु मध्यम उद्यमाः अथ नवोन्मेषिणः साहसिनः उद्यमिनः अपि अस्मिन् महोत्सवे स्वकीयं कौशलं प्रदर्शयितुं सोत्साहं भागं गृह्णन्ति। तेन सुस्पष्टं व्याहृतं यद् विदेशैः सह कृताः विविधाः मुक्त व्यापार सन्धयः अस्मदीयं वस्त्र उद्योग क्षेत्रं नितरां सफलीकुर्वन्ति, तस्मै नवीनां कान्तिं च प्रयच्छन्ति। भारतीय ऋतु विज्ञान विभागेन अद्य बिहार ओडिशा राज्ययोः अतिवृष्टेः सुस्पष्टः पूर्वानुमान संकेतः प्रकटितः। ऋतु वैज्ञानिकैः इदमपि संसूचितं यत् ईदृशी एव जल संकट स्थितिः उत्तर पूर्व भारते छत्तीसगढ़ झारखंड पश्चिम बंगाल राज्येषु च श्वः यावत् अश्रान्तं प्रवर्तयिष्यते। अनेन सहैव पर्यावरणविद्भिः विशेषरूपेण व्याहृतं यत् अस्मात् दिनांकात् आरभ्य अस्य मासस्य ऊनत्रिंशत् दिनांकं यावत् हरियाणा चंडीगढ़ दिल्ली पंजाब पश्चिमोत्तर प्रदेशेष्वपि मंद मध्यम वृष्टिः वसुंधराम् आच्छादयिष्यति, येन निदाघ तप्तानां जनपदानां कृते कश्चन अनिर्वचनीयः आह्लादः सम्प्राप्स्यते। फीफा विश्वचषक पादकन्दुक प्रतिस्पर्धायाः प्रथमोपान्त्यचरणस्य स्पर्धायाम् अद्य रात्रौ अमेरिकादेशस्य टेक्सस राज्यस्य डलास क्रीडांगणे फ्रांस दलं स्पेन दलं सम्मुखीकरिष्यति। स्पर्धेयं भारतीय समयानुसारं मध्यरात्रौ सार्धद्वादशवादने समारप्स्यते। इति वार्ताः।
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. എം ടി അൽ ബഹിയ, എം ടി മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു.

0: ഓണ വിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2ാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJU ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിനുശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പാക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് 4 അമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. KCB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KCB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും.

നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ

0: സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്. രചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

അടുത്ത ഗാനം എസ് ജാനകിയും സംഘവും പാടിയത് ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം. ചിത്രം 1000 കണ്ണുകൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി.
1: വയലും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. വഴിമുടക്കികളെ അവഗണിക്കുക, വഴിവിളക്കാകുന്നവരെ കൂടെ കൂട്ടുക. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. മറ്റൊരു കൂട്ടർ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ നിരാശപ്പെടുത്താനോ നമ്മളിൽ അനാവശ്യ ഭയങ്ങൾ നിറയ്ക്കാനോ ശ്രമിക്കും. അസൂയയോ അല്ലെങ്കിൽ നമ്മൾ അവരെക്കാൾ മുന്നിലെത്തുമോ എന്ന ചിന്തയോ ആകാം ഇതിന് കാരണം. ഇവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയെ മന്ദഗതിയിലാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുന്നവരെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നെഗറ്റീവ് ചിന്തകളുള്ള മനുഷ്യരെ അകറ്റി നിർത്തിക്കൊണ്ട് നല്ലവരായ മനുഷ്യരുടെ വെളിച്ചത്തിൽ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി സസ്യങ്ങളിലെ പ്രവർത്തന മാർഗങ്ങളെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. പണ്ട് കുഞ്ഞിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അരളിയും പീച്ചിയും റോസയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അന്നൊക്കെ അമ്മ ആ ചെടികളുടെ രണ്ട് കൊണ്ടകൾ ചേർത്ത് വെച്ച് ചകിരിയും മറ്റും കൊണ്ട് പതിവെക്കുന്നത് കാണാം. കുരുമുളക് വള്ളികളിൽ മുട്ടിൽ നിന്നും വേര് കിളിർക്കുമ്പോൾ അവ മണ്ണിൽ ചേർത്ത് വെച്ച് പുറത്ത് മണ്ണിട്ട് കൊടുക്കും. വേര് പിടിച്ചു വരുമ്പോൾ മുറിച്ചു നടുന്നത് കാണാം. ഇങ്ങനെ ഒരു ചെടിയുടെ വിത്തിൽ നിന്ന് മാത്രമല്ലാതെ എത്ര രീതിയിൽ പുതിയ ചെടികൾ ഉണ്ടാക്കാം അല്ലേ? ഈ സസ്യപ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് വെള്ളായണി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.

0: ഡോക്ടർ ചിഞ്ചു പരിപാടിയിലേക്ക് സ്വാഗതം.
1: നന്ദി സർ.
0: ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമാണ് സസ്യങ്ങളുടെ പ്രവർധന മാർഗങ്ങൾ.
1: സസ്യപ്രവർധനം എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിന്റെ കാഠിന്യം കൊണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയ തൈ ഉണ്ടാക്കുന്ന മാർഗങ്ങളെയാണ് നമ്മൾ സസ്യപ്രവർധന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയുള്ള ചെടിയിൽ നിന്ന് അതിൻ്റെ അത്ര ക്വാളിറ്റി അല്ലെങ്കിൽ അതിലും മികച്ച ക്വാളിറ്റിയിലുള്ള ഒരു തൈ ഉണ്ടാക്കി അതിനെ നട്ട് പരിപാലിച്ചാൽ മാത്രമേ അടുത്ത തലമുറയിലും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള കിട്ടത്തുള്ളൂ.
0: കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ള കാര്യം ഇത് തന്നെയാണ്.
1: അതെ, വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയും പോലെ ആ വിത്ത് അല്ലെങ്കിൽ തൈയിലൂടെ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സസ്യപ്രവർധനം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന പല മാർഗങ്ങളെയും നമുക്ക് ഏഴ് തരമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം.
0: ഇതിനെയൊന്ന് വിശദീകരിക്കാം, ഏതൊക്കെ മാർഗങ്ങളാണ്?
1: വിത്ത് നട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നതിനെയാണ് ഒന്നാമത്തെ മാർഗം. വളരെ സിമ്പിളായിട്ട് അത് നമ്മൾ പോലും വേണ്ട, പ്രകൃതി തന്നെ അത് ചെയ്തോളും. രണ്ടാമത്തേത് നമുക്ക് ബൾബിലെ സക്കർ, അതായത് അതിൽ നിന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന തൈകളെ പിരിച്ചു നടുന്നതിനെ നമുക്ക് പറയാം. മൂന്നാമത് നമുക്ക് ഒരു സസ്യത്തിന്റെ ഭാഗങ്ങൾ, ആ ഭാഗത്തെ മുറിച്ച് നട്ട് അതിനെ ഒരു പുതിയ തൈയാക്കി മാറ്റി പരിപാലിക്കുന്നതിനെയാണ് മൂന്നാമത്തെ മാർഗം. പിന്നെ അടുത്ത് വരുന്നത് ലെയറിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പതിവെക്കൽ. അടുത്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഒട്ടിക്കൽ. ഇനി ആറാമതായിട്ട് നമുക്ക് ബഡ്ഡിങ് പറയാം. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുകുളനം അല്ലെങ്കിൽ അതിൻ്റെ ആ ചെറിയ ബഡ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കുന്നതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ളതാണ് ഇൻവിട്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ടിഷ്യു കൾച്ചർ എന്ന് പറയുന്ന കാര്യം. അതാണ് ഇതിലെ താരതമ്യേന ചെലവും അതുപോലെ തന്നെ ഒരു സോഫിസ്റ്റിക്കേഷനും
0: കൂടുതൽ സാങ്കേതിക വിദ്യ തന്നെയാണ് അത്.
1: അതെ അതെ, അതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ. ഇങ്ങനെ ഏഴു മാർഗങ്ങളാണ് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്.
0: അപ്പൊ സർ, ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ വിത്താണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.
1: വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എളുപ്പം നമുക്ക് ലഭ്യമാകുന്നതും എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അണ്ണാൻ കുഞ്ഞ് വിചാരിച്ചാലും ഒരു പക്ഷി വിചാരിച്ചാലും ഒരു വിത്തിൽ നിന്ന് പുതിയൊരു തൈ ഉണ്ടാക്കാൻ പറ്റും, അതാണ് പ്രകൃതി നിയമം. പക്ഷെ വിത്ത് തന്നെ ജനിതകമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് മോണോ എംബ്രിയോണിക്കും ഒന്ന് പോളി എംബ്രിയോണിക്കും എന്ന് പറയും. മോണോ എംബ്രിയോണിക് എന്ന് പറയുമ്പോൾ ഒരു വിത്തിൽ നിന്ന് ഒരു തൈ മാത്രം ഉണ്ടാകുന്ന സാഹചര്യമാണ് മോണോ എംബ്രിയോണിക് വിത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 99% മോണോ എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാകുന്ന തൈകളും മാതൃഗുണം കാണിക്കത്തില്ല. ചിലപ്പോൾ ആ മാതൃസസ്യത്തെക്കാളും മികച്ചതാവാം, ചിലപ്പോൾ അതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞതാ. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ അല്ലെങ്കിൽ തെങ്ങാണ്. ഒരു തേങ്ങ എന്ന് പറയുന്നത് ഒരു വിത്താണ്, അതിൽ നിന്ന് നമുക്ക് ഒരു തൈയേ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും നമ്മൾ ഏത് തെങ്ങിൽ നിന്നാണോ എടുക്കുന്നത് അതിൻ്റെ അതേ ഗുണം ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ അതിനേക്കാളും വളരെ മികച്ചതാവാം, ചിലപ്പോൾ മികവ് താഴേക്ക് പോവാം. അതേസമയം പോളി എംബ്രിയോണിക് എന്ന് പറഞ്ഞുകൊണ്ട് പല നാട്ടുമാവുകളും അതിനൊരു ഉദാഹരണമാണ്. അതായത് ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ തന്നെ ഒന്നിലധികം തൈകൾ ഉണ്ടാവുന്ന സാഹചര്യമാണ്. 8-10 തൈകൾ വരെ ആ ഒരൊറ്റ വിത്തിൽ നിന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരു തൈ മാത്രമാണ് മാതൃവൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്. ബാക്കി എല്ലാ തൈകളും തന്നെ മാതൃവൃക്ഷത്തിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരും. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിലെ കോട്ടുകോണം, അതുപോലെ തന്നെ വടക്കോട്ട് പോവുകയാണെങ്കിൽ ഓളോർ, നമ്മുടെ ചന്ദ്രക്കാരൻ, ഇതൊക്കെ നമുക്ക് പോളി എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ വിത്ത് കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന തൈകളിൽ നമുക്ക് മാതൃഗുണം ലഭിക്കുന്നത്. അപ്പോൾ വിത്തിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പുണ്ട്. പിന്നെ വിത്തിൽ നിന്നുള്ള വൃക്ഷവിളകളൊക്കെ ആണെങ്കിൽ അത് കായ്ക്കാനൊക്കെ ഒരു സമയമെടുക്കും. നമുക്ക് 3 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ ആവില്ല, ചിലപ്പം 6-7 വർഷം എടുത്താണ് കായ്ബലം കിട്ടുക. പക്ഷേ അതിന് ശക്തമായ തായ്വേരുണ്ടാവും, മാത്രമല്ല അതിന് ചിലപ്പോൾ 100 വരെ അത് നിൽക്കും. അങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ട്. ഇതാണ് വിത്തിൽ നിന്നുള്ളതിന്റെ ഒരു പ്രത്യേകത.
0: അത് തന്നെ. പിന്നെ ബൾബ് അല്ലെങ്കിൽ സക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പിരിച്ച് നടുന്ന ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ.
1: തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ എളുപ്പമുള്ള കാര്യമാണ്. വാഴ നട്ട് വാഴ ഏകദേശം കുലവരാറാകുമ്പോൾ അതിന്റെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയും വാഴക്കുല മുറിച്ചു മാറ്റുന്നതോടുകൂടി നമുക്ക് അത് പിരിച്ചു നടാം. താരതമ്യേന പ്രകൃതിയിൽ മാതൃഗുണം 100% ലഭിക്കും, എന്നാൽ വളരെ എളുപ്പം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ബൾബിൽ അല്ലെങ്കിൽ സക്കർ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് പിരിച്ച് നടുക എന്നുള്ളത്.
0: പിന്നെ കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, സെയിം ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയും എളുപ്പം ചെയ്യാൻ വേണ്ടിയും.

0: കട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട്ടിങ് ആർക്കും ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകിച്ച് വൈദഗ്ധ്യമോ അല്ലെങ്കിൽ അത് പരിശീലനമോ ആവശ്യമില്ലാതെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന
1: പ്രവർത്തന രീതിയാണ്.
0: അതെ, ഒരു പുതിയ തൈ ഉണ്ടാക്കുന്ന ഇപ്പൊ റോസയായാലും ചെമ്പരത്തി ആയാലും കാർഷിക വിളകളിലെ വിളയായിട്ട് പറയുമ്പോൾ നമുക്ക് മുരിങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒരു ഭാഗം മുറിച്ച് നടുമ്പോൾ അതിൽ വേര് വരികയും അതിൽ തന്നെ പുതിയ ഇലകൾ വരികയും അതൊരു പുതിയ ചെടിയായി മാറുകയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ ചെലവ് കുറഞ്ഞ മാർഗമാണ് അത്. നമുക്കിപ്പോൾ കടച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട്, അതിനെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ വേര് മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കാം. ബ്രയോഫില്ലം പോലുള്ള ചില അലങ്കാര ചെടികളുണ്ട്, അതിന്റെ ഇല നമ്മൾ മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കും. മദർ ഇൻ ലോസ് ടങ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, അതിനും ഇല മുറിച്ച് നട്ടാൽ അതൊരു പുതിയ ചെടിയായി രൂപാന്തരപ്പെടും. പിന്നെ സ്റ്റെം കട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കലായിട്ട് എക്സാമ്പിള് റോസയും പിന്നെ നമ്മുടെ ചെമ്പരത്തി പോലുള്ള ഇത് സ്റ്റെം കട്ടിങ് ആണ്. പിന്നെ ചില ചെടികൾ ഇപ്പൊ മൊസാന്ത പോലുള്ള ചെടികളുണ്ട്, അത് നമുക്ക് വേര് പിടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് സ്റ്റെം കട്ടിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോൺസ് ഉപയോഗിച്ച് നമുക്ക് വെക്കാം. വേര് വരാൻ പ്രകൃതിയിൽ ഒരു അല്പം ബുദ്ധിമുട്ടുള്ള സാധനങ്ങളെ നമുക്ക് അതിന്റെ അടുത്ത ഘട്ടമായ ലെയറിംഗിലേക്ക് പോയി നമുക്ക് തയ്യാക്കി എടുക്കാവുന്നതാണ്. ലെയറിംഗ് അതിനെ നമ്മളെ മലയാളത്തില് പതിവെക്കൽ എന്ന് പറയും. അപ്പൊ പതിവെക്കുന്ന സമയത്ത് അതിന്റെ തൊലിച്ചെത്ത് മാറ്റുകയും അവിടെ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉചിതമായ മാധ്യമം ഏതാണോ, ചിലതിലും വെറും മണ്ണ് തന്നെ നമുക്ക് പോളിത്തീൻ കവറില് കെട്ടി നല്ല ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ വേര് വരുന്നത് കാണാം. ഇപ്പൊ നാരകത്തിലൊക്കെ നമുക്ക് നാരകം, ചാമ്പ,
1: പേരക്ക,
0: പേര ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പമെന്ന് വേര് വരുത്താം. ഏകദേശം ഒരു മാസമൊക്കെ മതി. ആ ഒരു മാസം കഴിയുമ്പോൾ നമ്മളത് മുറിച്ച് പുതിയ ഒരു പോളിബാഗില് പോട്ടിംഗ് മിശ്രം നിറച്ച് ഇതിനെ നട്ട് ഒരു രണ്ടാഴ്ചയോളം തണലത്ത് വെച്ച് എന്നും നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പമെന്ന് 100% മാതൃഗുണം കിട്ടുന്ന തൈകളായി മാറും. അതാണ് ലെയറിംഗിന്റെ. ലെയറിംഗിന്റെ തന്നെ വകഭേദം എന്ന് പറയുന്ന ഇപ്പൊ നാഗപ്പതിവെക്കലുണ്ട്, സർപ്പൻറ്റെയിൻ, അത് നമുക്ക് കുരുമുളകില് നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്കെല്ലാം അതിന്റെ ഓരോ മുട്ടിലും ഒരു കവറില് മണ്ണ് നിറച്ച് വെച്ച് ഒരല്പം വെയിറ്റ് കൂടെ വെച്ചാൽ വേരിറങ്ങും. അതിനെ നമ്മൾ മുറിച്ച് മുറിച്ച്
1: വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാക്കാം.
0: പിന്നെ അതുപോലെ തന്നെ പപ്പായയിൽ മൗണ്ട് ലെയറിംഗ് എന്ന് പറഞ്ഞ് ഒരു ടെക്നിക്കുണ്ട്. മൗണ്ട് ലെയറിംഗിൽ നമ്മൾ ചെയ്യുന്നത് വലിയ പപ്പായയെ നമ്മൾ മുറിച്ചിട്ട് ആ മുറിഭാഗത്ത് കുമിളനാശിനി പുരട്ടും. അപ്പോൾ അതിന്റെ താഴെന്ന് ഒന്നിലധികം പുതിയ ചെറിയ തൈകൾ ഉണ്ടാകും. അതിൽ തന്നെ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് നമുക്ക് പോട്ടിംഗ് മിശ്രിതം കൂന പോലെ വെക്കുമ്പോൾ അതിൽ വേരിറങ്ങുന്ന അങ്ങനത്തെ പല പല ടെക്നിക്കുകളുണ്ട്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാഫ്റ്റിംഗ്.
0: ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടിക്കല്, രണ്ട് സാധനങ്ങളെ പിടിച്ച് ഒട്ടിക്കുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ആ റൂട്ട് സ്റ്റോക്കിലേക്ക് മേൽത്തരം ചെടിയുടെ തലപ്പ് നമ്മൾ ഒട്ടിച്ചു ചേർക്കും. ചെടിയുടെ വേരുഭാഗം അത്രയ്ക്ക് ഉൽപാദനക്ഷമത ഉണ്ടാവില്ല, എന്നാൽ കരുത്തുള്ള ഒരു വേരുപടലവുമായിരിക്കും. അതേസമയം മേലേക്കുള്ളത് നല്ല ഉൽപാദനക്ഷമതയുള്ളതുമായിരിക്കും. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വലുതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ തിപ്പലി വേരുപയോഗിച്ചുകൊണ്ട് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലത്തും അത് നമുക്ക് ധൈര്യമായിട്ട് വളർത്താം. മാത്രമല്ല പല മണ്ണിലൂടെയുള്ള രോഗങ്ങളെയും അത് പ്രതിരോധിക്കും.
1: അത് വേര് തിപ്പലിയായിരിക്കും, പക്ഷെ വരുന്ന മേളിലോട്ട് വരുന്നത് നമ്മുടെ കുരുമുളക് വേണ്ട ഇനമായിരിക്കും.
0: അതെ, അതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കറിയിൽ വഴുതന മുളക് പോലുള്ളതിൽ ചെയ്യുമ്പോഴും കരുത്തുള്ള വേരുപടലമുള്ള റൂട്ട് സ്റ്റോക്ക് എടുക്കും. എന്നാൽ നമുക്ക് വേണ്ട നല്ല ഉൽപാദനക്ഷമതയും മറ്റു ക്വാളിറ്റീസുമുള്ള സയോൺ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തോടെ വളരുന്ന എന്നാൽ നല്ല ഇനങ്ങളെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ ഗ്രാഫ്റ്റിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ഏറ്റവും ചെറുതെന്ന് പറയുന്ന എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. മാവിലാണെങ്കിൽ മുളച്ചു വരുന്ന മാവിന്റെ വിത്തിൽ നിന്ന് 7 മുതൽ 15 ദിവസം വരെ പ്രായമായതിൽ നമുക്ക് ഒട്ടിച്ചു ചേർക്കുന്ന പരിപാടിയുണ്ട്, അത് എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ഇൻവേർട്ടഡ് വി, അങ്ങനെ പല പല ടൈപ്പായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഗ്രാഫ്റ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറെ ക്വാളിറ്റി ഉള്ള തൈകള് നമുക്ക് ചെയ്യാൻ പറ്റും.
1: അടുത്ത രീതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താലും ബഡ്ഡിംഗ് ആണല്ലേ.
0: അതെ, ബഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റിംഗിന്റെ തന്നെ കുറച്ചുകൂടി ഒരു ഉയർന്ന രൂപമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ചില്ല ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതില് ശരാശരി ചിലപ്പോ 8 or 10 മുകുളങ്ങൾ അല്ലെങ്കിൽ ബഡ്ഡുകൾ കാണും. പക്ഷെ ഇതിൽ ഒരെണ്ണം മാത്രമാണ് മുളച്ച് പുതിയ തൈയാകുന്നത്. അപ്പൊ ബാക്കിയുള്ള 7 or 9 ബഡ്ഡുകൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ ഇനം

0: ാണ് കൂടുതൽ തൈകൾ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ അതൊക്കെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബഡ്ഡിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരു ചില്ല എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഗ്രാഫ്റ്റിങ്ങിലൂടെ ഒരു തൈയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ ബഡ്ഡിങ്ങിലൂടെ നമുക്ക് 10 ബഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 തൈ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് കുറച്ച് സ്കില്ല് വേണം. പലവട്ടം ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ പലതും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചെയ്യുന്ന റൂട്ട് സ്റ്റോക്ക് ആയിരുന്നാലും അതിൽ എടുക്കുന്ന ബഡ്ഡായാലും ഇതിനൊക്കെ പ്രായവും പാകതയും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ റബ്ബറിൽ വ്യാപകമായിട്ട് ബഡ്ഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോൾ പ്ലാവിൽ ചെയ്യുന്നുണ്ട്, മാവിൽ ചെയ്യുന്നുണ്ട്, റംബൂട്ടാനിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതിലും നമുക്ക് ഇത് പോസിബിളാണ്. ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പാകത നമുക്ക് അത്രയ്ക്ക് നോക്കേണ്ടതായിട്ട് വരത്തില്ല, പക്ഷേ ബഡ്ഡിങ് കറക്റ്റ് പാകതയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ടുള്ളൂ.
1: സക്സസ് റേറ്റ് അപ്പോഴേ കിട്ടും.
0: ആ സക്സസ് റേറ്റ് അപ്പോഴേ കിട്ടത്തുള്ളൂ.
1: പിന്നെ ചില ആൾക്കാർ ഒരു രസത്തിന് വേണ്ടി ഒരേ പ്ലാന്റിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ബഡ്സ് ചെയ്യാറുണ്ട്. ഡിഫറെന്റ് കളേഴ്സിലെ ഫ്ലവേഴ്സ്, റോസ് ആണെങ്കിൽ കൗതുകമാണ്.
0: കൗതുകം എന്ന് പറയുന്ന അതൊരു ബിസിനസ് ആണ്. അത് നമ്മുടെ നാട്ടില് നമുക്ക് ഉദ്യാനവിളകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റോസ്, പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി ഹിബിസ്കസ്, ബൊഗൈൻ വില്ല, പിന്നെ മാവ്. ഇതിൽ തന്നെ 5-10 ഇനങ്ങൾ ഒറ്റ ചൂടിൽ തന്നെ ബഡോ ഗ്രാഫ്റ്റിങ്ങും അത് സാധ്യമാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു ചില്ലയിൽ നിന്ന് നമ്മൾ ഒളോറു മാങ്ങ പറിക്കുമ്പോൾ അടുത്ത ചില്ലയിൽ നിന്ന് ബാംഗ്ലൂർ പറിക്കുന്നു, അടുത്ത നിന്ന് അൽഫോൺസ് പറിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വളരെ ശാസ്ത്രവും കലയും കൂടെ ഒരുമിക്കുന്ന ഒരു ഒരു വേദിയാണ്. അതോടൊപ്പം അതൊരു ബിസിനസ് കൂടെയാണ്.
1: സാർ, ലാസ്റ്റ് നമ്മുടെ ടിഷ്യു കൾച്ചറാണ്.
0: ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അനുയോജ്യമായ ഒരു കഷണത്തിൽ നിന്ന്, ഒരു സസ്യത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തൈകൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ ഗുണം. മാത്രമല്ല അതിൽ നമ്മൾ പിന്നെ വൈറസും മറ്റ് രോഗങ്ങൾക്ക് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് തൈകളും ആ ലാബിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ കർഷകന്റെ ഫീൽഡിൽ എത്തുന്നത് വരെയും അത് പൂർണ്ണമായും രോഗമുക്തമായിരിക്കുമെന്നുള്ളൊരു മിനിമം ഗ്യാരണ്ടി നമുക്ക് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ഇൻവിട്രോ പ്രൊപ്പഗേഷനിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല മറ്റു രീതികളിൽ കൂടി നമുക്ക് തൈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള പല ചെടികളുടെ തൈകളും നമുക്ക് ടിഷ്യൂ കൾച്ചറിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള ലാബ് സൗകര്യം വേണം, അണുവിമുക്തമായ സാഹചര്യം വേണം, പിന്നെ ഇത് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ വേണം, പിന്നെ കുറച്ച് ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ അത് കുറച്ച് ചിലവേറിയതും കുറച്ച് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഒരിക്കലത് അതെല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിൽ വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംരംഭം കൂടെയാണ് ടിഷ്യൂ കൾച്ചറിൽ കൂടെ തൈ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത്. ഇത് നമുക്ക്
1: എല്ലാ വിളകളിലും ഇതിപ്പം സാധ്യം അല്ലായിരിക്കും.
0: ഏറെക്കുറെ എല്ലാ വിളകളിലും പറ്റും, പക്ഷെ തെങ്ങ് പോലുള്ളതിനൊന്നും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ വാഴയാണ്, വാഴ, ഓർക്കിഡ്, മറ്റു ഉദ്യാന വിളകൾ ഇതിലൊക്കെ സർവ്വസാധാരണ ആയിട്ടുണ്ട്. പക്ഷേ തെങ്ങ് പോലുള്ളതിലൊന്നും ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവിടെയും വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
1: സസ്യപ്രവർദ്ധന രീതികൾ 6-7 ഇപ്പം സാർ തന്നെ പറഞ്ഞു. പക്ഷെ ഇത് ഏത് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് അത് പറഞ്ഞ മാതിരി ശാസ്ത്രീയ രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും.
0: ശരിക്കും പറഞ്ഞാൽ സസ്യപ്രവർദ്ധനം എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡലാണ്. ആൾക്കാർക്ക് പുതിയ തൈകൾ ക്വാളിറ്റി ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് കാശിന് വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ബൾക്കായിട്ട് ഏതെങ്കിലും നഴ്സറികൾക്ക് കൊടുക്കാം. അങ്ങനെ ഇതൊരു ബിസിനസ് മോഡലാണ്. ഇത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്.
1: ഡോക്ടർ ചിഞ്ചു, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: നന്ദി.
2: സസ്യപ്രവർത്തന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ചിഞ്ചു വി എസിന്റെ ഫോൺ നമ്പർ 9497426849. മൂവന്തി താഴ്വരയിൽ അതാ ഒരു ചെങ്കനൽ പോലെ സൂര്യൻ മായാൻ പോവുകയാണ്. ഈ സന്ധ്യാനേരം ഇത്തിരി മഴയുടെ തണുപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു

0: മനോഹര ഗാനം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു.

0: ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: മഴക്കാലമാണല്ലോ, നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും പുതിയവ നടാനും പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഓർമ്മയുണ്ടോ? എന്നാലും ഒരിക്കൽ കൂടി പറയാം. പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: വഴുവഴുത്ത കുരുക്കൾ ചാരം ചേർത്ത് രണ്ടു മൂന്ന് ദിവസം തണലത്തുണക്കി വിത്താക്കാം. അല്ലെങ്കിൽ കുരുക്കൾ ഒരു രാത്രി നാരങ്ങാ നീരിൽ കുതിർത്ത് വച്ച ശേഷം പിറ്റേന്ന് നന്നായി കഴുകിയെടുത്തും വിത്തിനുപയോഗിക്കാം. ഇന്നത്തെ വയലും വീടും

പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ വായ്പാ അപേക്ഷകൾ ഇനി പേപ്പർ രഹിതം. കേന്ദ്ര സർക്കാരിന്റെ 13-ലധികം ക്രെഡിറ്റ് ലിങ്ക്ഡ് സ്കീമുകൾ ഇനി ജൻസമർത്ഥ് പോർട്ടലിൽ ലഭ്യമാണ്. ഓൺലൈനായി യോഗ്യത പരിശോധിക്കാം, ഡിജിറ്റലായി രേഖകൾ സമർപ്പിക്കാം. നിങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി എപ്പോഴും ട്രാക്ക് ചെയ്യാനും ഈ പോർട്ടലിൽ സൌകര്യമുണ്ട്. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.
2: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ വച്ച് ഈ മാസം 17 9 മുതൽ തെരുവ് നായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി, യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് എന്നിവർ പങ്കെടുക്കുന്ന ഈ ശില്പശാലയിൽ സുസ്ഥിരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തെരുവുനായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൊല്ലം ജില്ലാ നെടുവത്തൂർ കൃഷിഭവനിൽ വച്ച് ആത്മ പദ്ധതിയുടെ സഹകരണത്തോടെ നാളെ രാവിലെ 10 മുതൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയകരമായി ചെയ്യാൻ പറ്റുന്ന ഫലവർഗ വിളകളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് കൊട്ടാരക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. സംസ്ഥാന കൃഷിവകുപ്പിന്റെ അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്ന ഹോം ഗ്രൌണ്ടുമായി സഹകരിച്ച് നടത്തുന്ന ഈ പരിശീലന ക്ലാസിൽ കർഷകർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7907713 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യസംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അഥവാ തത്തുല്യം. പ്രായപരിധി 18-30. കോഴ്സ് ഫീസ് 30,000 രൂപ. അവസാന തീയതി July 31. അപേക്ഷ ഖാദി kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വെള്ളയണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ August 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം, എറണാകുളം എന്നിവിടങ്ങളിൽ 22,800, ആലപ്പുഴ 23,000, ചെങ്ങന്നൂർ 25,000, കോട്ടയം

25,800, പാല 24,300, കൊച്ചി റെഡി 22,600, ആലുവ 23,700, വടക്കൻ പറവൂർ 24,200. കൊപ്ര കിൻഡലിന് കൊല്ലം 14,200, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. എറണാകുളം 14,600, വടക്കൻ പറവൂർ 13,300. ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 13,000. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 27,500. ഉഴുന്നു പിളർപ്പ് കിൻഡലിന് തിരുവനന്തപുരം 11,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,750. കുരുമുളക് അൺഗാർബിൾഡ് കിൻഡലിന് നെടുവങ്ങാട് 66,000, പുത്തൂർ 69,000, കൊച്ചി 69,600, കൊച്ചി ഗാർബിൾഡ് 71,600. തുവരപ്പരിപ്പ് കിൻഡലിന് തിരുവനന്തപുരം 12,700. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ പത്നിമാരെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു.

0: യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആന്റ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3rd വട്ടം ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനലിൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2nd സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-ന് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂവെന്നും അദ്ദേഹം അറിയിച്ചു.
2: अगर हम फ्लाई ऐश का एक अच्छा ट्रांसपोर्टेशन मैकेनिज्म बना सकते हैं तो देन वी कैन यूज फ्लाई ऐश इन इकोनॉमिक वे, सीमेंट में, प्रोडक्शन में यूज कर सकते हैं या फिर रोड कंस्ट्रक्शन या किसी दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं. रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता है. सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म.
0: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത്നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25

0: ോടെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരുരാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77054, നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയും ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി

0: യുവസാഹിതിയിൽ ഇന്നാദ്യം ഒരു കവിതയാണ്. എഴുതി അവതരിപ്പിച്ചത് ശ്രീകുമാർ ചേർത്തല.
1: ഗംഗാ നിമന്ത്രണം. ഇനിയെത്ര ദൂരം ഗമിക്കേണ്ടു ജീവിത ചുടലക്കളങ്ങളിൽ കുളിർവിടർത്താൻ, ഇനിയെത്ര കാതം താണ്ടണം ആഴിതൻ അന്തരാളങ്ങളിൽ തലചായ്ക്കുവാൻ, ഇനി എത്ര ദൂരം ഗമിക്കേണ്ടു ജീവിത ചുടലക്കളങ്ങളിൽ കുളിർവിടർത്താൻ, ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ അന്തരാളങ്ങളിൽ തലചായ്ക്കുവാൻ. പുലരികളായിരം മന്ദാരകുസുമങ്ങൾ ഇക്ഷിതീ നികടത്തിൽ ഉതിർത്തുചിരിക്കവേ, സന്ധ്യകൾ അമ്പരക്കാവതിൽ മേഘശില്പങ്ങൾ അർക്കനുമായി ചമയിച്ചൊരുക്കവേ, രാവും നിലാവിൻ്റെ വെൺചേല ചുറ്റിയ വിണ്ണതിയോരത്തു താരമാല്യങ്ങളണിയവേ, ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൽ വിളക്കണയാൻ, ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൻ വിളക്കണയാൻ. ഹിമവാന്റെ മടിയിലന്നിത്തിരി തീർത്ഥമായുലയുന്ന കാർമേഘ ചുരുളിലെ ജീവനായി കരുണയായി കാമമായി ചാരിത്രി ശക്തിയായി വരളുന്ന മണ്ണിന്റെ നെഞ്ചിൽ സാന്ത്വനവുമായി.

മുറിവുകൾ കനത്തൊര ഭാരതമാറിലെ ഉണങ്ങാത്ത വ്രണമാണീ ഗംഗ. കണ്ടു ഞാൻ എത്രയോ പൊയ്മുഖങ്ങൾ, പിന്നെ ഉപനിഷത്താളിൽ മയങ്ങുന്ന

കെട്ടുകൾ ഒരു ചാൺവയറിലെ വിശപ്പുറങ്ങാൻ തൊലിവിറ്റുറങ്ങുന്നൊരാസ്ത്രീത്വവും ബാല്യവും മുറിവുകളിതളിടും ഭാരതമാറിലെ കൊഴിയാത്ത ദലമാണീ ഗംഗ. മുറിവുകളിതളിടും ഭാരതമാറിലെ കൊഴിയാത്ത ദലമാണീ ഗംഗ. കാലം മറക്കുന്ന പാടുകൾ കണ്ടു, പണച്ചേരുവ മറയ്ക്കുന്ന കോലങ്ങൾ കണ്ടു. എതിർചേരിക്കൂട്ടിലെ എണ്ണം കുറയ്ക്കുവാൻ മൃതിക്കോട്ട കെട്ടുന്ന ഭാവനകൾ കണ്ടു. ഇനിയും മരിക്കാത്ത ഭൂമിയെ കണ്ടു, ഇനിയും മരിക്കാത്ത ഭൂമിയെ കണ്ടു. വീഴുന്ന സോദരൻ പടുത്തൊര കോവിലുകൾ കണ്ടു. തെരുവിൽ മൃത്യുതൻ തടവറ തീർ

0: മൃത്യുതൻ തടവറ തീർക്കുവാൻ ക്രോധം വിഷം ചീറ്റും തോക്കുകൾ കണ്ടു. എവിടെയോ പുറം മൂടികളിലാളുകൾ ചിഹ്നങ്ങളായുറഞ്ഞലറുന്നതും കണ്ടു. കനിവിൻ്റെ ഒരു കണം തേടിയായലയുന്ന ദൈന്യം വിടരുന്ന മിഴികളും കണ്ടു ഞാൻ. കനിവിൻ്റെ ഒരു കണം തേടിയായലയുന്ന ദൈന്യം വിടരുന്ന മിഴികളും കണ്ടു ഞാൻ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. അനങ്കമങ്കനയ്ക്കായി ഒരു തുണ്ടുഭൂവിനായി ഉയരുന്ന യുദ്ധങ്ങൾ കണ്ടു. ഞാനേ ലോകമെന്നു ഘോഷിച്ചു കൂടപ്പിറപ്പുകൾ ചേതന തല്ലിക്കെടുത്തുന്നതും കണ്ടു. ഇരുളിൽ ചുടുചോരമണക്കുന്ന തെന്നലിൽ കുട്ടികൾ ഒരു വറ്റുതുണ്ടിനായി അലയുന്നതും കണ്ടു. ഇരുളിൽ ചുടുചോരമണക്കുന്ന തെന്നലിൽ കുട്ടികൾ ഒരു വറ്റുതുണ്ടിനായി അലയുന്നതും കണ്ടു. ഇനി എത്ര കാതം താണ്ടണം ശാന്തിതൻ ശുഭ്രതീർത്ഥങ്ങളിൽ വിലയിക്കുവാൻ. ബാണങ്ങൾ പായുന്നു ചിരിച്ചുള്ളിലെ കാളിയൻ പണം വിടർത്തുന്നു. ദാഹമാറ്റാൻ കഠാരകൾ രുതിരപാനം നടത്തുന്നു. ധർമ്മങ്ങളേതോ കോമരം കെട്ടുന്നു വഴിതെറ്റിയാടിച്ചിതറുന്നു കർമ്മങ്ങൾ. മുറിവുകൾ കനത്തൊരാ ഭാരതമാറിലെ ഉണങ്ങാത്ത മുറിവാണി ഗംഗ. എവിടെയെന്നുത്തമ ശാന്തിമന്ത്രങ്ങൾ, എവിടെയെന്നുജ്വല വേദാന്തസാരങ്ങൾ, എവിടെയാ ഗീത, എവിടെയാ ബൈബിൾ, എവിടെയാണ് ആ മാനിഷാദകൾ. ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണമിക്കളിത്തട്ടിൻ വിളക്കണയാൻ. കടും വർണ്ണക്കുപ്പായമണിയിച്ചൻ മിഴിനീരിനെ വിൽക്കുന്നു വാണിഭം തഴയ്ക്കുന്നു. പിന്നെയും നിറം കെട്ട മദ്യക്കുപ്പികളുമായി പൈതൽ കൈതവക്കെട്ടുകൾ അണിയാൻ തുടങ്ങുന്നു. ഇനി എനിക്കാവില്ല ഭാരം ചുമക്കുവാൻ, ഇനി എനിക്കാകില്ല മിഴി തുറക്കാൻ. പിന്നെ സൗമ്യ സഹിഷ്ണുതാ മന്ത്രങ്ങൾ ഉരുവിട്ടു നിസ്വയായി നിസംഗയായി ജീവൻ കഴിക്കുവാൻ. മുറിവുകൾ മരിക്കാത്ത ഭാരതമാറിലെ നിറയാത്ത മനമാണി ഗംഗ. ഇന്നു ഞാൻ ഓർക്കുന്നിന്ദ്ര ലോകത്തെ ബാല്യവും ഭാഗീരഥിയായ ശിവമുടിയിലന്നാടിയ ലാസ്യവും. കാശിയിൽ ആയിരമാരതി ചൂടി ഞാൻ ഋതുമതി നാണമണിഞ്ഞു നടന്നതും. പിന്നെ ശന്തനു പത്നിയായി ഭീഷ്മർദ്ദൻ മാതാവായി ഭാരതഭൂവിൽ കളിയാടി രസിച്ചതും. ഇനി എനിക്കാവില്ല ജാഹ്നവിയാകുവാൻ, ഇവിടെ പുനരൊരു സംസ്കൃതി രചിക്കുവാൻ. കാൺമു ഞാൻ രാമനെ അഗ്നിതീർത്ഥങ്ങളിൽ പത്നിശുദ്ധി അളന്നതും. കാൺമു ഞാൻ കൃഷ്ണനെ ധർമ്മയുദ്ധങ്ങളെ. കാൺമു ഞാൻ ബുദ്ധനെ ഹരിശ്ചന്ദ്രനെ പാണ്ഡയെ. കൈലഹിംസാമൃതമേന്തി ഗാന്ധിയെ. ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ ശുഭ്രതീർത്ഥങ്ങളിൽ വിലയിക്കുവാൻ. വിറച്ചുപോയി ഭീതിയാൽ വിമോചനമധുരം രുചിക്കവേ വെടിയുണ്ട ഹൃദന്തമധുതിരയവേ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. ഇനി എന്റെ ഉയിരിന്റെ അവസാന കണികയും പകലോന്റെ സ്നേഹത്തിൻ നെരുതിയിൽ ഉന്നതിപ്പാടുകൾ തീർത്തിന്ദ്ര ധനുസുകൾ തീർത്ത് ഗഗനസ്ഥലികളിൽ അനന്തമായായിരം ചിതച്ചാലുകൾ ചാർത്തിയടങ്ങുവതെന്നു നോറ്റു ഞാനുഴറുന്നു. ഏതോ കർമ്മദോഷമായി ജന്മപാപമായി ഗംഗ ഞാൻ അലയുന്നു മിഴിയടച്ചിടാതെ കണ്ണീർ തുടയ്ക്കാതെ. ഏതോ കർമ്മദോഷമായി ജന്മപാപമായി ഗംഗ ഞാൻ അലയുന്നു മിഴിയടച്ചിടാതെ കണ്ണീർ തുടയ്ക്കാതെ.
1: ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇപ്പോൾ കേട്ടത്.

0: അടുത്തതായി ശ്രുതി എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ പുള്ളിക്കുപ്പായം.
1: പുള്ളിക്കുപ്പായം. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ആ മഹാനഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഇറങ്ങി. നട്ടുച്ചയായിരുന്നതിനാലാവാം അല്പം ക്ഷീണം തോന്നി. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഗൈഡ് ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവളെ സ്വീകരിച്ചാനയിച്ച് സർക്കാർ വാഹനത്തിൽ കയറ്റി വീതിയേറിയ നഗരവീഥിയിലൂടെ സഞ്ചരിച്ച് ഗസ്റ്റ് ഹൌസിലെത്തി. ആ നഗരം ആദ്യമായി കാണുകയാണ്. IAS എന്ന ബിരുദം ചാർത്തിയതിനാലാവാം ഇതുപോലുള്ള പല നഗരങ്ങളും അവൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിരീക്ഷകയായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗസ്റ്റ് ഹൌസിലെത്തിയ ഉടനെ ഉച്ചഭക്ഷണം കഴിച്ചു. മാഡം, ഇന്ന് നമുക്ക് വിശ്രമമാണ്, നാളെ മുതൽ പ്രോഗ്രാം ആരംഭിക്കാം, ഗൈഡ് അറിയിച്ചു. മലയാളം നന്നായി സംസാരിക്കുന്ന ഗൈഡ് തനിക്ക് അനുയോജ്യയാണെന്ന് തോന്നി. ശരി, നമുക്ക് വൈകുന്നേരം 5 മണിക്ക് കാണാം. ഓക്കെ മാഡം. ഗസ്റ്റ് ഹൌസിലെ 4-ാം നമ്പർ മുറിയിൽ അവൾ വിശ്രമിക്കാനായി കയറി. മുറിയിൽ AC ഉണ്ടായിരുന്നെങ്കിലും പ്രകൃതിയുടെ കാറ്റ് ഇഷ്ടമായതിനാൽ ജനാലകളെല്ലാം തുറന്നിട്ടു. പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. എങ്ങു നിന്നോ ഒരിളം കാറ്റ് അലയടിച്ചുകൊണ്ട് ആ മുറിയിലെത്തി അവളെ തഴുകി. പാരിജാത പൂക്കളുടെ സുഗന്ധം പേറിക്കൊണ്ടാണ് ആ കാറ്റ് അവിടെ എത്തിയത്. ആ സുഗന്ധം അവൾ ആവോളം നുകർന്നു. അത് അവളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിക്കാലത്ത് അച്ഛനെന്നും പാരിജാത പൂക്കളുടെ മാല കോർത്ത് അവളെ ചൂടിക്കുമായിരുന്നു. തനിക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ വീടുവിട്ടു പോയതാണ്. പിന്നീടിന്നേ വരെ അദ്ദേഹത്തെപ്പറ്റി വിവരങ്ങളൊന്നുമില്ല. അന്നുവരെയെല്ലാം അവൾക്ക് അച്ഛനായിരുന്നു. ഒറ്റ മകളായതുകൊണ്ടാവാം അമ്മയ്ക്ക് അവളെ വിട്ടുകൊടുക്കാറില്ല. അവൾക്കും അങ്ങനെ, എല്ലാത്തിനും അച്ഛൻ വേണം. കളിക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെ എല്ലാത്തിനും. സ്കൂൾ വിട്ടു വരുമ്പോൾ അച്ഛൻ ഉമ്മറത്ത് കാണും. അങ്ങനെ ഒരു നാൾ അച്ഛനോടൊപ്പം ടൗണിലൂടെ നടക്കുകയായിരുന്നു. ഒരു തുണിക്കടയ്ക്ക് മുന്നിൽ ഒരു പാവയെ ഉടുപ്പിച്ച് അലങ്കരിച്ചിരുന്ന പുള്ളിയുടുപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളയിൽ മഞ്ഞയും ചുവപ്പും പുള്ളികളുള്ള ഒരുടുപ്പ്. അച്ഛാ, എനിക്കത് വാങ്ങിത്തരാമോ? വാങ്ങിത്തരാമോളെ, കുറച്ചു ദിവസം കഴിഞ്ഞോട്ടെ. മകളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ആ പിതൃഹൃദയം വെമ്പി. ആ ഉടുപ്പ് വാങ്ങുവാനുള്ള പണം അയാളുടെ കൈവശമില്ലായിരുന്നു. രണ്ടു നേരത്തെ ഭക്ഷണത്തിനുള്ള വക തന്നെ ഉണ്ടാക്കുന്നത് രാപ്പകലില്ലാതെ അയാളുടെ ഭാര്യ ഒരു പൊടിമില്ലിൽ ജോലി ചെയ്താണ്. പോളിയോ ബാധിച്ച് കൈകാലുകൾക്ക് ചെറുപ്പത്തിലെ വന്ന സ്വാധീനക്കുറവ് മൂലം കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾക്ക് കഴിയാതെ പോയി. തന്റെ മകൾക്ക് ഒരു കുപ്പായം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അയാൾ വ്യസനിച്ചു. അന്ന് രാത്രി അയാൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ മകളെ അടുത്തു വിളിച്ച് മൂർധാവിൽ നുകർന്നുകൊണ്ട് പറഞ്ഞു, മോൾ ഇന്നലെ കാണിച്ച പുള്ളിക്കുപ്പായം വാങ്ങിക്കൊണ്ടുവരാം. ഇതു പറഞ്ഞ് അദ്ദേഹം നടന്നകന്നു. പിന്നീട് ആ മനുഷ്യനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ തിരോധാനം അവളെ വല്ലാതെ അലട്ടി. ആ അമ്മയും മകളും തിരക്കാവുന്നിടത്തോളം തിരക്കി. വർഷങ്ങൾ കടന്നുപോയി. മോൾ നന്നായി പഠിച്ച് ഉന്നതിയിലെത്തണമെന്ന അച്ഛന്റെ ഉപദേശം അവൾ പാലിച്ചു. സ്കൂൾ ഫൈനൽ പരീക്ഷ 1-ാം റാങ്കോടെ പാസായി. സർക്കാർ സ്കോളർഷിപ്പോടെ ഉപരിപഠനവും പൂർത്തിയാക്കി. അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. ഓരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു നിഴലായി അവളെ പിന്തുടർന്നു. തന്റെ മകളുടെ വിജയത്തിൽ അമ്മ അഭിമാനം കൊണ്ടു, ഒപ്പം നിരാശയും. 3 വർഷങ്ങൾക്ക് മുൻപ് അമ്മ ഇഹലോകവാസം വെടിഞ്ഞു. താൻ എത്തുന്ന നഗരങ്ങളിലെല്ലാം അച്ഛനെ മുഖം അവൾ പരതി നടന്നു. കഴിഞ്ഞ 31 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരിടത്തും ആ മുഖം കണ്ടെത്താൻ അവൾക്കായില്ല. മാഡം, ചായ കൊണ്ടുവരട്ടെ? ഗൈഡിനൊപ്പം വന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. നേരം പോയതറിഞ്ഞില്ല. 5 മണിയായല്ലേ? അതെ മാഡം, ഇവിടെ അടുത്തൊരു ദുർഗാക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ വരെ പോയാലോ? ഗൈഡ് ചോദിച്ചു. ശരി, ഞാനൊന്ന് ഫ്രഷായി വരാം. 1/2 മണിക്കൂറിനകം കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരാൽമരം ക്ഷേത്രനടയിൽ തണലേകി നിൽക്കുന്നു. സായാഹ്ന വേളയായതിനാൽ ഭക്തജനങ്ങൾ നന്നെ കുറവാണ്. ക്ഷേത്രനടയിലെത്തിയപ്പോൾ തന്നെ പൂജാരി പൂർണ്ണ കുംഭവുമായി സ്വീകരിച്ചു. ദേവീ ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിനു ചുറ്റും ഒരു വലം വെച്ചു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും ദേവി മഹാത്മ്യത്തെക്കുറിച്ചും ഗൈഡ് വിവരിച്ചു. ആൽത്തറയിൽ 5 മിനിറ്റ് വിശ്രമിക്കണമെന്ന് തോന്നി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസി അവളുടെ മുന്നിലൂടെ കടന്നുപോയി. താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. നല്ല പ്രസരിപ്പുള്ള മുഖം. കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തതിനാലാവാം നടപ്പ് മന്ദഗതിയിലാണ്. ആ രൂപം ഒരു മിന്നൽ പിണർ പോലെ അവളുടെ മനസ്സിൽ പതിച്ചു. ഏതോ ഒരു വികാരത്താൽ അവൾ അദ്ദേഹത്തിന്റെ പുറകെ ഓടി. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അച്ഛൻ, മനസ്സ് മന്ത്രിച്ചു. അച്ഛാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ആ ചുമലിലേക്ക് ചാഞ്ഞു. തന്റെ മകളെ തിരിച്ചറിഞ്ഞ ആ പിതാവ് നിർനിമേഷനായി ഒരു നിമിഷം നിന്നുപോയി. തുടർന്ന് തന്റെ സഞ്ചി തുറന്ന് ഒരു പൊതിയെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. പൊതി തുറന്നപ്പോൾ അവൾ ഞെട്ടിത്തരി.

0: ധരിച്ചു. മഞ്ഞയും ചുവപ്പും പുള്ളികൾ നിറഞ്ഞ ഒരു കുഞ്ഞുടുപ്പ്. രണ്ടു വ്യാഴവട്ടക്കാലമായി കൊണ്ടു നടന്ന ആ നിധി മകളെ ഏൽപ്പിച്ചു. അച്ഛനും മകളും ആലിംഗനബദ്ധരായി.
1: ശ്രുതി എസ് എഴുതി അവതരിപ്പിച്ച പുള്ളിക്കുപ്പായം എന്ന കഥയാണ് ഇതുവരെ കേട്ടത്.
2: അടുത്തതായി ശരണ്യ വിജയൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
3: യാത്ര. കണ്ണീരാൽ കുതിർന്നൊരൻ മോഹശകലങ്ങൾ ഒരു പിടിച്ചാരമായെരിയുമ്പോഴും

പൂക്കൾ തൂകാൻ ശ്രമിച്ചുമെല്ലെ പ്രത്യാശയോടിന്നും തുടരുന്നു ഞാനെൻ്റെ ജീവിതമാകുന്ന യാത്ര വീണ്ടും. സ്വപ്നം.

0: ശരണ്യ വിജയൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഇനി ജിഷാ കൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ്.

0: നിനക്കും ലഭിച്ചിടും ഇത്തരം ദുർവിധി.
1: ജിഷാകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇപ്പോൾ കേട്ടത്.
2: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9631 9496 5921 9496 5921 ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അക്ഷരങ്ങൾ അനുഭൂതികളുടെ ഭാഷയാകുമ്പോൾ അവ സാഹിത്യമായി വിരിയുന്നു. കാലത്തെയും മനുഷ്യജീവിതത്തെയും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന കഥയും വികാരങ്ങളുടെ നേർത്ത സ്പന്ദനങ്ങൾ പകർത്തുന്ന കവിതകളും ചിന്തകൾക്ക് പുതുവെളിച്ചം പകരുന്ന പ്രഭാഷണവും കോർത്തിണക്കിയ സാഹിത്യരംഗം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. കാത്തിരിപ്പുകൾക്ക് പല നിറങ്ങളുണ്ട്. ചിലത് സന്തോഷത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും, ചിലത് ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കും. അച്ഛന്റെ സാമീപ്യം കൊതിച്ചു വളർന്ന ഒരു കൗമാരക്കാരിയുടെ ഹൃദയത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു സത്യത്തിന്റെ കഥയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു നിമിഷം നിശബ്ദമാക്കുകയും ഏറെ നേരം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന GS മനോജ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന എന്റെ അച്ഛന്റെ മകൻ എന്ന കഥ കേൾക്കാം.
1: കോളേജിന്റെ മുകളിലത്തെ വരാന്തയിൽ നിന്ന് അവൾ അകലെയുള്ള റോഡിലേക്ക് നോക്കി നിന്നു. അതിവേഗം പായുന്ന വാഹനങ്ങൾ ഒന്നിനോടൊന്ന് മത്സരിച്ച് മറ്റൊന്നിനെ പിന്നിലാക്കി അതിവേഗം പായുകയാണ് ഓരോന്നും. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഒരു നീല മാരുതി പ്രത്യക്ഷപ്പെട്ടു. അവൾ സൂക്ഷിച്ചു നോക്കി. ആ വാഹനം റോഡിന്റെ അരികിൽ കൂടി മത്സരങ്ങളിൽ നിന്ന് താനേ ഒഴിഞ്ഞു മാറി വളരെ പതുക്കെ വരികയാണ്. ആ പഴയ മാരുതി. ആകാംക്ഷയോടെ അവൾ വീണ്ടും വീണ്ടും നോക്കി. അതെ, അച്ഛൻ വരുന്നു. ഇന്ന് ഏത് ദിവസമാണ്? അവൾ ആലോചിച്ചു. 3ാം തീയതി. അച്ഛന്റെ പതിവ് വരവാണതെങ്കിലും അന്ന് 3ാം തീയതിയാണെന്ന് അവൾ മറന്നിരുന്നു. ആ പഴയ മാരുതി വളരെ പതുക്കെ കോളേജിന്റെ പടികടന്ന് അകത്തേക്ക് വന്നു. കലാലയത്തിന്റെ മുറ്റത്തെ വാഗത്തണലിൽ പതിവുപോലെ വണ്ടി പാർക്ക് ചെയ്ത് അച്ഛൻ പടികടന്ന് അവളുടെ ക്ലാസിന്റെ അരികിലേക്ക് നടന്നടുത്തു. ഇന്നും പതിവ് പോലെ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്ന് അവൾ ഉറച്ചു. മെഴ്സി, അരികിൽ വന്ന് അച്ഛൻ വിളിച്ചപ്പോൾ അവളുടെ ധൈര്യം താനേ ചോർന്നുപോയി. പതിവ് പോലെ അച്ഛൻ തന്ന പൊതികൾ രണ്ടും വാങ്ങി. എന്തുണ്ട് മോളെ വിശേഷം? സുഖം തന്നെയല്ലേ? അതെ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പരീക്ഷ എന്നാണ്? മാർച്ചിൽ. നന്നായി പഠിക്കണം കേട്ടോ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ഒരു നിശബ്ദതയ്ക്ക് ശേഷം ശിരസാട്ടം കൊണ്ടോ മൂളൽ കൊണ്ടോ അതേ എന്ന് അവൾ ഉത്തരം നൽകി. തോളിൽ തൊട്ട് യാത്ര പറഞ്ഞ അച്ഛൻ മടങ്ങിപ്പോയി. എല്ലാ മാസവും 3ാം തീയതി മാത്രം കാണുന്ന ഈ മനുഷ്യൻ, ഈ രണ്ടു പൊതികൾ, ഈ ചോദ്യങ്ങൾ, ഇതെല്ലാമാണ് അവളുടെ അച്ഛൻ. 4ാം ക്ലാസ് മുതൽ എല്ലാ 3ാം തീയതികളിലും ലഭിക്കുന്ന ഈ രണ്ടു പൊതികൾ ആദ്യമാദ്യം തപാലിൽ അയച്ചു തരുമായിരുന്നു, പിന്നീട് നേരിട്ട് സ്കൂളിലും. അന്ന് അവധി ദിവസമാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം. ഇന്നുവരെ പതിവ് തെറ്റിയിട്ടില്ല. ഒന്നിൽ പണമാണ്. വിവാഹമോചന സമയത്ത് അമ്മ കോടതിയോട് ആവശ്യപ്പെട്ടത് പ്രകാരം കൽപ്പിച്ചനുവദിച്ചതാണ് മകളുടെ ചിലവിനുള്ള പണമായി 2200 രൂപ. പിന്നീട് അച്ഛൻ സ്വമേധയാ 3500 ആക്കി ഒരു കവറിൽ. മറ്റൊന്നിൽ 6 ലഡു അടങ്ങുന്ന ഒരു പെട്ടി. പണം അവളോടുള്ള കടപ്പാടാണെന്ന് അവൾക്കറിയാം. പക്ഷേ മധുരപ്പെട്ടി എന്താണ്? എപ്പോഴും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നോടുള്ള സ്നേഹമാണോ? ഈ പൊതിയും മധുരപ്പെട്ടി വാങ്ങലും മറുപടിയും അവളെ സംബന്ധിച്ച് യാന്ത്രികമാണ്. കുട്ടിക്കാലത്ത് അവൾ സ്കൂൾ വിട്ട് ഈ മധുരപ്പെട്ടിയുമായി അമ്മയുടെ അടുത്തേക്ക്

ഓടിപ്പോകുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു ലഡ്ഡു പോലും അമ്മ എടുക്കാറില്ല. മധുരം അമ്മയ്ക്കിഷ്ടമാണെങ്കിലും അതിൻ്റെ മധുരം അമ്മ നുകർന്നിട്ടില്ല. അമ്മ അവളെ വിലക്കിയിട്ടുമില്ല. പണത്തിന് പ്രയാസമുള്ള സമയത്ത് പോലും അതവളുടെ പേരിൽ നിക്ഷേപിക്കും. അതിൽ നിന്നൊരു പണം പോലും അമ്മ വാങ്ങിയിട്ടില്ല. കോളേജിൽ ചേർന്നപ്പോൾ ബാങ്കിൻ്റെ പാസ്ബുക്കും അവളെ ഏൽപ്പിച്ചു. ആ പണത്തെക്കുറിച്ചോ കണക്കിനെക്കുറിച്ചോ അവൾ സംസാരിക്കുമ്പോൾ അമ്മ ഒഴിഞ്ഞു മാറുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പല പ്രാവശ്യം മേഴ്സി അമ്മയോട് അച്ഛനെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട്. അച്ഛൻ എവിടെയാണ്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? അച്ഛൻ അമ്മയോട് പിണക്കമാണോ? പക്ഷേ അമ്മ അതിനൊന്നും മറുപടി തന്നില്ല. നിന്റെ അച്ഛന് എന്നെയും നിന്നെയും വേണ്ട, പക്ഷേ എനിക്ക് നിന്നെ വേണം. നീ അച്ഛനെക്കുറിച്ച് ചോദിക്കരുത്. നീ വളർന്ന് വലുതാകുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പിന്നീടവൾ അച്ഛനെക്കുറിച്ച് അമ്മയോട് തിരക്കാറില്ല. അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് അമ്മയ്ക്ക് വെറുപ്പാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അമ്മയെ ദേഷ്യം പിടിപ്പിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ്. അച്ഛനെന്ന ശബ്ദം അവളിൽ നിന്ന് വന്നാൽ ഉറഞ്ഞുതുള്ളുന്നൊരു കോമരമായി അവർ മാറും. ഒക്ടോബർ 28 കൂട്ടുകാരി സ്റ്റെല്ലയുടെ ജന്മദിനമായിരുന്നു. പിറന്നാൾ ആഘോഷങ്ങൾക്ക് അവളും സ്റ്റെല്ലയുടെ വീട്ടിലെത്തി. അവളെ സ്റ്റെല്ല വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി. അച്ഛൻ, അമ്മ, അനുജൻ, അതിഥിയായി അവൾ മാത്രം. പക്ഷേ അവർ മെഴ്സിയെ അതിഥിയായി അംഗീകരിച്ചില്ല. സ്റ്റെല്ലയുടെ ജന്മദിനമാണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അതിഥികൾ ആരുമില്ല മെഴ്സി. നിന്നെ ഞങ്ങൾ അതിഥിയായി കൂട്ടിയിട്ടുമില്ല. സ്റ്റെല്ലയുടെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ മെഴ്സിയുടെ മനസ്സിന്റെ താളം തെറ്റി വിങ്ങിപ്പോയി. കണ്ണുകൾ ഈറനണിയുന്നത് അവരുടെ ആനന്ദലഹരിയിൽ ആരും തന്നെ കണ്ടില്ല. സ്റ്റെല്ലയുടെ അനുജൻ ചേച്ചിക്കായി 18 മെഴുകുതിരികൾ കേക്കിന്റെ മുകളിൽ കത്തിച്ചു വെച്ചു. അതിനു ചുറ്റും സ്റ്റെല്ലയുടെ അച്ഛനും അമ്മയും അനുജനും ഞാനും. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് അച്ഛൻ ഉച്ചത്തിൽ പാടി. ഞങ്ങളത് ഏറ്റുപാടി. മെഴുകുതിരികൾ ഊതിക്കെടുത്തി സ്റ്റെല്ല കേക്കിന്റെ ആദ്യ കഷ്ണം മുറിച്ച് അച്ഛന് നൽകി, പിന്നെ അമ്മയ്ക്ക്, അതിനുശേഷം എനിക്കും. മാംസം ഞാൻ കഴിക്കാത്തതിനാൽ നേരത്തെ തന്നെ അവർ സദ്യ ഒരുക്കിയിരുന്നു. തീൻമേശയിൽ ഞങ്ങൾക്ക് സദ്യ വിളമ്പിയതും സ്റ്റെല്ലയുടെ അച്ഛനായിരുന്നു. ആ സദ്യയ്ക്ക് മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കുടുംബബന്ധത്തിന്റെ സ്വാദ് അവൾ നുകർന്നു. മെഴ്സി വീട്ടിലേക്ക് മടങ്ങിയിട്ടും ആ നിമിഷങ്ങൾ അനുവാദം കൂടാതെ തന്നെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരുന്നു. സ്റ്റെല്ലയും അനുജനും പലപ്പോഴും അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കുറച്ചു നേരത്തേക്കെങ്കിലും മെഴ്സിയുടെ വീടിന്റെ ശ്മശാനമുഖതയെ മാറ്റിയിട്ടുമുണ്ട്. ദിനരാത്രങ്ങൾ കടന്നുപോയി. മറ്റാരും അറിയാതെ അവൾ അച്ഛനെ കാത്തിരുന്നു. നാളെ അച്ഛൻ വരും. ആ രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പതിവ് പോലെ അവൾ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുറച്ചു. അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? എന്തിനാണ് അമ്മയെ പിരിഞ്ഞത്? പക്ഷേ വീണ്ടും അവളുടെ മനസ്സിൽ ആശയങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള അധികാരം തനിക്കുണ്ടോ? അതിനുള്ള സമയമായോ? അച്ഛൻ അതിന് എങ്ങനെ പ്രതികരിക്കും? ഈ ചോദ്യങ്ങൾ അച്ഛന് ഇഷ്ടമാകുമോ? എന്നെ വെറുക്കുമോ? അതോ അച്ഛൻ എന്നോട് കൂടുതൽ അടുക്കുമോ? ഒരു കാര്യം തീർച്ചയാണ്, അച്ഛൻ എൻ്റേതു മാത്രമാണ്. അച്ഛനെ എനിക്ക് വേണം. അമ്മ എന്തിനാണ് അച്ഛനെ വെറുക്കുന്നത്? അച്ഛൻ പാവമല്ലേ? ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവളെ നോക്കി കൊഞ്ഞണം കുത്തുന്നുണ്ടായിരുന്നു. അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, നാളെ എന്റെ അച്ഛൻ വരും. ജനാലയിലൂടെ കടന്നുവന്ന കാറ്റ് അവളുടെ മുന്നിലിരുന്ന പുസ്തകത്താളുകളെ അലസമായി മറിച്ചുകൊണ്ടിരുന്നു. അവൾ ചിന്തയുടെ ചിറകുകൾ കടുപ്പിച്ച് എവിടേക്കോ പറന്നു നടന്നു. കടികാരത്തിൽ 12 കഴിഞ്ഞു. ജനാലകൾ അടച്ച് അവൾ ഉറങ്ങി. അവൾ അതിരാവിലെ ഉണർന്ന് ഉന്മേഷവതിയായി പള്ളിയിലേക്ക് പോയി. യേശുവിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉണ്ണിയേശുവിനെ കയ്യിലേന്തി നിൽക്കുന്ന കന്യാമറിയത്തിന്റെ മുന്നിൽ തിരികൾ കത്തിച്ചു പ്രാർത്ഥിച്ചു, ഇന്ന് എന്റെ അച്ഛൻ വരും. 11 കഴിഞ്ഞു. അച്ഛനെ കണ്ടില്ല. കോളേജിന്റെ വരാന്തയിൽ നിന്ന് അവൾ ദൂരെ റോഡിലേക്ക് നോക്കി നിന്നു. അച്ഛൻ വരാൻ വൈകുന്നതെന്താണ്? ജീവിതത്തിൽ ഒരിക്കലും അവൾ അച്ഛനെ കാത്തിരുന്നിട്ടില്ല. വാച്ചിന്റെ സൂചി പതിവിലും പതുക്കെയാണ് നീങ്ങുന്നതെന്ന് അവൾക്ക് തോന്നി. ആദ്യമായി അച്ഛന്റെ സാന്നിധ്യം അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. ഇതുവരെ അവൾ അച്ഛനെ കാണുന്നതും മധുരപ്പെട്ടി വാങ്ങുന്നതും എല്ലാം തികച്ചും യാന്ത്രികമായിരുന്നെങ്കിലും ജീവിതത്തിൽ ആദ്യമായി ആ ദൈവസാന്നിധ്യം മോഹിച്ചു. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നിരുന്നെങ്കിൽ നിഴലുകളുടെ നീളം കുറഞ്ഞു. കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞുമാറി അവൾ അച്ഛനെയും പ്രതീക്ഷിച്ച് റോഡിലേക്ക് കണ്ണുനട്ടു. അവൾ ആദ്യമായി കാത്തുനിന്നു. അങ്ങ് അകലെ നിന്ന് നീലമാരുതി കാണാൻ തുടങ്ങി. അവൾ ആവേശത്തോടെ പടിയിറങ്ങി താഴെ എത്തിയപ്പോഴേക്കും കാറ്

0: ഭാഗമരത്തിന്റെ തണലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പതിവ് പോലെ അച്ഛൻ അവളുടെ അടുത്തേക്കെത്തിയപ്പോൾ ആ വിരൽ തുമ്പിൽ പിടിച്ച് ഒരു 4 വയസ്സുകാരൻ കൂടി. ആരാണത്? അച്ഛനോട് ചോദിക്കാൻ മനസ്സിൽ കരുതി വെച്ച ചോദ്യങ്ങളെല്ലാം എവിടെയൊക്കെയോ ഓടിമറഞ്ഞു. അച്ഛൻ അടുത്തെത്തി. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അതൊന്നും ശബ്ദമായി പുറത്തു വന്നില്ല. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടി കയ്യിലിരുന്ന് 2 പൊതികൾ അവൾക്കു നേരെയും നീട്ടി. ഇത് ആരാണെന്ന് നിനക്കറിയില്ലല്ലോ. എന്റെ മകൻ. അവൾ മനസ്സിൽ മെനഞ്ഞെടുത്ത സ്വപ്നങ്ങളെല്ലാം നിമിഷം കൊണ്ട് അഗാധ ഗർത്തത്തിൽ വീണ് തകർന്നുപോയി. ഇതിനായിരുന്നു ഞാൻ വർഷങ്ങളായി അച്ഛനെ കാത്തിരുന്നത്. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നെങ്കിൽ എന്ന് മോഹിച്ചത്. ഇവൻ ആരാണ്? മറ്റാരും കേൾക്കാതെ അവൾ അവളുടെ മനസ്സിനോട് പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛന്റെ മകൻ.
1: ചില കണ്ടുമുട്ടലുകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങളെ നിശബ്ദമായി തകർത്തുകളയും. ചില സത്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ബാല്യത്തെയും വിശ്വാസത്തെയും മാറ്റിമറിക്കും. സാഹിത്യരംഗത്തിൽ അടുത്തതായി ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ്. ആദ്യ കവിത വിദ്യാലയത്തിലേക്ക്. വിദ്യാഭ്യാസം എന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് മനുഷ്യനെ ജീവിതത്തിലേക്ക് ഒരുക്കുകയും മൂല്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു.
2: വിദ്യാലയ കാലഘട്ടം ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം മറക്കുവാനാവാത്ത സുവർണ കാലഘട്ടമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഗ്രാമീണത ചോർന്നു പോകാത്ത ഗ്രാമങ്ങളിലെ വിദ്യാലയങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. വിദ്യാലയപ്പൂക്കൾ വിടരുമുഷസിൽ വിമല

0: അറിവും അച്ചടക്കവും മനുഷ്യ സ്നേഹവും പകർന്നു നൽകുന്ന ഇടമാണ് വിദ്യാലയമെന്ന് ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ഓരോ ചുവടിലും ആ പാഠങ്ങൾ വെളിച്ചമായി കൂടെയുണ്ടാവട്ടെ. ഓരോ നവോത്ഥാനവും ആരംഭിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തയിൽ നിന്നാണ്. പഴമയുടെ നന്മകൾ ഉൾക്കൊണ്ട് പുതുമയുടെ വെളിച്ചത്തിലേക്ക് മുന്നേറാൻ ആഹ്വാനം ചെയ്യുന്ന കവിതയാണ് നവോത്ഥാനം.
1: മതം മനുഷ്യനെ വേറിട്ടു നിൽക്കുന്ന ഒരു തലത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യർ തമ്മിൽ സ്പർദ്ധയും വിരോധവും എല്ലാം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മതഭ്രാന്തിന്റെ പരിണിത ഫലമായിട്ടാണ്. ജാതി മതഭേദമന്യേ ജീവിക്കുവാനും അതുപോലെ മതമേതായാലും മനുഷ്യർ തമ്മിൽ സാഹോദര്യത്തോടുകൂടി കഴിയുവാനും സാധിക്കുന്ന ഒരു നാളെ നാം എല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മതത്തിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും അതുപോലെ മറ്റ് ആക്ഷേപകരമായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ലെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അനാചാരങ്ങൾക്കെതിരെ നാം പോരാടുകയും നാം എല്ലാം ഒരമ്മ പെറ്റ സന്തതികളെ പോലെ ഒരുമയോടുകൂടി ഒരൊറ്റ ജാതി ഒരു മതം എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോവുകയാണെങ്കിൽ സമൂഹത്തിലെ അനാചാരങ്ങളെ തുടച്ചു മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല.

0: നവോത്ഥാനം എന്നത് കാലത്തിന്റെ മാറ്റം മാത്രമല്ല, മനസ്സിന്റെ ഉണർവ് കൂടിയാണ് എന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതുചിന്തയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ എന്നും മുന്നോട്ട് നയിക്കട്ടെ. ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമകാലിക മലയാള കഥാസാഹിത്യത്തിൽ ശ്രദ്ധേയനായ കഥാകൃത്ത് വി പി ശിവകുമാറിന്റെ രചനാ ലോകത്തെ ആസ്പദമാക്കിയുള്ള 12 മണിക്കൂറിൽ ഒടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ വി റെജി നടത്തിയ പ്രഭാഷണമാണ് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: നമ്മുടെ കഥാസാഹിത്യത്തിലെ നിർണായകമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച ചെറുകഥാകൃത്താണ് വി പി ശിവകുമാർ. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം മലയാളിയുടെ ഭാവനാഭൂപടത്തിന്റെ കൊടിയടയാളമായിരുന്ന ആധുനികതയുടെ കാലദൈർഘ്യം തന്നെയായിരിക്കുന്നു ഇപ്പോൾ ശിവകുമാറിന്റെ വിയോഗത്തിനും. മൗലിക രചനകളായി തിരുവിതാംകൂർ കഥകൾ, കരയോഗം, ഒറ്റ എന്നീ 3 കഥാസമാഹാരങ്ങൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് 1993 ജൂലൈ 27 ഈ എഴുത്തുകാരൻ വിടവാങ്ങിയത്. കർക്കിടകത്തിലെ മൂടിക്കെട്ടിയ മേഘപാളികൾക്കിടയിൽ നിന്ന് ഒരു കോമാളിയെപ്പോലെ മരണം ഇറങ്ങി വന്നപ്പോൾ അത് ശിവകുമാറിന്റെ തന്നെ കഥകളിലെ മൃത്യുദേവതയെപ്പോലെയായി. ഏത് കാലത്തിന്റെയും ഓരം ചേർന്നാണ് എവിടെയും ലോവർ മിഡിൽ ക്ലാസ് ജീവിതം കടന്നുപോകുന്നത്. അത് ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര പോലെയാണ്. കലയുടെയും സാഹിത്യത്തിന്റെയും യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ പോലും പിറവിയുടെ സമ്പുഷ്ടമായ ജൈവതലം അവിടമാണ്. അസ്തിത്വത്തെ സ്വയം വിമർശനം ചെയ്യേണ്ടി വരുന്ന മനസ്സും മസ്തിഷ്കവും അവിടെയാണുള്ളത്. അത്തരം ജീവിതങ്ങളെ വേട്ടയാടുന്ന അർത്ഥനിരർത്ഥതകൾ സൃഷ്ടിക്കുന്ന തെളിയാത്ത ചിരിയാണ് ശിവകുമാറിന്റെ കഥകളെ കാലാതീതമാക്കുന്നത്. അതുകൊണ്ടുതന്നെ ആ കഥകൾ നമ്മുടെ ദുസ്സാമർഥ്യങ്ങളെ കാക്കക്കണ്ണുകളെന്ന പോലെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. പാരയും കുളിയും പ്രതിഷ്ഠയും പരദേശി മോക്ഷയാത്രയുമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യാവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരന്തബോധത്തിന്റെ ഇരുണ്ട ഊടുവഴികളിലൂടെ നാം കടന്നുപോവുകയും അതിനപ്പുറത്തെ വെൺമേഘങ്ങളെ സ്വപ്നം കാണുകയുമാണ്. രക്തപങ്കിലമായ ആത്മബലിയുടെയും ശുദ്ധീകരണത്തിന്റെ ആത്മസ്നാനത്തിന്റെയും വേർപെടുത്താനാവാത്ത ഒരനുഭവമാണത്. അതിന്റെ മുന്നിൽ നിൽക്കാനുള്ള നിർഭയമായ മനസാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. കാക്കനാണലിലും ഒ വി വിജയനിലുമൊക്കെ പ്രാരംഭം കുറിച്ച ആധുനിക കഥ അതിന്റെ സർവാലങ്കാരങ്ങളും കൊഴിച്ച് നഗ്നമായി രക്തവും രേതസ്സും വീഴ്ത്തി ഒടുങ്ങുന്നത് വാസ്തവത്തിൽ ശിവകുമാറിന്റെ കഥകളിലാണ്. വന്യമായ ഒരു ബലിയുടെ ആഭിചാര തീവ്രത അതിനുണ്ട്. ഏതാണ്ട് 3 ദശാബ്ദം കൊണ്ട് കുറുകി വീര്യമേറിയ ആധുനികതയുടെ നിഷേധ ലാവണ്യത്തിന്റെ വിഷനീലിമ കൊണ്ട് ഇരുണ്ടുപോയതാണ് ഈ എഴുത്തുകാരന്റെ കഥാഭൂമിക. എന്നാൽ ആ ഇരുട്ടിലേക്ക് പ്രലോഭനത്തിന്റെ ഒരു നേർത്ത നിലാവ് പോലെ വീണുകിടക്കുന്ന ലാളിത്യത്തിന് വായനക്കാരെ വല്ലാതെ വലിച്ചടിപ്പിക്കാൻ കഴിയുന്ന ആകർഷകത്വമുണ്ട്. കഥാസരിസാഗരത്തിനും പഞ്ചതന്ത്ര കഥകൾക്കും നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന അമ്മൂമ്മ കഥകൾക്കുമൊക്കെ സമാനമായ ലളിതാഖ്യാനത്തിന്റെ ഒരു മാന്ത്രികാനുഭവമാണത്. മൺപുറ്റിന്റെ കവചം കടന്ന് പുറത്തേക്ക് വന്ന് രാത്രിയും പകലുമല്ലാത്ത സന്ധ്യയുടെ കെട്ടനേരത്തിന്റെ നിരർത്ഥകമായ അന്തരീക്ഷത്തിൽ നീന്തിത്തുടിച്ച് ക്ഷണനേരം കൊണ്ട് മരണത്തിലേക്ക് കൊഴിഞ്ഞു വീഴുന്ന ഈയാമ്പാറ്റകളുടെ ജീവിതത്തിന് പ്രാപഞ്ചികമായ ദുഃഖവും ലാളിത്യവുമുണ്ട്. മരണത്തിലേക്ക് ആവേശത്തോടെ ജനിക്കുന്ന അവയുടെ പുറ്റിന് നിയതമല്ലാത്തതെങ്കിലും ഒരു ഘടനയുണ്ട്. സമാനമായ ആധുനികതയുടെ ഘടനാശില്പത്തിൽ നിന്നാണ് ശിവകുമാറിന്റെ കഥകൾ പുറത്തേക്ക് വന്നത്. ആധുനിക മനുഷ്യന്റെ ഏകാഗ്രതയ്ക്കും ദാർശനിക വ്യഥകൾക്കും തത്വചിന്താപരമായ വൈജ്ഞാനിക തലവും സൗന്ദര്യാത്മകമായ ശില്പഘടനയും തീർക്കുകയായിരുന്നു ആധുനികത. അതിന്റെ സത്ത എന്ന് പറയുന്നത് അതിനുള്ളിലെ ജീവിത വിഹ്വലതയായിരുന്നു. നിയതമായ ഘടനയെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് നിഷേധിക്കും. ഒരു അസംബന്ധ നാടകത്തിന്റെ അവസാനമെന്ന പോലെ വേദി എന്ന ഘടനയ്ക്ക് പുറത്തേക്ക് വരും ജീവിതാനുഭവമെന്ന കോമാളി, വ്യവസ്ഥകളൊന്നുമില്ലാത്ത ജീവിതത്തിലേക്ക്. ഇത് സാഹിത്യ വിമർശനത്തിന്റെ

0: അക്കാദമിക് മര്യാദകൾക്കപ്പുറമുള്ള കാര്യമാണ്. ഒരർത്ഥത്തിൽ അവരുടെ സൈദ്ധാന്തികവൽക്കരണത്തിന് എത്തിപ്പിടിക്കാനാവാത്ത ഒരു ജീവിതാവസ്ഥയാണത്. ഈ വിധം പുറത്തേക്ക് വന്ന ശിവകുമാറിന്റെ കഥയ്ക്ക് മുന്നിൽ നിന്ന് മുഖം തിരിക്കുകയായിരുന്നു നമ്മുടെ നവീന വിമർശനം. വാസ്തവത്തിൽ വി പി ശിവകുമാർ എന്ന മനുഷ്യൻ ദൈവത്തിനൊപ്പം ചേർന്ന് ഓണാട്ടുകര എന്ന കടുപ്പമില്ലാത്ത മണ്ണിൽ തന്റെ സർഗാത്മകതയുടെ വിധി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരിക്കലും പുറത്തു കടക്കാനാവാത്തതുപോലെ അടച്ചിട്ടതായിരുന്നു അതിന്റെ കോട്ടവാതിലുകൾ. അതിന്റെ ഇടുങ്ങിയ ഓട്ടകളിലൂടെ പുറത്തേക്ക് ചെരിഞ്ഞു നോക്കിയ ഈ എഴുത്തുകാരന് ലോകത്തെ നോക്കി ഒന്ന് വക്രിച്ച് ചിരിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ആ കൈപ്പൻ ചിരിയുടെ വായിലെ മുറുക്കാൻ ഒന്ന് നീട്ടി തുപ്പാനും. കാലവും ലോകവുമൊക്കെ മാറുകയും മനുഷ്യജീവിതം വല്ലാത്തൊരു ദുസ്സാമർത്ഥ്യത്തോടെ മത്സരിച്ച് ഒരു മഹാശൂന്യതയിലേക്ക് മുന്നേറുകയുമൊക്കെ ചെയ്യുമ്പോൾ സ്വയം നവീകരിക്കുക എന്നുള്ളത് ഈ കഥാകൃത്തിന് ഒരു അസംബന്ധമായി തന്നെ തോന്നിക്കാണും. ആദ്യ കഥാസമാഹാരമായ തിരുവിതാംകൂർ കഥകൾ തിരുവിതാംകൂർ എന്ന ഒതുങ്ങിയ മനോഭാവത്തിന്റെ അതിരുകൾ സൃഷ്ടിച്ചതും രണ്ടാമത്തെ സമാഹാരം കരയുടെ അതിരുകൾക്കുള്ളിലെ നിയോഗം പോലെ കരയോഗവും അവസാനം ഒറ്റപ്പെടലിന്റേതുപോലെ ഒറ്റയും. പുസ്തകങ്ങളുടെ പേരുകളിൽ തന്നെ ഒഴിഞ്ഞു നിൽക്കുന്ന മനോഭാവത്തിന്റെ ആഴമുള്ള ധ്വനിയുണ്ട്. ഒപ്പം അതിന്റെ സ്ഥലപരമായ ജൈവ സവിശേഷതകളും ആധുനികതയുടെ ഘടനാപരമായ വാദങ്ങളെയും അതിന്റെ തന്നെ യാഥാസ്ഥിതികതയെയുമൊക്കെ അതേ മനോഭാവത്തിന്റെ ഇരയായി നിന്നുകൊണ്ട് ശിവകുമാർ നിഷേധിക്കുകയായിരുന്നു. നാഗരികതയിലെ ആരുടെയും ആരുമല്ലാത്ത വിഹ്വലതകളുടെ അനുഭവങ്ങളും വ്യക്തി, സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെയുള്ള ക്രമികമായ ഘടന സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ലോകവും ഈ എഴുത്തുകാരന്റെ പരിഗണനയിൽ ഇല്ലായിരുന്നു. എന്നാൽ അതിരുകളുള്ള തലത്തിന്റെ ഒരു ജൈവതലം കൊണ്ട് ആധുനികതയെ പ്രതിരോധിക്കുകയുമായിരുന്നു. സ്വാഭാവികമായും അതിന്റെ യാഥാസ്ഥിതികതയോട് കലഹിക്കുകയും. ഓണാട്ടുകര എന്ന പ്രദേശം ശിവകുമാർ കഥകളിൽ അത്തരം ഒരു പ്രതിരോധം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. ചില സാങ്കല്പിക സ്ഥലങ്ങളല്ലാതെ അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിത വ്യവഹാരങ്ങൾക്കിടയായിട്ടുള്ള ചങ്ങനാശ്ശേരിയോ പട്ടാമ്പിയോ തൃശൂരോ തിരുവനന്തപുരമോ പോലും കഥയിലേക്ക് ഒരു സ്ഥലമായി കടന്നു വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കാലം കടന്നുപോകുന്ന എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയുമൊക്കെ ജീവിതത്തെപ്പറ്റി കലയും ജീവിതവുമെന്ന് വൈകാരികമായി എഴുതുന്നവർ നമ്മുടെ ഭാഷയിൽ ഏറെയുണ്ട്. വാസ്തവത്തിൽ കലയും ജീവിതവും ഒന്നു തന്നെയാകുന്നവരെ പറ്റിയാണ് എഴുതേണ്ടത്. കലയും ജീവിതവുമെന്ന ദ്വിമാന തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് രണ്ടും ഒന്നാകുന്ന സർഗാത്മക ജീവിതങ്ങൾ അപൂർവമാണെന്ന് കാണാം. അത്തരം അപൂർവാനുഭവങ്ങളിൽ ഒന്നാണ് വി പി ശിവകുമാർ നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവും കലയും വേർപെടുത്താനാവാത്തത്ര ഏകാത്മകമാണ്. ലിംഗഭേദമോ പ്രായഭേദമോ ഇല്ലാതെ ശിവകുമാർ സൃഷ്ടിച്ച ഏത് കഥാപാത്രത്തിലും അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. തെരഞ്ഞെടുത്ത കഥകൾക്കൊരാമുഖം, മസാലദോശ അഥവാ ഒരു സൗഹൃദം, അമ്മ വന്നു, കുളി തുടങ്ങിയ കഥകളിൽ ആ പ്രത്യക്ഷ ജീവിതത്തിന്റെയും പരോക്ഷ ജീവിതത്തിന്റെയും പകർന്നാട്ടങ്ങൾ കാണാം. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണ കഥകളും തീപ്പെട്ടിപ്പടം ശേഖരിക്കലും മാവേലിക്കര കറക്ക് കമ്പനിയും അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും തുടങ്ങിയ കൗതുകങ്ങൾ മാത്രമടങ്ങിയ ശിവകുമാറിന്റെ ബാല്യകൗമാരങ്ങൾ ഏറെക്കുറെ ഏകാന്തവും പ്രസരിപ്പില്ലാത്തതുമായിരുന്നു. പിന്നീട് ആധുനികതയുടെ ആത്മസംഘർഷങ്ങൾ, അതുമായി തന്നെയുള്ള ഏറ്റുമുട്ടലുകൾ, മാരകരോഗം എന്നിങ്ങനെ പോകുന്ന അനുഭവങ്ങളുടെ കയ്പും കമർപ്പുമൊക്കെയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അനുഭവിച്ച ഏക സ്വാതന്ത്ര്യം പ്രജ്ഞയിൽ നിന്ന് പറഞ്ഞുവരുന്നതുപോലെയുള്ള ക്രൂരമായ എഴുത്തിന്റെ സർഗാത്മകതയായിരുന്നു. കാലവും ലോകവും ദയാരഹിതമായി പെരുമാറിയ ആ ജീവിതം ഒടുക്കം കണ്ടാൽ തിരിച്ചറിയാനാകാത്ത രൂപത്തിൽ രോഗശയ്യയിൽ മരണദേവതയെ കാത്തുകിടന്നു. കലയിലും ജീവിതത്തിലും ഒരുപോലെ വിളയാടിയ മൃത്യുദേവത കാലാതീതമായി ശിവകുമാറിൽ സൃഷ്ടിച്ച രചനയാണ് 12 മണിക്കൂർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്ന്. മലയാളിയുടെ ബൌദ്ധിക ജീവിതത്തിലെ കാൽപ്പനിക ദൗർബല്യങ്ങളാണ് ശിവകുമാറിനെ പോലെ ഒരു എഴുത്തുകാരനെ വേണ്ട പോലെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതിന്റെ കാരണം. ലോകത്തിലുള്ള ഏത് ചിന്താധാരയെയും നാം സമർത്ഥമായി പിടിച്ചെടുക്കും, അത് നമ്മുടേതാകും. എന്നാൽ ഒന്നിന്റെയും ആഴങ്ങളിലേക്ക് പോകാനുള്ള സമചിത്തതയോ ധീരതയോ നാം പ്രകടിപ്പിക്കാറില്ല. നാലായി പിളർന്ന തലയുടെ ഓരോ കഷ്ണത്തിലും ഒരു പാതിച്ചിരിവീതം മയങ്ങിക്കിടന്നുവെന്നും തല പിളർന്നിറങ്ങിയ രക്തം കൂടാതെ ഒരിറ്റ് സ്കലന ബീജവും അയാളുടെ അവസാന ശ്വാസത്തിനൊപ്പം പുറത്തേക്ക് വന്നു എന്നും 12 മണിക്കൂറിന്റെ അവസാന ഖണ്ഡികയായി ഈ മനുഷ്യൻ എഴുതി. മൃത്യുവിനെ ഈ വിധം സർഗാത്മകമാക്കിയപ്പോൾ നമ്മുടെ മരണബോധത്തിന്റെ യാഥാസ്ഥിതികമായ കോടിത്തുണി വല്ലാതെ കീറിപ്പോയി. അതുണ്ടാക്കിയത് കേവലം പേടിയായിരുന്നില്ല, വേട്ടയാടുന്ന ഭയമായിരുന്നു. സ്വാഭാവികമായും ശിവകുമാറിന്റെ കഥകളെ കറുത്ത ഹാസ്യമെന്നും വക്രിച്ച ചിരി എന്നുമൊക്കെ എളുപ്പത്തിൽ ക്രിയ ചെയ്ത നമ്മുടെ ആധുനിക സാഹിത്യ വിമർശകർ ആ കഥകൾ സൃഷ്ടിച്ച ലാളിത്യത്തിന്റെയും ആഴമുള്ള ആത്മനിന്ദയുടെയും ഇരുണ്ട പഞ്ചവൻകാടിന്റെ ഓരം ചേർന്ന് ഭീരുക്കളെപ്പോലെ ഒഴിഞ്ഞു നടന്നു. ഇടയ്ക്കിടെ പേടിമാറാൻ അവർ ബോർഹസ് എന്നും സക്കറിയ എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു.
1: 12 മണിക്കൂറിലൊടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ.വി. രജി അവതരിപ്പിച്ച പ്രഭാഷണമാണ് കേട്ടത്.

0: സാഹിത്യത്തിന്റെ ഈ സുന്ദരയാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. കഥകളുടെ ചിന്തയും കവിതകളുടെ നാദവും പ്രഭാഷണത്തിന്റെ ആശയ വെളിച്ചവും മനസ്സിൽ തുടർന്നൊഴുകട്ടെ. മറ്റൊരു സാഹിത്യരംഗം പരിപാടിയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആന്റ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്രമേഖല മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോനുൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. കസക്സ്ഥാനിലെ ബൈക്കുനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ വിക്ഷേപണം അല്പം മുൻപ് നടന്നു. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങളേറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവച്ചു. ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശനമേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തിനും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരം കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതിയതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ

മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്. വിശദമായി പരിശോധിച്ച് ആവശ്യമുള്ളവ മാത്രം നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി.

0: സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: വിദ്യാഭ്യാസ രംഗം.
1: മാതേ വന്ദനം. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം

0: ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നമ്മൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ പിറന്ന ഗാനം ഇന്ത്യയുടെ ഹൃദയം നിറച്ച ചരിത്രമാണ് ഈ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളിലൂടെ നാം അനുസ്മരിക്കുന്നത്. ഭാരതമാതാവിന്റെ സൗന്ദര്യം, ശക്തി, ദിവ്യസത്ത എന്നിവയെ പ്രകീർത്തിക്കുന്ന ഈ ഗാനം മാതൃരാജ്യത്തോടുള്ള അദമ്യമായ സ്നേഹവും ഭക്തിയും പ്രകടമാക്കുകയും ദേശീയ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ആത്മത്യാഗത്തിന്റെയും പൊതുബോധത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു.
1: ബങ്കിം ചന്ദ്ര ചാറ്റർജിയെക്കുറിച്ച് കേൾക്കാത്ത ഭാരതീയർ ഉണ്ടാവില്ല. ബംഗാളി ഭാഷയിലെ കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. വന്ദേ മാതരത്തിന്റെ രചയിതാവ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത്. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്ത് അന്താളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളികളുടെ പാരമ്പര്യത്തെയും തനിമയിലേക്ക് കൊണ്ടുവരാനായി അദ്ദേഹം ആരംഭിച്ച ബംഗദർശൻ എന്ന ബംഗാളി പത്രം ജനങ്ങൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. 18-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ നടന്ന സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഇന്ത്യക്കാരുടെ വിമോചന സമരത്തിന്റെ കഥയ്ക്ക് സമാനമായി പരിഗണിക്കപ്പെട്ടു എന്നതിനാൽ ബ്രിട്ടീഷുകാർ ആ കൃതി നിരോധിക്കാനിടയായി. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം ആദ്യം വെളിച്ചം കണ്ടത് ഈ നോവലിലാണ്. 1875 നവംബർ 7-നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് ഈ കൃതിയെങ്കിലും സംസ്കൃതത്തിന്റെ സ്വാധീനം വേണ്ടുവോളമുണ്ട്. 1875 ബംഗദർശൻ എന്ന സാഹിത്യ മാസികയിലാണ് ഈ ഗീതം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1882 അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഈ ഗീതം ഉൾപ്പെടുത്തുകയാണുണ്ടായത്. ഈ ഗീതം എഴുതുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി നോക്കുകയായിരുന്നു എന്ന വസ്തുത പ്രത്യേകം പരാമർശമർഹിക്കുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയെ സ്മരിക്കുന്ന ദൈവം രാജ്ഞിയെ രക്ഷിക്കട്ടെ എന്ന ഗാനം എല്ലാവരും നിർബന്ധമായും ആലപിക്കണമെന്ന ബ്രിട്ടീഷ് നിബന്ധനയോടുള്ള പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം ഈ ഗാനം രചിച്ചത്. ആ കാലഘട്ടത്തിൽ ഭാരതം വലിയ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. ദേശീയതയെയും കൊളോണിയൽ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിനെയും പറ്റിയുള്ള അവബോധം ഭാരതീയരിൽ വളർന്നുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ കവിതയുടെ ആകർഷണം കേവലം ബംഗാളിൽ മാത്രം ഒതുങ്ങിനിന്നില്ല. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പത്രങ്ങൾ, ലഘുലേഖകൾ, വാമൊഴി, ഗ്രാമഫോൺ റെക്കോർഡിംഗുകൾ എന്നിവ വഴി വന്ദേ മാതരം രാജ്യത്തുടനീളം പ്രചുര പ്രചാരം നേടി. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ വന്ദേ മാതരം ആലപിക്കപ്പെട്ട ആദ്യത്തെ സന്ദർഭമായിരുന്നു അത്. എന്നാൽ ജതുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിനെ ചിട്ടപ്പെടുത്തിയപ്പോഴാണ് ഇതിന് ജനസമ്മതി വർദ്ധിച്ചത്. ഇന്ത്യൻ ദേശീയവാദിയും പണ്ഡിതനും കവിയുമായ അരബിന്ദോ ഘോഷ് ഈ ഗീതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി.
0: വന്ദേ മാതരം സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ഊർജ സ്രോതസ്സായി വർദ്ധിച്ചു. ഈ ഗാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഭാരതത്തിന്റെ പ്രതിഷേധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും മുറവിളിയായി മാറി. വന്ദേ മാതരത്തിന്റെ ശക്തി രാജ്യത്തിന്റെ നാനാദേശത്തു നിന്നുമുള്ള ആളുകളെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം

സമരത്തിൽ ഒന്നായി അണിചേർത്തു. രാജ്യസ്നേഹം ആളിക്കത്തിച്ച ഈ ഗാനം ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ ജ്വാലകളിലും സമരവേദികളിലും അലയടിക്കാൻ തുടങ്ങി. ഈ ഗീതത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വന്ദേ മാതരം നിരോധിക്കുകയുണ്ടായി. പക്ഷേ അത് ഭാരതീയ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ രാജ്യസ്നേഹത്തിന്റെ തീ ആളിക്കത്തിക്കുക തന്നെ ചെയ്തു. അത് ജനഹൃദയങ്ങളിലും ജയിലുകളിലും പ്രതിഷേധങ്ങളിലും രാജ്യവ്യാപകമായി പ്രതിധ്വനിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി തന്നെ മാറി വന്ദേ മാതരം. ഇന്ത്യൻ ദേശീയവാദികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിന് അത് പ്രചോദനമേകി. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരകാലത്ത് ഈ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വൻ ആവേശമുണർത്തി. ഭാരതീയരുടെ ഐക്യത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി ഈ ഗീതം ഭാരതത്തിലുടനീളം അലയടിച്ചു.

0: ഭാരതഭൂമി പവിത്രമാണെന്നും സ്വരാജ്യത്തെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി ഓരോ പൌരന്മാരുടെയും കടമയാണെന്ന് ഭാരതീയരെ ഉദ്ബോധിപ്പിക്കാൻ ബങ്കിംചന്ദ്ര ചാറ്റർജിക്ക് കഴിഞ്ഞു. ഭാഷയ്ക്കതീതമായി വന്ദേമാതരം സ്വാതന്ത്ര്യസമരത്തിന്റെ വിജയമന്ത്രമായി മാറി. ഭാരതമാതാവിനോടുള്ള ആദരവ് തുളമ്പുന്ന വരികളിലൂടെ, സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച മനുഷ്യ സിരകളിലൂടെ വന്ദേമാതരം പടർന്നുകയറി. വിവിധ ജാതി മത ഭാഷാ വിഭാഗങ്ങളിലെ ജനങ്ങളെ ഒരൊറ്റ വികാരത്തിനു കീഴിൽ അണിനിരത്താൻ ഈ ഗീതത്തിന് സാധിച്ചു. രഹസ്യ റാലികളിലും ജയിലുകളിലും രഹസ്യ യോഗങ്ങളിലുമെല്ലാം സ്വാതന്ത്ര്യസമര സേനാനികൾ വന്ദേമാതരം ഏറ്റുപാടി. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളുടെ മരണത്തിന് മുൻപുള്ള അവസാന വാക്കായി വന്ദേമാതരം. ദേശഭക്തി വളർത്തുന്നതിനൊപ്പം രക്തസാക്ഷികളുടെ അവസാന പ്രാർത്ഥനയുമായി മാറി ഈ വരികൾ. ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന്റെയും കാവ്യാത്മക ആവിഷ്കാരമായ ഈ വരികൾ രാഷ്ട്രത്തോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായി മാറി. സ്വാതന്ത്ര്യസമര സേനാനികൾ തങ്ങൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറായി. ചുരുക്കത്തിൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ജനതയെ ഒന്നിപ്പിച്ച ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ ഉപകരണമായി മാറി വന്ദേമാതരം.
1: സ്വാതന്ത്ര്യാനന്തരം 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ഭാരതത്തിന്റെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചപ്പോൾ തതുല്യ പ്രാധാന്യം വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിനും നൽകപ്പെട്ടു. സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന് ഇടം നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ സ്ഥാനം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. വന്ദേമാതരം രാഷ്ട്രീയ ചിഹ്നമെന്ന നിലയിൽ പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നോവലിൽ നിന്നുള്ള പൂർണമായ രൂപത്തിൽ രാജ്യത്തെ ഒരു ഹിന്ദു ദേവതയായി ചിത്രീകരിക്കുന്നു എന്ന വാദം ചില ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഗീതത്തിലെ ആദ്യത്തെ 2 ചരണങ്ങൾ, അതായത് ദേശത്തെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി ദേശീയ ഗീതമായി അംഗീകരിക്കുകയും പൊതുപരിപാടികളിൽ ആലപിക്കുകയും ചെയ്യുന്നത്. വന്ദേമാതരത്തിന്റെ 150 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വന്ദേമാതരത്തിന്റെ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വകഭേദങ്ങൾ പ്രകാശനം ചെയ്തു. ഉസ്താദ് ജോഹർ അലിയാണ് ഈ 2 വകഭേദങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത്. 2026 മാർച്ച് 26 മുതൽ ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ ചന്ദ്രശേഖർ വാസെ ആലപിച്ച് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. ചരിത്രപരവും സാംസ്കാരികവുമായി വന്ദേമാതരത്തിനുള്ള സ്ഥാനത്തിന്റെ അനുസ്മരണാർത്ഥം നാണയവും സ്റ്റാമ്പും പുറത്തിറക്കുക.

ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. രാജ്യത്താകമാനമുള്ള ശ്രോതാക്കളുടെ പ്രഭാതത്തെ ചൈതന്യധന്യമാക്കാൻ, പുതിയ പുലരികളെ ഊർജ്ജസ്വലമാക്കാൻ വന്ദേമാതരത്തിന്റെ പ്രക്ഷേപണത്തിലൂടെ ആകാശവാണിക്ക്

സാധിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായപ്പോൾ രാവിലെ 6:30 പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ തന്റെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി വന്ദേമാതരം ആലപിച്ചു. സിത്താർ വിദഗ്ധനായ പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ വന്ദേമാതരമാണ് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.

0: എത്രയോ തലമുറകളുടെ കാതിൽ ഗാനാമൃതമായി വന്ദേമാതരം പകർന്നു നൽകാൻ ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അഭിനന്ദനീയവും അഭിമാനാർഹവുമാണ്.
1: ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. 2025 നവംബർ 7 ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനമാകുകയും ദേശീയ ഐക്യവും അഭിമാനവും വാനോളമുയർത്തുകയും ചെയ്ത വന്ദേ മാതരം എന്ന ഈ കാലാതീത രചനയുടെ 150-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കമായി. നവംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ നമ്മുടെ ദേശീയ ഗീതത്തെ ആദരിക്കുകയും ദേശസ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും കൂട്ടായ പ്രകടനമായി ഭാരതീയരെ എല്ലാവരെയും വലിയ തോതിൽ പങ്കെടുപ്പിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്.
0: വന്ദേ മാതരത്തിന്റെ പല സംഗീത വകഭേദങ്ങളും ഇന്ന് നിലവിലുണ്ട്. കർണാടക സംഗീത ശൈലിയിലും ഹിന്ദുസ്ഥാനി സംഗീത ശൈലിയിലും വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വാദ്യോപകരണങ്ങളാൽ നിരവധി സംഗീത വകഭേദങ്ങളും നിലവിലുണ്ട്.

ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രകടനമാണ്. 1997 പ്രശസ്ത സംഗീത സംവിധായകനായ A.R. റഹ്മാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മാ തുഝേ സലാം എന്ന വന്ദേമാതരത്തിന്റെ വകഭേദം ലോകശ്രദ്ധ ആകർഷിക്കുകയും ലോകമെമ്പാടുമുള്ള യുവജനങ്ങളിൽ ദേശസ്നേഹം എന്ന വികാരം ഉണർത്തുകയും ചെയ്തു.

സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ ആവേശമായി പ്രതിധ്വനിച്ച ഗീതം, ജനഹൃദയങ്ങളിൽ രാജ്യസ്നേഹവും അഖണ്ഡതയും വളർത്തിയ ഗീതം, ഭാരതാംബയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, ഭക്തിയുടെ വികാരം പകർന്നു തന്ന ഗീതം, പോരാട്ട വീര്യം ജ്വലിപ്പിച്ച വന്ദേ മാതരം ഇന്ന് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായി ഭാരതമൊട്ടാകെ അലയടിക്കുകയാണ്. വന്ദേ മാതരം വെറുമൊരു ഗീതമല്ല, മറിച്ച് കാലങ്ങളെ അതിജീവിച്ച് തലമുറകളിലൂടെ പകർന്നു നൽകപ്പെടുന്ന അമരഗീതമാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിഷേധ സ്വരമായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ദേശസ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അമൃതവാണിയായി മാറി. രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിലെവിടെയും ഭാരതത്തിന്റെ സ്വരമായി മാറി വന്ദേ മാതരം. രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോ ഭാരതീയന്റെയും മാധ്യമമാണ് ഇത്. ഓരോ ഭാരത പൗരനും ആത്മപ്രകാശനത്തിന്റെ പ്രസരണിയായ ഈ ഗീതം നന്മയുടെ വെളിച്ചം പകർന്ന് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ വരികളുടെ സർഗസൗന്ദര്യം ദേശസ്നേഹത്തിന്റെ കെടാവിളക്കായി മാനവ ഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയധികം തലമുറകളേറ്റുപാടിയ വന്ദേ മാതരത്തിന്റെ ശബ്ദവീജികൾ ഇനിയും ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെ മഹാമന്ത്രമായി മാറട്ടെ.

0: കേട്ടത് മാതേ വന്ദനം, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം,
1: ശബ്ദസാന്നിധ്യം സുകന്യ മെജോ, രചന നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം. അവതരിപ്പിക്കുന്നത് കടക്കോട് ബി സാംബശിവൻ. കഥ താമസി.
2: സഹൃദയ സമക്ഷം അവതരിപ്പിക്കുന്നു താമസി.

ജയിലഴിയക്കുള്ളിൽ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നു. രണ്ട് നീല കണ്ണുകൾക്കുടമയായ ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ഹേന.

ഹേന കിടക്കുന്ന സ്ത്രീ വാർഡിൽ പാതിരാ നേരത്ത് വലിയ ഒരു കശപിശ. അതങ്ങനാണ്, 10 പെണ്ണുങ്ങൾ ഒക്കുന്നിടത്ത് അടുത്തെങ്ങും മനുഷ്യർക്ക് പൊറുതിയുണ്ടാവില്ല. ഒരു വൃദ്ധ കണ്ണി കണ്ടതെല്ലാം വാരിത്തിന്ന് അടുത്ത് കിടക്കുന്നവരുടെ എല്ലാം ദേഹത്ത് കക്കി വയ്ക്കുന്നു. അതിൻ്റെ പൊടിയരങ്ങാണ് അവിടെ നടക്കുന്നത്. ബഹളം കേട്ട് ജയിലർ മഹേഷ് കയറി ചെന്നു. ആ, എന്താണ് ഇവിടെ ഒരു ബഹളം? കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം ജയിൽ ഡോക്ടറെ വരുത്തി. ഡോക്ടർ ദേവദോഷ്. ഡോക്ടർ വൃദ്ധയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ സ്ത്രീയെ നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. ഇവരെ ജയിലിലെ സ്ത്രീകളുടെ ആശുപത്രിയിലേക്ക് മാറ്റണം. മാത്രമല്ല, ശുശ്രൂഷിക്കാൻ ഒരു നഴ്സിനെയും ആവശ്യമുണ്ട്. അപ്പോൾ ഹേന മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കാം ഡോക്ടർ. അതിശയിച്ചു പോയി. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് കുറ്റവാളിയായി ഈ തടവറയിൽ വന്നതെങ്ങനെ? ഹേന ഓടിപ്പോയി തൻ്റെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഡോക്ടറെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സർ, ഇതിൽ ഈ വൃദ്ധയെ പരിചരിക്കാനുള്ള അനുവാദം ഒന്ന് എഴുതി തരൂ ഡോക്ടർ. ഡോക്ടർ പാസ്ബുക്ക് വാങ്ങി കുറ്റം എഴുതിയിരിക്കുന്ന കാലത്തിൽ ഒന്ന് കണ്ണോടിച്ചു. ഞെട്ടിപ്പോയടിവട്ടേറ്റമാതിരി വിഷമൂട്ടിയാരെയോ കൊലപ്പെടുത്തി കളഞ്ഞവൾ. ഞെട്ടിപ്പോയാൽ ഇടിവട്ടേറ്റ മാതിരി വിഷമൂട്ടിയാരെയോ കൊലപ്പെടുത്തി കളഞ്ഞവൾ. അവൾ ഒരു കൊലപാതകി, ഒരാളെ വിഷം കൊടുത്തു കൊന്ന ഭയങ്കരി. വൃദ്ധയെ ജയിലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹേന കിഴവിയെ പരിചരിച്ച് അടുത്ത് തന്നെയുണ്ട്. അടുത്ത ദിവസം ഡോക്ടർ ദേവദോഷ്

ആശുപത്രിയിൽ ചെന്നു. വൃദ്ധയെ പരിശോധിച്ചു. നിവർന്ന് ഹേനയെ ഒന്ന് നോക്കി. അവളുടെ മുഖം കുനിഞ്ഞുപോയി. അവൾ തൻ്റെ വാർഡിൽ ചെന്നപ്പോൾ മറ്റു തടവുകാർ കളിയാക്കി ഹേന. അതിനാൽ അടുത്ത ദിവസം രാവിലെ ആശുപത്രിയിൽ ചെന്ന് പരിശോധിക്കാൻ ആവശ്യമായതൊക്കെ കരുതി വെച്ചിട്ട് പോയി. ഡോക്ടർ വരുമ്പോൾ മുമ്പേ ഇറങ്ങിപ്പോയി. അന്ന് ഡോക്ടർ ആശുപത്രിയിൽ നേരത്തെ ചെന്നു. ഹേനയില്ല. പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം നിരുന്മേഷനായി ഇറങ്ങിപ്പോന്നു. നാരകമരങ്ങൾ തിങ്ങി നിൽക്കുന്ന ജയിൽ വളപ്പിലൂടെ ഏകനായി നടന്നപ്പോൾ ഒരു അപ്സരസ് അവയുടെ ഇടയിൽ, ഹേന, ഹേനേ, നീ ഇപ്പോൾ പ്രഭാതം സ്ത്രീരൂപം എടുത്തതുപോലെ

എന്നെ പ്രഭാതമായി കാണുന്ന ഈ കണ്ണിന് എല്ലാം പൊന്നായേ തോന്നുന്നു. ഡോക്ടറുടെ മനസ്സിൽ ഒരു മധുരാനുഭൂതിയുടെ ആന്തൽ. സ്വയം മറന്ന് ഹേനയുടെ കരം ഗ്രഹിച്ചു പോയി. വിടൂ വിടൂ, കൈവിടുവിച്ച് കടന്നു കളഞ്ഞു. ഹേനെ, ദേവദോഷന് ലജ്ജ തോന്നി. ഇനി എങ്ങനെ ആ പെണ്ണിൻ്റെ മുഖത്ത് നോക്കും? പിന്നെ 7 ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ ആശുപത്രിയിൽ ചെന്നത്. ഹേന തനിച്ചിരിക്കുന്നു. ഹേനെ, പേഷ്യന്റ് ഇവിടെ. പേഷ്യന്റിനെ കാണാൻ മാത്രമാണോ ഇങ്ങോട്ട് വന്നത്? ഞാൻ ആരെ കാണാൻ വന്നതാണെന്ന് ഹേനയ്ക്കറിയാമല്ലോ. ദയവായി നിന്റെ ഹൃദയത്തിൽ എനിക്കല്പം സ്ഥലം അനുവദിക്കൂ. സത്യമല്ല, ഞാൻ കൊലയാളി. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നില്ല. ഹേനെ ഓടിപ്പിക്കണേ. നിരാശനായ ഡോക്ടർ തന്റെ ജോലി രാജിവെച്ചു. ഹേനയോട് യാത്ര ചോദിക്കാതെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്നിട്ടും മനസ്സ് ഹേനയുടെ സമീപത്താണ്.

0: കുറേ ദിവസം കഴിഞ്ഞ് ജയിലർ മഹേഷ് ഡോക്ടർ ദേവദോസിൻ്റെ വീട്ടിൽ ചെന്നു. ജോലിക്ക് മടങ്ങി വരാൻ അഭ്യർത്ഥിച്ചു. അനന്തരം ജയിലിൽ മടങ്ങി വന്നതിന് ശേഷം ജയിലർ മഹേഷ് ഹേനയെ വിളിച്ചു. ഹേന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ജയിലർ വിളിച്ചു, ഹലോ ഹേനേ.
1: എന്താണ് സാർ?
0: തട

0: നിന്റെ ശിക്ഷ തീർന്നാൽ ഉടൻ ഡോക്ടർ ദേവദോഷ് നിന്നെ വിവാഹം കഴിക്കും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കേനെ, നിന്നെ അറിഞ്ഞാണ് സ്വീകരിക്കുന്നത്. ഇല്ല, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ സാർ, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ. എന്റെ കഥയെന്ന് കേൾക്കുമോ?
1: ശരി, കേൾക്കാം, പറഞ്ഞോളൂ.
0: ഹേന കയ്യിലിരുന്ന ഡയറി

എന്റെ കഥ പറയാൻ എനിക്ക് നാണമാണ് സാർ. ഈ ഡയറിയിലുണ്ട്. അങ്ങേക്കും ഡോക്ടർ ദേവദോഷനും അത് വായിച്ചു മനസ്സിലാക്കാം. ഖേനയുടെ വീട് ബംഗാളിൽ

എന്റെ കഥ പറയാൻ എനിക്ക് നാണമാണ് സർ. ഈ ഡയറിയിലുണ്ട്. അങ്ങേക്കും ഡോക്ടർ ദേവദോഷനും അത് വായിച്ചു മനസ്സിലാക്കാം. ഹേനയുടെ വീട് ബംഗാളിലൊരു കൊച്ചു ഗ്രാമത്തിലാണ്, ആർഡിയ ഖാൻ എന്ന ഗ്രാമത്തിൽ. അമ്മ മരിച്ചു, അച്ഛനുണ്ട്, വിരമിക്കാറായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഹേന പഠിച്ച് മിടുക്കിയായി, മനസ്സും വപുസും വളർന്നു. സ്വദേശ സുന്ദരി, മൈലാഞ്ചി പെണ്ണ്, യൗവനാരംഭ രമ്യത, ജന്മായത്തെ ലാവണ്യം പത്തിരട്ടിച്ചു. അതാണല്ലോ താരുണ്യത്തിന്റെ നൈപുണ്യം.

0: ഒരു ദിവസം അച്ഛനും മകളും വീടിന്റെ മുൻവശത്തെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെളിയിൽ ഒരു ശബ്ദം, അകത്തേക്ക് വരട്ടോ. ഹേന ജനൽ കൂടി നോക്കി. ഒരു യുവാവിന്റെ ഗംഭീര വദനത്തിൽ അവളുടെ നോട്ടം ചെന്നു തറച്ചു. അവൾ അടുത്ത മുറിയിലേക്ക് പോയി.
1: ആരാണ്?
0: വരണം.
1: അല്ല, ഇത് ആരാ? വികാസോ? കണ്ടിട്ട് കുറെ നാളായല്ലോ, കയറിയിരിക്കൂ.
0: ഹേന അല്പസമയത്തിനുള്ളിൽ കാപ്പി കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ ധീരമായി പോരാടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വികാസ്. വികാസ് വീട്ടു തടങ്കലിലാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോകാൻ അനുവാദമുണ്ട്. അങ്ങനെയാണ് വികാസ് ഇവിടെ വന്നത്. വരവ് തുടരെ തുടരെ ആയപ്പോൾ വികാസും ഹേനയും ഹൃദയം കൊണ്ട് അടുക്കുകയായിരുന്നു. അച്ഛനില്ലാത്ത ഒരു ദിവസം വികാസും ഹേനയും ഒരുമിച്ചിരിക്കുകയായിരുന്നു. പലതും പറഞ്ഞിട്ട് ഒടുവിൽ രാഗാവേശത്താൽ വികാസ് വിളിച്ചു, ഹേനേ.

ഉപ്പ് വരി കൊടുത്താലും മറിമയം അവനതു പഞ്ചാര. ഇരുപ്പത്തങ്ങറിയാതെ ഉപ്പ് വരി കൊടുത്താലും മറിമയം അവനതു പഞ്ചാര.

വികാര തരളിനതായി വികാസ് അവളുടെ കരം ഗ്രഹിച്ചു. അന്ന് അവർ പിരിഞ്ഞു. ദിവസങ്ങൾ പലത് കടന്നുപോയി. വികാസ് പനി പിടിച്ചു കിടപ്പിലായി. ഇണയായും തുണയായും സ്വന്തം ഭവനത്തിൽ ആരുമില്ല. ഹേന ബാർലി തിളപ്പിച്ച് ഒരു വേലക്കാരൻ പയ്യന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. പയ്യൻ തിരിച്ചു വന്നപ്പോൾ ഹേന ചോദിച്ചു, കുടിച്ചോടാ? ആദ്യം കുടിച്ചില്ല, പിന്നെ പറഞ്ഞ് ഹേന ചേച്ചി വെച്ച് തന്നതാണെന്ന്. അന്നേരം കുടും കുടും കുടും അങ്ങ് കുടിച്ചു തീർത്തു. അതെങ്ങനാണല്ലോ, ഇഷ്ടമുള്ള പെണ്ണ് പാചകം ചെയ്ത് കൊടുക്കുന്നതെന്തും ആണുങ്ങൾക്ക് പഞ്ചാമൃതം പോലെ അങ്ങ് കഴിക്കും. പ്രിയമുള്ള പെണ്ണ്.

0: വികാസിന് സുഖമുണ്ടെന്നറിഞ്ഞ് ഹേന ചോറ് വെച്ച് കൊടുത്തയച്ചു. എന്നിട്ട് ഹേനയും അത്താഴം കഴിച്ചിട്ട് പുസ്തക വായന തുടങ്ങി. വാതിലിൽ ആരോ മുട്ടുന്നു. ആരാ? ഞാനാണ് വികാസ്. കതക് തുറന്നു. എന്താ വികാസ് ഏട്ടാ ഈ രാത്രിയിൽ അകത്ത് കയറി? അദ്ദേഹം കട്ടിലിരുന്നു. ഏട്ടന് തീരെ സുഖമില്ലല്ലോ. അതെ ഹേനെ, അതാണ് ഇങ്ങോട്ട് പോന്നത്. അവൾ വിശറികൊണ്ട് വീശിക്കൊടുത്തു. അയാൾ ഒന്നു മയങ്ങി. സമയം കുറെ കഴിഞ്ഞു. വാതിലിൽ ആരൊക്കെയോ മുട്ടുന്നു. പുരുഷകൾ ഞെരിയുന്ന ശബ്ദം. വികാസ് ഞെട്ടി ഉണർന്നു. ഹേന കതക് തുറന്നു. പോലീസ് ഇൻസ്പെക്ടറും പാർട്ടിയും. നിങ്ങളെ വീട്ടു തടങ്കലിൽ പാർപ്പിക്കുകയല്ലേ? എന്നിട്ട് ഈ പാതിരാനരുത്ത് ഈ പെണ്ണിന്റെ വീട്ടിൽ എന്താണ്?
1: ഇവളെന്റെ ഭാര്യയാണ് സർ.
0: ആരേ? എന്താ? വരൂ. വികാസിനെയും കൊണ്ട് അവർ പോയി. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഹേനയ്ക്ക് വികാസിന്റെ ഒരു കത്ത് കിട്ടി. കത്തിൽ അദ്ദേഹം കൽക്കട്ട സെൻട്രൽ ജയിലിലാണെന്നും മോചിതനാകുന്ന നിമിഷം മടങ്ങി വന്ന് എന്നെ വിവാഹം കഴിക്കുമെന്നും എഴുതിയിരിക്കുന്നു. ഹേന മധുര സ്വപ്നങ്ങളുടെ പല്ലവ് പാണിയിൽ മധുര സായാഹ്ന വേളയിൽ ഊഞ്ഞാലാടി.

0: പക്ഷേ പാട്ട് മാത്രം മിച്ചമായി.
1: വികാസിന്റെ വരവുണ്ടായില്ല.
0: ഹേനെ അയലത്തുള്ള അവളുടെ അധ്യാപികയുടെ വീട്ടിൽ ഒരു ദിവസം ചെല്ലാനിടയായി. എടീ, നിന്റെ വികാസനെ സ്വദേശി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹോദരൻ രണ്ട് ദിവസം മുമ്പൊന്ന് കണ്ടു. ഹേ, കണ്ടോ ടീച്ചർ? എന്നെ പറ്റി വല്ലതും ചോദിച്ചോ ടീച്ചർ? അദ്ദേഹം എന്നെ വിവാഹം കഴിക്കൂ, ഉടനെ വരും.
1: എത്ര നല്ല വിശ്വാസം! എന്നാൽ അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു പോയി ഹേനെ.
0: എന്ത്, വേറെ വിവാഹം കഴിച്ചെന്നോ? ഞെട്ടിപ്പോയ അവൾ ഇടിവെട്ടേറ്റമാതിരി പൊട്ടിത്തെറിച്ചോ പ്രപഞ്ചകടാകങ്ങൾ. ചുറ്റിക്കറങ്ങുന്നു സർവവും തന്തല്, ചുറ്റിപ്പിടഞ്ഞു തറയിൽ പതിച്ചവൾ.
1: അന്ന് രാത്രി അച്ഛനൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ വീട് വിട്ട് പൊയ്ക്കളഞ്ഞു.
0: ചെന്ന് പെട്ടത് കൽക്കത്ത പട്ടണത്തിൽ. അവിടെ അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്. ഹേന കൂട്ടുകാരിയുടെ വീട് കണ്ടുപിടിച്ചു. കൂട്ടുകാരിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ദിവസം ഹേന മുറ്റത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ രോദനം കേട്ടു. ഹേന ആ വീട്ടിലേക്ക് കയറി ചെന്നു. പ്രസവിക്കാനുള്ള വെപ്രാളത്തിൽ ഒരു സ്ത്രീ തനിച്ച് ആ വീട്ടിൽ നിൽക്കുന്നു. ഹേന അടുത്തിയെന്നു ശുശ്രൂഷിച്ചു. സ്ത്രീയുടെ ഭർത്താവ് ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. ആശുപത്രിയിൽ പോയേ തീരൂ, വേഗം പോകണം. ആ സ്ത്രീയോടൊപ്പം ഹേനയും ആശുപത്രിയിൽ പോയി. ആ സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ അവൾ ഡോക്ടറോട് പറഞ്ഞു, എന്റെ കൂടെയുള്ള ഹേനയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുമോ ഡോക്ടർ? ഓ, ഇവിടെ ഇപ്പോൾ ഒരു പരിചാരികയുടെ ഒഴിവേയുള്ളൂ. ഈ സംഭാഷണം കേട്ടു ചെന്ന ഹേന ഓടി വന്ന് പറഞ്ഞു, സർ, എനിക്ക് ആ ജോലി മതി.
1: കുട്ടി, നീ ഒരു കുലീനയാണെന്ന് തോന്നുന്നു. വേലക്കാരിയായി നിയമിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല.
0: അങ്ങനെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഈ കുലീന ചെന്ന് വീഴുന്നത് ഈ നഗരത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്ഥലത്തായിരിക്കും.
1: അങ്ങനെ ഹേന ആശുപത്രിയിലെ വേലക്കാരിയായി നിയമിക്കപ്പെട്ടു.

ആശുപത്രിയിൽ ശിവാനി എന്ന പേരായ ഒരു സ്ത്രീ ചികിത്സിക്കാൻ വന്നു. പ്രസവിക്കുന്നില്ല എന്നതാണ് അവരുടെ രോഗം. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ച കഴിഞ്ഞൊരു ദിവസം ശിവാനി ഹേനയെ വിളിച്ചു, ഹേനെ 2 കപ്പ് കാപ്പി കൊണ്ടുവരണം. ഹേന 2 കൈയിലും കാപ്പിയുമായി ആ മുറിയുടെ അടുത്തേക്ക് നടന്നെത്തിയപ്പോൾ

പരിചയമുള്ളൊരു പുരുഷ സ്വരം ആ മുറിക്കുള്ളിൽ കേൾക്കുന്നു. വാതിൽ കർട്ടൻ കിടക്കുന്നതിനാൽ ആളിലെ കാണാൻ കഴിയുന്നില്ല. ക്ഷണം, ഒരു കാറ്റടിച്ചു, കർട്ടൻ തിങ്ങി. വികാസ്, അയാൾ ശിവാനിയുടെ അടുത്തിരിക്കുന്നു. കഴൽ

0: ചേരിയുടെ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം താഴെ വീണുപോയി. എന്താടി കപ്പ് താഴെ ഇട്ട് പൊട്ടിച്ചോ?
1: ശിവാനിയുടെ ഗർജനം. വികാസ് പറഞ്ഞു, കല്യാണം കഴിക്കാത്ത പെണ്ണല്ലേ ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നിരിക്കുന്നത്? കണ്ടപ്പോൾ പെങ്കച്ചു ഇളകിപ്പോയതാണ്. ഭാര്യയും ഭർത്താവും, ഭാര്യയും ഭർത്താവും.

കേലയുടെ സ്ഥിരങ്ങൾ ചോര ഇരുത്തിയേറി. ഭാര്യയും ഭർത്താവും അവൾക്ക് ഉഗ്രമായ ഒരു പ്രഹരമിട്ടതുപോലെ അവൾ പ്രതികാരത്തിന്റെ തീപന്തമായി കത്തിയാളി. പിറ്റേന്ന് രാവിലെ ശിവാനിയുടെ മുറിയിൽ നിലവിളി ഉയരുകയായി. ഒരു നഴ്സ് ഹേനയോട് പറഞ്ഞു, എടി ആ ശിവാനി ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ഹേന തടുക്കിപ്പോയി. ആത്മഹത്യ, ആത്മഹത്യ! ഹേന വെളിയിൽ വന്നു. ശിവാനിയുടെ ശവം കിടക്കുന്ന മുറിയിൽ ചെന്നു. വികാസ് ഗർജിക്കുന്നു, ഡോക്ടർ, എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല, അവളെ ആരോ കൊന്നതാണ്. അപ്പോൾ ഹേന ആ മുറിയിലേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ കൊന്നത് ഞാനാണ്. നിങ്ങൾ അറിയുമോ ഹേനയെ? അവൾ നിലം പതിച്ചു. കോടതി 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. അങ്ങനെ അവൾ സെൻട്രൽ ജയിലിലെത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഡയറിയിൽ എഴുതിയിരുന്നതാണ്. ജയിലർ ഡയറി വായിച്ച് തീർത്ത ശേഷം ഒന്ന് നെടുവുറിപ്പിട്ടു. ഒരാഴ്ച കഴിഞ്ഞു ദേവദോഷന്റെ ഒരു കത്ത് കിട്ടി. എഴുത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ജയിലർ മഹേഷ് ദേവദോഷന്റെ അടുത്തെത്തി. മടങ്ങി വന്ന ജയിലർ ഹേനയോട് പറഞ്ഞു, ഹേനെ, നിന്നെ ഞാൻ ഉടനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. ഏ, പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ഡോക്ടർ ദേവദോഷനെ വിവാഹം കഴിക്കണം. വേണ്ട, അദ്ദേഹം വലിയ മനുഷ്യൻ, ഘാതകിയായ എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ അറിഞ്ഞാണ് അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതാ ദേവദോഷന്റെ അമ്മയുടെ കത്ത് വായിച്ചു നോക്കൂ. ഹേന മതി പറന്നുപോയി. അവൾ എഴുത്തുമായി ഉറ്റ കൂട്ടുകാരിയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് പാടുകയായി.

ഹേനയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഹേനയുടെയും ഡോക്ടർ ദേവദോഷിന്റെയും വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. തീവണ്ടി മാർഗം ഹേന നാട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരം ഇരുട്ടി, ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ, ഒറ്റയ്ക്കല്ല, അങ്ങ് മൂലയ്ക്ക് ബെഞ്ചുകൾ അടുപ്പിച്ച് ആരോ ഒരാൾ മൂടി

പുതച്ചു കിടക്കുന്നു. രോഗിയാകണം, ചുമയ്ക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് ഏതോ ഒരു ശക്തി അവരുടെ മുഖം വീണ്ടും അങ്ങോട്ടേക്ക് പിടിച്ചു തിരിക്കുകയായി. അയാൾ കണ്ണു തുറന്ന് കിടക്കുന്നു. ആ കണ്ണുകൾ അന്തരാത്മാവിൽ ചുഴിഞ്ഞിറങ്ങുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു, ചേട്ടാ, ചേട്ടനെ കപ്പലിനെ കൊണ്ടുപോകാൻ സ്ട്രക്ചർ കിട്ടിയില്ല, ഞങ്ങൾ തോളിൽ എടുത്തുകൊണ്ട് പോകാം. വീണ്ടും ചുമ. നേരെ എഴുന്നേറ്റ് ചെന്നു രോഗിയുടെ അടുത്ത് ചെന്നു. അയാളുടെ നെഞ്ചു തിരുമ്മി, അയാളുടെ രക്തം ഛർദ്ദിച്ചു, അയാളുടെ ചുണ്ടുകൾ ചരിക്കുന്നു. ഹേന. അതെ, ഞാൻ ഹേനയാണ്. നീ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിന്റെ ശത്രു വികാസ് ശത്രുവല്ല, എന്റെ ഭർത്താവ്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച ഭർത്താവ്. സംസാരിക്കാതിരിക്കൂ. സംസാരിക്കണം. ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന് രോഗം ഭേദമായപ്പോൾ എന്റെ പാർട്ടി വീണ്ടും പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടങ്ങിയപ്പോൾ അറസ്റ്റ് വാറണ്ടുണ്ടായി. ഒളിവിൽ പോയി. ഒളിവിൽ പോയത് എന്റെ പാർട്ടിയുടെ അംഗമായ ഒരു യുവതിയുടെ വീട്ടിലായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ആ വന്ന രണ്ട് ചെറുപ്പക്കാർ തിടുക്കം കൂട്ടി യാത്ര ചോദിക്കൂ, കപ്പൽ പുറപ്പെടാൻ സമയമായി. അതാ സൈറൻ കേൾക്കുന്നു. ഹേനെ, ഞാൻ പോകട്ടെ. മാപ്പ് തരൂ, മാപ്പ് തരൂ. യുവാക്കന്മാർ അയാളെ എടുത്ത് പാർട്ടിഫാമിലെ കൊണ്ടുപോവുകയാണ്. ഹേന വാതുക്കിൽ ഓടിച്ചെന്തു. ആ കൊണ്ടുപോകുന്നത് ആരെയാണ്? എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ വിളിച്ച എന്റെ പുരുഷനെ. അദ്ദേഹം മരിക്കാൻ തുടങ്ങുന്നു. അന്ത്യ ശുശ്രൂഷ ആവശ്യമുണ്ട്. ഞാൻ നോക്കി നിൽക്കുന്നു. കൂടെ പോകണം, പോകണം. വികാസേട്ടോ, വികാസേട്ടോ, എന്റെ പുറത്തേക്കോടി. പക്ഷെ അവരെ കാണുന്നില്ല. അവൾ കപ്പിനടുത്തെത്തി. അവളുടെ ശബ്ദം വികാസ് കേട്ടു. നിങ്ങൾ അവളെ കൂടി ഈ കപ്പലിലേക്ക് കയറ്റണം. കപ്പൽ വിടാൻ പോകുന്നു. അവസാനത്തെ പലക മാറാൻ പോകുന്നു. ഹേന പലകയിൽ ചാടിക്കേറി. അയ്യോ, പലക ഇപ്പോൾ മാറും. അവൾ പലകയിൽ കിടന്ന് ആടുകയാണ്. അവൾ വെള്ളത്തിൽ വീഴും. ആ ചെറുപ്പക്കാർ ഒരുവിധം അവളെ കപ്പലിൽ പിടിച്ചു കയറ്റി. എന്റെ വികാസേട്ട. അവൾ തളർന്നുപോയി. എവിടെ എന്റെ വികാസേട്ടൻ? കാണണം. ഹേന വികാസിന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ നെഞ്ചു തടവുകയാണ്. അയാളുടെ രക്തം പുരണ്ട ചുണ്ടുകൾ മന്ത്രിച്ചു. ഹേനേ, വീണ്ടും മന്ത്രിച്ചു.

താമസി. കടക്കോട് ബി സാംബശിവൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കൊട്ടറ രാജീവ്, ശ്യാം കുമ്പളം, അടൂർ ജോയ്, വിക്രമൻ ഏനത്ത്, പ്രേമചന്ദ്രൻ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. കഥകളി പദങ്ങൾ കലാമണ്ഡലം സുധീഷും സംഘവും അവതരിപ്പിക്കുന്നു. അശ്വതി തിരുനാൾ മഹാരാജാവ് രചിച്ച രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ഒരു രംഗം. വിദർഭ രാജാവിന്റെ മകളായ രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചു. ചേതി രാജാവായ ശിശുപാലനാണ് വരൻ. എന്നാൽ രുക്മിണി മനസ്സിൽ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. തന്റെ ഇഷ്ടത്തിനെതിരായി ഒരു വിവാഹം നിശ്ചയിച്ചു എന്ന വിവരം കൃഷ്ണനെ അറിയിക്കുവാൻ രുക്മിണി ഒരു ബ്രാഹ്മണനെ ദൂതനായി നിയോഗിക്കുന്നതാണ് കഥാഭാഗത്തിന്റെ പശ്ചാത്തലം. രുക്മിണിയുടെ സന്ദേശവുമായി ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനെ കാണുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവരമറിയുന്ന കൃഷ്ണൻ രുക്മിണിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദർഭയിലേക്ക് പുറപ്പെടുന്നതുവരെയുള്ള ഭാഗം. ബ്രാഹ്മണന്റെ പദം സൗരാഷ്ട്രരാഗത്തിലും ശ്രീകൃഷ്ണന്റെ പദങ്ങൾ യഥാക്രമം നാട്ടക്കുറിഞ്ഞി, ബിലഹരി എന്നീ രാഗങ്ങളിലുമാണ് പാടിയിട്ടുള്ളത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ശ്രീകൃഷ്ണ പരന്ത് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം നഖക്ഷതങ്ങൾ.

ആകാശവാണി നമസ്കാരം. കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ആഗോള വികസനത്തിന് പുതിയ ദിശാബോധം നൽകി കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ സമാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിൽ ജൂലൈ 6 മുതൽ 9 വരെയായിരുന്നു സമ്മേളനം. സ്ത്രീകൾ നയിക്കുന്ന വികസനവും

0: മായി ബന്ധപ്പെട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഈ സമ്മേളനത്തെ അടയാളപ്പെടുത്തിയത്. യോഗത്തിന്റെ ഭാഗമായി അംഗരാജ്യങ്ങൾ ഒപ്പുവച്ച സംയുക്ത പ്രഖ്യാപനം പുറത്തിറക്കി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതകളുടെ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. വനിതാ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പ്രതിരോധ ശേഷിയുള്ളതും സുസ്ഥിരവുമായ വികസനത്തിനായുള്ള പൊതുപ്രതിബദ്ധത ഉറപ്പാക്കുന്നതിനുമാണ് യോഗം ലക്ഷ്യമിട്ടത്. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ബ്രിക്സ് 2026 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗും വനിതാ മന്ത്രിതല യോഗവും കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. 4 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE, സൌദി അറേബ്യ തുടങ്ങിയ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കൊച്ചിയിലെത്തിയത്. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ആദ്യ 2 ദിവസങ്ങളിൽ അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സുസ്ഥിര വികസനമെന്നത് വനിതാ ശാക്തീകരണത്തിലൂടെയേ സാധ്യമാകൂവെന്ന് ശ്രീ അനിൽ മാലിക് അഭിപ്രായപ്പെട്ടു.
1: ഇന്ത്യാസ് പ്രസിഡൻസി ഈസ് ഗൈഡഡ് ബൈ ദി തീം ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നൊവേഷൻ, cooperation and sustainability. This vision recognizes that resilient economies and sustainable societies cannot be built without the full participation, leadership and agency of women. Actually, we believe that by 2047 we'll have a society which is absolutely led by women, for women, and they will lead the society and the families. BRICS has both the scale and the responsibility to shape a more inclusive, equitable and sustainable future. Women are leading the change in every sphere in these countries, but of course we admit there are structural barriers that limit their equal access to finance, technology, markets, productive assets and leadership opportunities. So our collective task is not merely to expand participation but also to strengthen the enabling environment in which every woman can realize her full potential, she can thrive.
0: ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ 4 മേഖലകൾ. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾ അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും സഹകരണത്തിലും സമവായത്തിലും അധിഷ്ഠിതമായ ഫലങ്ങൾക്കായുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച അംഗരാജ്യങ്ങൾ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ കൈവരിച്ച പുരോഗതിയെ പ്രശംസിക്കുകയും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് തുടർ പിന്തുണ അറിയിക്കുകയും ചെയ്തു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നിരവധി പൊതുവായ വെല്ലുവിളികൾ പങ്കിടുന്നുണ്ടെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി പറഞ്ഞു. പൊതുവിഷയങ്ങൾ പരിഹരിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്കിടയിലെ ആശയവിനിമയവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും ബ്രിക്സ് വനിതാ മന്ത്രിതലവേദി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. വളർന്നുവരുന്ന ആഗോള സമ്പദ് വ്യവസ്ഥകളെന്ന നിലയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പുരോഗതി ലിംഗസമത്വമെന്ന ആഗോള ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: വിശ്വ കീ ഉഭർത്തി ഹുയി അർത്ഥവ്യവസ്ഥാവോ കേ റൂപ് മേ ബ്രിക്സ് ദേശോ കീ പ്രഗതി ജെൻഡർ ഇക്വാലിറ്റി കേ वैश्विक लक्ष्यों से मजबूती से जुड़ी हुई है. भारत की ब्रिक्स अध्यक्षता की मुख्य थीम है बिल्डिंग फॉर रेजिलियंस, इनोवेशन, कोऑपरेशन एंड सस्टेनेबिलिटी, और इसके केंद्र में वुमेन लेड डेवलपमेंट की मूल भावना शामिल है. ब्रिक्स सरकारों द्वारा महिलाओं से जुड़े मुद्दों को संस्थागत रूप से मुख्यधारा में लाने का एक महत्वपूर्ण माध्यम है.
0: പ്രതിരോധശേഷിയുള്ള സമ്പദ്വ്യവസ്ഥയും സമൂഹങ്ങളും കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകളുടെ നേതൃത്വം നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയുടെ മുഖ്യ പ്രമേയത്തിന് കീഴിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനും അവർ ആഹ്വാനം ചെയ്തു.

0: ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് കീഴിൽ നടന്ന ചർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിശദീകരിച്ചു. ബ്രിക്സ് സംയുക്ത വനിതാ മന്ത്രിതല പ്രസ്താവന അംഗീകരിക്കപ്പെട്ടത് എല്ലാ അംഗരാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന പൊതുവായ വെല്ലുവിളികളെ നേരിടാനുള്ള ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ, ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച രണ്ട് സംരംഭങ്ങൾ എന്നിവ യോഗം അംഗീകരിച്ചു. മികച്ച ബ്രിക്സ് പ്രവർത്തന മാതൃകകളുടെ ഡിജിറ്റൽ ശേഖരം, ബ്രിക്സ് അംഗരാജ്യങ്ങളിലുടനീളം സ്ത്രീ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ വിജയകരമായ നയങ്ങൾ, പരിപാടികൾ, നൂതനാശയങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനും പരസ്പരം പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു പൊതുവേദിയായി വർത്തിക്കുമെന്ന് യോഗത്തിൽ ധാരണയായി. ബ്രിക്സ് മന്ത്രിതല യോഗത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ ഉൾച്ചേർക്കൽ, വനിതാ സംരംഭകത്വം, സാമ്പത്തിക ശാക്തീകരണം, കാലാവസ്ഥാ പ്രതിരോധം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിലെ അനുഭവങ്ങളും മികച്ച പ്രവർത്തന മാതൃകകളും പരസ്പരം പങ്കുവയ്ക്കുന്നതിനായി വിഷയാധിഷ്ഠിത പാനൽ ചർച്ചകളും സംഘടിപ്പിച്ചു. നയരൂപകർത്താക്കൾ, വിദഗ്ധർ, വികസന പങ്കാളികൾ എന്നിവർ ചർച്ചകളുടെ ഭാഗമായി. പ്രാദേശിക വികസനത്തിൽ സ്ത്രീകളുടെ നേതൃത്വം ശക്തിപ്പെടുത്തുന്നതിനും ജനകേന്ദ്രീകൃത വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതന സമീപനങ്ങൾ പങ്കിടാനുള്ള സുപ്രധാന വേദിയായി ചർച്ചകൾ മാറി. വനിതകൾ നേതൃനിരയിലെത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്താനും ഇന്ത്യ കൈക്കൊണ്ട പരിവർത്തനപരമായ സംരംഭങ്ങൾ പഞ്ചായത്തിരാജ് മന്ത്രാലയം അവതരിപ്പിച്ചു. ജനാധിപത്യ വികേന്ദ്രീകരണത്തോടുള്ള ഇന്ത്യയുടെ ഭരണഘടനാപരമായ പ്രതിബദ്ധതയും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പഞ്ചായത്തിരാജ് സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ടാക്കിയ ശ്രദ്ധേയമായ മാറ്റങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. തീമാറ്റിക് പാനൽ ചർച്ചകളുടെ പ്ലീനറി സെഷനിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദാർശനിക നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണത്തിനും സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിനും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വിശദീകരിച്ചു.
1: देश में महिला सशक्तिकरण होता है, वहाँ की अर्थव्यवस्था मजबूत होती है और समाज के अधिक समावेशी होता है और शासन व्यवस्था अधिक संवेदनशील और प्रभावी होता है। साथ ही भारत ने महिला सशक्तिकरण को विकास का एक महत्वपूर्ण आधार बनाया। आज हमारे देश के स्थानीय इकाइयों में प्रत्येक 3 निर्वाचित प्रतिनिधियों में से एक महिला है। 10 लाख से अधिक निर्वाचित महिला प्रतिनिधियों में से देश के गांवों और शहरों में विकास, सुशासन और जन सेवा की नई दिशा देने में महत्वपूर्ण भूमिका निभा रही। महिलाओं की राजनीति भागीदारी को और सशक्त बनाने के लिए भारत ने नारी शक्ति वंदन अधिनियम लाकर एक ऐतिहासिक कदम उठाया।
0: സ്ത്രീ കൂട്ടായ്മയുടെ ശക്തി പ്രകടനമാണ് കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമെന്ന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീ ഉൾപ്പെടെ വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ ശൃംഖലയും തമ്മിലുള്ള സംയോജനം സ്ത്രീകൾ വികസനത്തിന്റെ ഗുണഭോക്താക്കളല്ല, മറിച്ച് അതിന്റെ ശില്പികളാണെന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
2: കേരള പ്രൗഡസ്റ്റ് അച്ചീവ്മെന്റ് ഐ ബിലീവ് ഈസ് ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് വിമൻ കളക്റ്റീവ് പവർ. അവർ കുടുംബശ്രീ മിഷൻ ബിഗൻ ഇൻ 1998 ആസ് എ പോവർട്ടി എറാഡിക്കേഷൻ മിഷൻ ഇസ് ടുഡേ വൺ ഓഫ് ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. With 4.8 million women organized into more than 3 lakh neighborhood groups. These women save together, borrow together and build together. They run nearly 2 lakh enterprises from farms and food units to IT services. They manage operations of Kochi Metro and Kochi Water Metro on which many of you may travel during your stay in Kochi. The Kudumbashree model has inspired women's livelihood movements far beyond our borders.
0: സ്ത്രീ ശാക്തീകരണമെന്നതിൽ നിന്നും മാറി സ്ത്രീകൾ നയിക്കുന്ന വികസനമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യൻ ചുവടുവയ്പ്പിന് യോഗം ആക്കം കൂട്ടുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അഡ്വൈസറി ബോർഡ് അംഗം ജി അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു. കേവലം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെന്ന നിലയിൽ നിന്നും വികസന പ്രക്രിയയുടെ അമരക്കാരായി സ്ത്രീകളെ മാറ്റുകയെന്ന കാഴ്ചപ്പാടിന് ശക്തി പകരാൻ ഇത്തരം യോഗങ്ങൾ സഹായകമാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു.
3: ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്ക് എന്ന മഹത്തായ ലക്ഷ്യത്തിന് കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും മന്ത്രിതല സമ്മേളനവും വളരെ ശക്തമായ ഒരു അടിത്തറയാണ് പാകിയിരിക്കുന്നത്. കേവലം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ എന്ന അവസ്ഥയിൽ നിന്നും തദ്ദേശഭരണ തലത്തിലും നയരൂപീകരണത്തിലും സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നത് ഈ സമ്മേളനത്തിന്റെ പ്രധാന ഊന്നലായിരുന്നു. അഡ്വാൻസിംഗ് വിമൻസ് ലീഡർഷിപ്പ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് എന്ന പാനൽ ചർച്ചയിലൂടെ ഗ്രാസ് റൂട്ട് തലത്തിലെ വനിതാ നേതൃത്വങ്ങളുടെ മികച്ച മാതൃകകൾ പങ്കുവയ്ക്കുവാനും

0: വികസന പ്രക്രിയയുടെ അമരക്കാരായി സ്ത്രീകളെ മാറ്റുവാനും ഈ കൂട്ടായ്മ വലിയ പങ്കുവഹിക്കും. ബിൽഡിംഗ് സ്കിൽസ് ഇനേബിളിംഗ് ഫീച്ചേഴ്സ് അഡ്വാൻസിംഗ് വിമൻസ് എക്കണോമിക് എംപവർമെന്റ് അക്രോസ് ബ്രിക്സ് എന്ന വിഷയത്തെ മുൻനിർത്തി നടന്ന ചർച്ചകൾ വനിതാ സംരംഭകർക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വനിതകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികച്ച അന്താരാഷ്ട്ര വിപണി കണ്ടെത്താനും ആവശ്യമായ തൊഴിൽ നൈപുണ്യങ്ങൾ കൈമാറാനും അതിലൂടെ സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് പുതിയ വേഗം പകരാനും ഈ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കും. ഭാവി വികസനത്തിന്റെ താക്കോലായ സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ സ്ത്രീകളെ മുൻനിരയിൽ നിർത്താൻ ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഫോർ വിമൻസ് എംപവർമെന്റ് ഡ്രൈവിംഗ് വിമൻസ് ഇൻക്ലൂഷൻ ഇൻ ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്ന സെഷൻ വഴി തുറക്കുന്നു. ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ പുത്തൻ സാങ്കേതികവിദ്യ കൈമാറ്റവും ഹരിത ഊർജ്ജ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളും വനിതകളുടെ നേതൃത്വത്തിൽ വളർന്നുവരുന്ന ഒരു പുതിയ സംസ്കാരം രൂപപ്പെടും. സ്ത്രീകളുടെ കൈകളിൽ ഭദ്രമായ ഒരു ഭാവിയാണ് ഭാരതവും ലോകവും സ്വപ്നം കാണുന്നത്. കൊച്ചിയിലെ ഈ ബ്രിക്സ് സമ്മേളനം വെറുമൊരു ചർച്ചയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും വിപണിയിലും ഭരണ നേതൃത്വത്തിലും സ്ത്രീകൾ സ്വന്തം മുദ്ര പതിപ്പിക്കുന്ന ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമാണ്.
1: ഇന്ത്യയിലെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസന സംരംഭങ്ങൾ സംബന്ധിച്ച പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയത്. സരസ്, ലഖ്പതി ദീദി എന്നീ പദ്ധതികളിലൂടെയുള്ള ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ, അസ്മിത വഴിയുള്ള സ്ത്രീകളുടെ കായിക പങ്കാളിത്തം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സ്ത്രീ മുന്നേറ്റം, സാമ്പത്തിക ഉൾച്ചേർക്കൽ പദ്ധതികൾ, കൂടാതെ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ മുൻനിര പദ്ധതികളായ ഷീബോക്സ്, വൺ സ്റ്റോപ്പ് സെന്ററുകൾ, വനിതാ ഹെൽപ്പ് ലൈൻ എന്നിവ പ്രദർശിപ്പിച്ചു. ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകത്വ മേഖലയുടെ സമ്പന്നതയും വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്ന കൈത്തറി ഉത്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ, പരമ്പരാഗത കലകൾ, പ്രകൃതിദത്ത ഭക്ഷ്യവസ്തുക്കൾ, ആരോഗ്യ സംരക്ഷണ ഉത്പന്നങ്ങൾ, സുസ്ഥിര ജീവിതശൈലി ഉത്പന്നങ്ങൾ എന്നിവയുടെ ശേഖരം പ്രദർശനത്തിന്റെ സവിശേഷതയായിരുന്നു. മധുബനി പെയിന്റിംഗുകൾ, ഡോക്രാബൽ മെറ്റൽ കരകൌശല വസ്തുക്കൾ, പെൻ കലങ്കാരി, ഫുൽക്കാരി എംബ്രോയിഡറി, തോട എംബ്രോയിഡറി, കാന്ത വർക്ക്, കച്ചി കരകൌശല വസ്തുക്കൾ, ചന്നപ്പട്ടണ കളിപ്പാട്ടങ്ങൾ, ഐപ്പാൺ ആർട്ട് എന്നിവയുൾപ്പെടെ ഗ്രാമീണ വനിതാ സംരംഭകർ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരമ്പരാഗത കരകൌശല പാരമ്പര്യങ്ങളുടെയും പ്രാദേശിക സവിശേഷതകളുടെയും വിപുലമായ ശേഖരം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേരളമുൾപ്പെടെ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരും സ്വയം സഹായ സംഘങ്ങളുടേതുമായി 23 സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ആഗോള സ്ത്രീശാക്തീകരണ ചരിത്രത്തിൽ കേരളത്തിന്റെ മണ്ണിൽ എഴുതിച്ചേർത്ത സുപ്രധാന നാഴികക്കല്ലാണ് കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ. സ്ത്രീകളുടെ ക്ഷേമത്തിനപ്പുറം അവരെ വികസനത്തിന്റെ മുൻനിരയിലെത്തിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് സമ്മേളനം ആക്കം കൂട്ടി. ലോകജനസംഖ്യയുടെ വലിയൊരു പങ്കിനെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഒപ്പുവച്ച ചരിത്രപരമായ സംയുക്ത പ്രസ്താവന വരും നാളുകളിൽ ആഗോളതലത്തിൽ വലിയ നയതന്ത്ര മാറ്റങ്ങൾക്ക് വഴി തുറക്കും. സാങ്കേതിക വിദ്യയിലും ഭരണത്തിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ കൊച്ചി സമ്മേളനത്തിലെ തീരുമാനങ്ങൾ ലോകത്തിന് ദിശാബോധം നൽകുമെന്ന് നിസ്സംശയം പറയാം. കൊച്ചിയിൽ നടന്ന വനിതാ ബ്രിക്സ് മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം പി രഞ്ജിത്ത്.
2: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ആകാശവാണി എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ്.